0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഒക്ടോബർ മാസം 6 ചൊവ്വാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 20 ആയില്യം നക്ഷത്രം. ഹെലൻ കെലർ പറഞ്ഞിട്ടുള്ള ഒരു വാചകം പറഞ്ഞു തരട്ടെ. നിഴലുകളെ കാണാതെ വെളിച്ചത്തിലേക്ക് തന്നെ നോക്കുക, നിഴലുകൾ നിങ്ങളുടെ പിന്നിൽ വീണുകൊള്ളും. ജീവിതത്തിലെ പ്രതിസന്ധികളെയും തിരിച്ചടികളെയും അവഗണിച്ച് എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഹെലൻ കെല്ലർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇരുട്ടിലേക്കും ഭയങ്ങളിലേക്കും നോക്കിയിരുന്നാൽ മുന്നോട്ടുള്ള വഴി അടഞ്ഞു പോകാം. എന്നാൽ പ്രതീക്ഷയിലേക്കും വെളിച്ചത്തിലേക്കും മനസ്സ് ഉറപ്പിച്ചു നിർത്തിയാൽ നമ്മെ ഭയപ്പെടുത്തിയ പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും താനെ അപ്രത്യക്ഷമാകും. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഒക്ടോബർ മാസം 6-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. സ്വതന്ത്ര ഇന്ത്യയുടെ ക്രിമിനൽ നിയമവ്യവസ്ഥയുടെ നട്ടെല്ലായ ഇന്ത്യൻ ശിക്ഷാ നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഔദ്യോഗികമായി പാസാക്കിയത് 1860 ഒക്ടോബർ 6-നാണ്. തോമസ് ബാബിങ്ടൺ മെക്കാളയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ലോ കമ്മീഷനാണ് ഇതിന്റെ കരട് തയ്യാറാക്കിയത്. 1862 ജനുവരി 1 പ്രാബല്യത്തിൽ വന്ന ഈ നിയമഗ്രന്ഥം 1.5 നൂറ്റാണ്ടിലധികം ഭാരതത്തിന്റെ നിയമ സംവിധാനത്തെ നയിച്ചു. മധ്യപൂർവേഷ്യൻ ചരിത്രത്തെ മാറ്റിമറിച്ച 4-ാമത്തെ അറബ് ഇസ്രായേൽ യുദ്ധമായ യോം കിപ്പൂർ യുദ്ധം ആരംഭിച്ചത് 1973 ഒക്ടോബർ 6-നാണ്. ജൂതന്മാരുടെ വിശുദ്ധ ദിനമായ യോം കിപ്പൂർ നാളിൽ ഈജിപ്തും സിറിയയും ചേർന്ന് ഇസ്രയേലിന് നേരെ അപ്രതീക്ഷിത ആക്രമണം നടത്തുകയായിരുന്നു. ആഗോള എണ്ണ പ്രതിസന്ധിക്കും തുടർന്നുള്ള ഈജിപ്ത് ഇസ്രയേൽ സമാധാന കരാറിനും ഈ യുദ്ധം വഴിവെച്ചു. പ്രശസ്ത ഫ്രഞ്ച് മൈക്രോബയോളജിസ്റ്റായ ലൂയിസ് പാസ്റ്റർ താൻ വികസിപ്പിച്ച പേപ്പട്ടി വിഷബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിൻ ആദ്യമായി ജോസഫ് മെയ്സ്റ്റർ എന്ന 9-കാരനിൽ വിജയകരമായി കുത്തിവെച്ച് അവന്റെ ജീവൻ രക്ഷിച്ചത് 1885 ഒക്ടോബർ 1 ഈ ദിവസങ്ങളിലാണ്. ഇത് ആഗോള വൈദ്യശാസ്ത്ര രംഗത്ത് വലിയൊരു വിപ്ലവമായി മാറി. ആഗോളതലത്തിൽ സോഷ്യൽ മീഡിയ രംഗത്ത് തരംഗമായി മാറിയ ഇൻസ്റ്റഗ്രാം ആപ്പിൾ ആപ്പ് സ്റ്റോറിലൂടെ ഔദ്യോഗികമായി പുറത്തിറക്കിയത് 2010 ഒക്ടോബർ 6-നാണ്. കെവിൻ സിസ്ട്രോം, മൈക്ക് ക്രീഗർ എന്നിവർ ചേർന്ന് വികസിപ്പിച്ച ഈ ഫോട്ടോ വീഡിയോ പങ്കുവയ്ക്കൽ പ്ലാറ്റ്ഫോം പിന്നീട് ഫേസ്ബുക്ക് സ്വന്തമാക്കി. അതായത് ഇപ്പോഴത്തെ മെറ്റ സ്വന്തമാക്കി. നക്ഷത്രങ്ങളുടെ ഭൗതിക രാസ ഗുണങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാഹ അയണൈസേഷൻ സമവാക്യം ആവിഷ്കരിച്ച പ്രശസ്ത ഭാരതീയ ഭൗതിക ശാസ്ത്രജ്ഞൻ മേഘ്നാഥ് സാഹ ജനിച്ചത് 1893 ഒക്ടോബർ 6-നാണ്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വളർച്ചയ്ക്കും ആണവ ഭൗതിക ശാസ്ത്ര ഗവേഷണങ്ങൾക്കും അദ്ദേഹം വലിയ സംഭാവന നൽകി. ബോളിവുഡ് സിനിമാ ലോകത്തെ പ്രശസ്ത നടനും രാഷ്ട്രീയ നേതാവുമായിരുന്ന വിനോദ് ഖന്ന ജനിച്ചത് 1946 ഒക്ടോബർ 6-നാണ്. അമർ അക്ബർ അന്തോണി, കുർബാനി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹത്തിന് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാൻ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. അമ്മയായും മുത്തശ്ശിയായും തമാശക്കാരിയായും വില്ലത്തിയായും 5000-ൽ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന മഹാനടി, തനതായ ശബ്ദവും സ്വാഭാവിക അഭിനയ മികവും കൊണ്ട് 600-ലേറെ കാലം തെന്നിന്ത്യൻ സിനിമയെ ധന്യമാക്കിയ അനശ്വര പ്രതിഭ. ഇന്ന് ഒക്ടോബർ 6, മലയാളത്തിന്റെ നിത്യവസന്തമായ നടി സുകുമാരി അമ്മയുടെ ജന്മദിനം. 1940 ഒക്ടോബർ 6 തമിഴ്നാട്ടിലെ നാഗർകോവിലാണ് സുകുമാരി ജനിച്ചത്. പ്രശസ്ത നർത്തകിമാരായ തിരുവിതാംകൂർ സഹോദരിമാരുടെ ചിറ്റമ്മയുടെ മകളായ സുകുമാരി ചെറുപ്പത്തിൽ തന്നെ നൃത്തവും അഭിനയവും അഭ്യസിച്ചു. തന്റെ 10-ാം വയസ്സിൽ ഓരറിവ് എന്ന തമിഴ് ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നുവന്ന അവർ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി. ഹാസ്യരംഗങ്ങളിലും വൈകാരിക രംഗങ്ങളിലും ഒരുപോലെ തിളങ്ങാനുള്ള അവരുടെ കഴിവ് സമാനതകളില്ലാത്തതായിരുന്നു. പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ബോയിങ് ബോയിങ്, വന്ദനം, ദശരഥം തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിലെ സുകുമാരി അമ്മയുടെ കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2003 രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. സ്വന്തം ജീവിതം തന്നെ അഭിനയ കലയ്ക്കായി സമർപ്പിച്ച് മലയാളി മനസ്സുകളിൽ അനശ്വര പ്രതിഷ്ഠ നേടിയ പ്രിയപ്പെട്ട സുകുമാരി അമ്മയുടെ പവിത്രമായ ഓർമ്മകൾക്ക് മുന്നിൽ ഈ ജന്മദിനവേളയിൽ പ്രണാമം അർപ്പിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഏവരിലും കൗതുകമുണർത്തുന്ന കരയിലെ ഏറ്റവും വലിയ മൃഗമാണ് ആന. ആനച്ചന്തം, ഗണപതി മേളച്ചന്തം എന്നൊക്കെ നാം പറയാറുണ്ട്. രാജാക്കന്മാരെ പോലെ തലയെടുപ്പ്, നല്ല ചന്തം, കരുത്ത്, വലിപ്പം ഇവയെല്ലാം ഉണ്ടായിട്ടും കാട്ടിലെ രാജാവ് സിംഹമാണ്. എത്ര വലിയ ചങ്ങലയും പൊട്ടിക്കാനുള്ള കരുത്ത് ആനയ്ക്കുണ്ട്. പക്ഷേ ഒരു കട്ടിയുള്ള കയറിൽ, വടത്തിൽ, ഒരു ചെറിയ കുറ്റിയിൽ അതിനെ തളച്ചിടാം. ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം ആ വടമോ കയറോ കുറ്റിയോ ഒന്നുമല്ല, അതിൻ്റെ വിശ്വാസമാണ്. അവനിലെ ശക്തി, വലിപ്പം അവ തിരിച്ചറിയാനാകാത്തതിനാലാണ് അതിൻ്റെ ഈ ദുർവിധി. അതിൻ്റെ വിശ്വാസമില്ലായ്മയാണ് അവനെ അവന് നിസ്സാരമായി തകർത്തെറിയാവുന്ന കയറിൽ, അല്ലെങ്കിൽ ആ വടത്തിൽ, അല്ലെങ്കിൽ ആ ചെറിയ കുറ്റിയിൽ തളച്ചിട്ടിരിക്കുന്നത്. വെറുതെയല്ല പരസ്യ കമ്പനിക്കാർ പറയുന്നത്, വിശ്വാസം അതല്ലേ എല്ലാം. നമ്മുടെ വിശ്വാസം എന്തുമായിക്കോട്ടെ, അതൊരിക്കലും നമ്മിലെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതാവരുത്. Here, hope is not the problem, but the belief is. മനുഷ്യന്റെ യുക്തിചിന്തയും വികാരങ്ങളും തമ്മിലുള്ള പോരാട്ടത്തെ ആനയുടെ ഈ തത്വം വിശദീകരിക്കുന്നു. ഈ മനഃശാസ്ത്ര തത്വം ജൊനാഥൻ ഹൈറ്റ് അദ്ദേഹത്തിന്റെ ദി ഹാപ്പിനെസ് ഹൈപ്പോത്തസിസ് എന്ന പുസ്തകത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ശീലങ്ങൾ, സഹജവാസനകൾ, ഇവയൊക്കെ ആന എന്ന് ഈ അത്ഭുതമുഖം പ്രതിനിധീകരിക്കുന്നു. ഇതൊക്കെ വലിയ ഒരു ഊർജ സ്രോതസ്സാണ്. നമ്മുടെ ഉള്ളിലെ യുക്തിബോധം, ആസൂത്രണം, ചിന്താഗതി എന്നിവയെ പാപ്പാൻ പ്രതിനിധീകരിക്കുന്നു. ആനപ്പുറത്തിരുന്ന് ഒരു വടിയുടെ സഹായത്തോടെ പാപ്പാൻ ആനയെ തൻ്റെ വരുതിക്ക് നിർത്തുന്നു. കരുത്തിൽ ആന പാപ്പാൻ്റെ എത്രയോ മുകളിലാണ്. ആനയും പാപ്പാനും രണ്ടു വഴിക്ക് പോയാൽ വിജയം ആനയുടേത് മാത്രമായിരിക്കും. ഇവിടെ നാം ഓർക്കേണ്ട കാര്യം, ജീവിതത്തിൽ മാറ്റങ്ങളും വിജയങ്ങളും ഉണ്ടാകണമെങ്കിൽ പാപ്പാൻ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. ആനയെ, അതായത് വികാരങ്ങളെ, കൃത്യമായ പരിശീലനത്തിലൂടെ പാപ്പാൻ്റെ വഴിക്ക് കൊണ്ടുവരണം. അതായത്

ജീവിത വിജയത്തിന് യുക്തിയും വികാരവും ഒരുമിച്ച് ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കണം എന്ന് സാരം. ഈ ആനത്തത്വം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യ മേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

0: at 7.
1: നമസ്കാരം. ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ അഭിരാമി. അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചനുകളുടെ പ്രവർത്തന സ്ഥിതിയെക്കുറിച്ചും നിർത്തലാക്കിയവ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചും ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കുടുംബശ്രീ കോർഡിനേറ്റർക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി നിർദ്ദേശം നൽകി. മുൻപ് 180-ലേറെ കമ്മ്യൂണിറ്റി കിച്ചനുകൾ പ്രവർത്തിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 28 മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിറ്റി കിച്ചനുകളുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ബില്ലുകൾ വർഷത്തിലൊരിക്കൽ സമർപ്പിക്കുന്ന രീതി ഒഴിവാക്കി 3 ഒരിക്കലാക്കണം. കുടിശ്ശിക ലഭിക്കാത്തത് കാരണം ഒരു കമ്മ്യൂണിറ്റി കിച്ചന്റെയും പ്രവർത്തനം നിർത്തലാക്കാൻ ഇടവരരുതെന്നും മന്ത്രി പറഞ്ഞു. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ എന്നിവരുടെ ആരോഗ്യ കുടുംബക്ഷേമ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആനക്കെട്ടി വട്ടലക്കി കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. യോഗത്തിൽ വി കെ ശ്രീകണ്ഠൻ MP, സബ് കളക്ടർ അഞ്ജിത് സിംഗ്, അട്ടപ്പാടി ITDP പ്രോജക്ട് ഓഫീസർ സുരേഷ് കുമാർ, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് SLN, അഗളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു സിറിയക്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C.തങ്കവേലു, ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് DS ചിത്ര, അട്ടപ്പാടി തഹസിൽദാർ മനോജ്, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം 6 രാവിലെ 10 ആലത്തൂർ സ്റ്റേറ്റ് സീഡ് ഫാമിൽ കൃഷിവകുപ്പ് മന്ത്രി T.സിദ്ദിഖ് നിർവഹിക്കും. ഫാമിലെ ഹൈടെക് നെൽവിത്ത് ഗോഡൌണിന്റെ നിർമ്മാണ പൂർത്തീകരണം, കതിർ പോർട്ടലിൽ നെൽപ്പാടങ്ങളുടെ GIS മാപ്പിംഗ് ഉദ്ഘാടനവും ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി ബ്ലോക്ക് തല കാർഷിക മേളയും ഇതോടൊപ്പം നടക്കും. രാഷ്ട്രീയ കൃഷി വികാസ് യോജന വഴി 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 100 മെട്രിക് ടൺ സംഭരണശേഷിയുള്ള ഹൈടെക് നെൽവിത്ത് ഗോഡൌൺ നിർമ്മിച്ചത്. സ്ട്രെസ്ലെസ് റൂഫിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരുക്കിയ ഗോഡൌണിൽ ഫൌണ്ടേഷൻ 2 ഉമാ നെൽവിത്ത് സുരക്ഷിതമായി സംഭരിക്കാം. കൂടാതെ പോളിഹൌസ്, മഴമറ, മിസ്റ്റ് ചേംബർ, മെഷീനറി യാർഡ്, സംരക്ഷണ ഭിത്തി, കനാൽ നവീകരണം എന്നിവയ്ക്കായി 85.56 ലക്ഷം രൂപയുടെ പ്രവൃത്തികളും പൂർത്തിയാക്കി. കതിർ പോർട്ടലിൽ നെൽപ്പാടങ്ങളുടെ GIS മാപ്പിംഗ് ഉദ്ഘാടനം മന്ത്രി K.A. തുളസിയും കിസാൻ മേളയുടെ ഉദ്ഘാടനം K.രാധാകൃഷ്ണൻ MP നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SB രാജു മുഖ്യാതിഥിയാകും. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T.കണ്ണൻ കിസാൻ മേള സന്ദേശം നൽകും. സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ എഞ്ചിനീയർ R.ജയരാജൻ അഡീഷണൽ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ പദ്ധതി വിശദീകരിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N.സരിത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സ്ഥിരം സമിതി അധ്യക്ഷർ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ തുടങ്ങിയവർ പങ്കെടുക്കും. ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കാവ്യാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. കവിതകളുടെ ഉള്ളടക്കം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ DIO PKD2026@gmail.com എന്ന ഇമെയിലിൽ ഒക്ടോബർ 9 മുൻപ് ആലാപനത്തിന്റെ വീഡിയോ സമർപ്പിക്കണം. DIO PKD2026@gmail.com. പേര്, ക്ലാസ്, ഫോൺ നമ്പർ, സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം, സ്കൂൾ ID കാർഡ് എന്നിവയും വീഡിയോയ്ക്കൊപ്പം അപ്ലോഡ് ചെയ്യണം. ഒരു സ്കൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്കാണ് പങ്കെടുക്കാൻ അവസരമുള്ളത്. വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0491-250-539. ആധുനിക യുഗത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായി കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും യുവാക്കളെ ഈ രംഗത്തേക്ക് കൂടുതൽ ആകർഷിക്കാൻ സമൂഹമൊന്നാകെ ഉണർന്നു പ്രവർത്തിക്കണമെന്നും രമേശ് പിഷാരടി MLA. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന കേര പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ റബ്ബർ പുനർനടീലിനായുള്ള കർഷകർക്ക് സംഘടിപ്പിച്ച പരിശീലനവും രജിസ്ട്രേഷൻ പരിപാടിയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളുടെ ഊർജ്ജവും പുതിയ സാങ്കേതിക വിദ്യകളിലെ അവരുടെ നൈപുണ്യവും കാർഷിക മേഖലയിൽ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും കേര പദ്ധതി അതിനൊരു മികച്ച വഴികാട്ടിയാണെന്നും MLA പറഞ്ഞു. ജില്ലാ വ്യവസായ കേന്ദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്ര ജനറൽ മാനേജർ ബെനഡിക്ട് വില്യം ജോൺസ് അധ്യക്ഷനായി. കേര പദ്ധതിയിലെ റബ്ബർ പുനർനടീൽ പരിപാലന സ്കീമിനെക്കുറിച്ച് റബ്ബർ ബോർഡ് പാലക്കാട് റീജിയണൽ ഓഫീസിലെ ഡെപ്യൂട്ടി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ വത്സല മധുക്കൽ വിശദീകരിച്ചു. റബ്ബർ ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ ES ജിഷ, ഭാരതപ്പുഴ റബ്ബേഴ്സ് മാനേജിംഗ് ഡയറക്ടർ PJ ഷിബു എന്നിവർ സംസാരിച്ചു. കേര തൃശൂർ റീജിയണൽ PMU ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നവാസ് PM സ്വാഗതവും കേര RPMU ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷിനോജ് കെ നന്ദിയും പറഞ്ഞു. കാലാവസ്ഥാനുസൃത റബ്ബർ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിനായാണ് കേര പദ്ധതിയിലൂടെ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ അനുവദിക്കുന്നത്. ഒരു കർഷകന് പരമാവധി 2 വരെ ധനസഹായം അനുവദിക്കും. 170 കർഷകർ പരിശീലനത്തിൽ പങ്കെടുക്കുകയും പുനർനടീലിനായുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും ചെയ്തതായി കേര പദ്ധതി അധികൃതർ അറിയിച്ചു. ഫിഷറീസ് വകുപ്പും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കുന്ന റിസർവോയറിലെ മത്സ്യക്കുഞ്ഞു നിക്ഷേപം പദ്ധതിയുടെ ഭാഗമായി വാളയാർ ഡാമിൽ 4,63,000 എണ്ണം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നു. ജില്ലയിലെ വാളയാർ, കാഞ്ഞിരപ്പുഴ, മംഗലം, പോത്തുണ്ടി, ചുള്ളിയാർ, മീങ്കര എന്നീ റിസർവോയറുകളിലാണ് പദ്ധതി നടപ്പാക്കുക. പട്ടികജാതി പട്ടികവർഗ ഫിഷറീസ് സഹകരണ സംഘം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തിവരുന്ന ജില്ലയിലെ വിവിധ റിസർവോയറുകളിൽ മത്സ്യക്കുഞ്ഞു നിക്ഷേപം നടത്തുക വഴി ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിരവരുമാനം ഉറപ്പുവരുത്തുക, ഗുണമേന്മയുള്ള മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. വാളയാർ റിസർവോയറിലെ മത്സ്യക്കുഞ്ഞു നിക്ഷേപം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പി രാജു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ധനസഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്കായി 20,00,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് അധ്യക്ഷനായി. മലമ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ടി അനിത, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ വി സി ഉദയകുമാർ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എ ഫൈസൽ, വാളയാർ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി കെ വി സന്തോഷ് കുമാർ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ രണ്ടാമത്തെ കഫി കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറന്റ് കൊഴിഞ്ഞാമ്പാറയിൽ സുമേഷ് അച്യുതൻ MLA ഉദ്ഘാടനം ചെയ്തു. എയർ കണ്ടീഷൻ ചെയ്ത പ്രീമിയം കഫേയിൽ വെജ്, നോൺ വെജ് വിഭവങ്ങൾ, ജ്യൂസുകൾ, കുഴിമന്തി, അൽഫാം, ചൈനീസ് വിഭവങ്ങൾ എന്നിവയും ലഭ്യമാണ്. ഒരേസമയം 80 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൌകര്യമുണ്ട്. വഴിയാത്രക്കാർക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൌകര്യവും ശൌചാലയ സൌകര്യവും ഉൾപ്പെടെ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയാണ് റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത്. ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കുന്ന ടേക്ക് എവേ കൌണ്ടറുകളും ഇതിനോടൊപ്പമുണ്ട്. ജില്ലയിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ 8 ഒക്ടോബർ രാവിലെ 10 പ്രത്യേക ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കും. ജൈനിമേഡിലുള്ള ജില്ലാ സൈനികക്ഷേമ ഓഫീസ് പരിസരത്താണ് സെമിനാർ നടക്കുക. വിമുക്ത ഭടന്മാർക്കും കുടുംബാംഗങ്ങൾക്കും പങ്കെടുക്കണമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തും. റീഹാബിലിറ്റേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിൽ ബിരുദം RCI രജിസ്ട്രേഷനാണ് യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി 13 ഒക്ടോബർ രാവിലെ 10 മെഡിക്കൽ കോളേജ് മെയിൻ ബ്ലോക്കിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ തസ്തികയിലെ ഒരൊഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. പ്രതിമാസം പരമാവധി 20,385 രൂപയാണ് വേതനം. യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം. 6 മാസത്തിൽ കുറയാത്ത കേന്ദ്ര സർക്കാർ അംഗീകൃത MRT കോഴ്സ് അല്ലെങ്കിൽ KUHS അംഗീകൃത മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ കോഴ്സ്, അതുമല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ മെഡിക്കൽ റെക്കോർഡ് സയൻസ്. അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 12 രാവിലെ 10 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മെയിൻ ബ്ലോക്കിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൊല്ലങ്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആശുപത്രി വികസന സമിതി മുഖേന ദിവസവേതന നിരക്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നു. യോഗ്യതാ ബിരുദം DC അല്ലെങ്കിൽ PGDCA. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. പ്രായപരിധി 21-40 മതിയും. 8 ഒക്ടോബർ ഉച്ചയ്ക്ക് 2 കൊല്ലങ്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അഭിമുഖം നടക്കും. വെള്ളപേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം ഹാജരാകണം. ജില്ലാ സാക്ഷരതാ മിഷൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് തുല്യതാ പഠിതാക്കൾക്കും മറ്റ് ബിരുദ പഠിതാക്കൾക്കുമായി നടത്തുന്ന ബിരുദ കോഴ്സ് പ്രവേശനത്തിന്റെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാദേവി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നകുമാരി അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അപേക്ഷകൾ സ്വീകരിച്ചു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോ മനോജ് സെബാസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോ നിസാർ AC, ഡോ മുഹമ്മദ് ഷബീർ, അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർ പാർവതി PV എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി തുല്യത വിജയിച്ച പഠിതാക്കൾ ഈ സൌകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. ഇതോടെ ഇൻഫോ@7 അവസാനിക്കുന്നു.
0: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399! എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.

0: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: മോനെ, അത് ചെയ്തു കഴിഞ്ഞ കാര്യമാണ്, ഇനി വരാനുള്ളത് വരും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗാണ്. മോനെ, അത് ചെയ്തു കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോ എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഒരു സിനിമയുടെ റിവ്യൂ ചോദിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ട എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഇത് സിനിമയെ കുറിച്ചുള്ള ഒരു മറുപടി മാത്രമല്ലെങ്കിലോ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്, എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയുണ്ട് കൂടെ. അപ്പൊ ലാലേട്ടന്റെ ഡയലോഗ്, ലാലേട്ടന്റെ ഒരു മൈൻഡ് സെറ്റ്, അതിനെ ജപ്പാനിലൊരു പേരുണ്ട്, നമ്മുടെ കയ്യിലുള്ളത് ചെയ്യുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. നമുക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ അതിൻ്റെതായിട്ടുള്ള വഴിയിൽ വിടുക എന്നുള്ളതാണ്. ഓവർ തിങ്കിങ് കുറയ്ക്കാനും അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും മെന്റൽ പീസ് സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒരു വലിയ ജാപ്പനീസ് ഫിലോസഫി. ലാലേട്ടൻ ആ ഫിലോസഫി അറിഞ്ഞുകൊണ്ടാണോ പറഞ്ഞത് എന്നെനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ആ ഒരു വരി നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു അടിപൊളി ലെസ്സനാണ്. എന്താണ് ആ ജാപ്പനീസ് ഐഡിയ? നമ്മുടെ മനസ്സിനെ അത് കുറച്ചുകൂടെ ലൈറ്റ് ആക്കുമോ എന്നാ വേഗം പറഞ്ഞതായോ? എന്താണ് ആ സംഭവം? അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സ്റ്റേ വിത്ത് മീ ഓൺ അഹല്യ FM 90.4. ഇത് എഴുത്തോലെയാണ്, കൂടെ ഞാൻ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മോനെ, നമ്മുടെ ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി വരാനുള്ളത് എന്താണോ അത് നടക്കട്ടെ. ഇതാണ് ലാലേട്ടൻ പറഞ്ഞ ഒരു സംഗതി. ഇതേ മൈൻഡ്സെറ്റ് തന്നെ ജാപ്പനീസ് ഫിലോസഫിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ, പേര് കേട്ടാൽ കുറച്ച് വലിയ സംഭവമാണെന്ന് തോന്നും, ശിഖത ഗാനൈ. ഇതാണ് ജാപ്പനീസ് ആണ്, ശിഖത ഗാനൈ. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്, നമ്മുടെ കയ്യിലില്ലാത്ത കാര്യമല്ലേ, പിന്നെ അതോർത്തിരുന്നിട്ട് എന്താ കാര്യം, ഇത്രയേ ഉള്ളൂ കാര്യം. അതാണ് സംഭവം, നമ്മുടെ കയ്യിലില്ലാത്ത കാര്യം, അത് ഓർത്തിരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, നമ്മുടെ പാർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഔട്ട്കം എന്താണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ എത്ര കാര്യങ്ങളുണ്ട് തലയിൽ കിടന്ന് കറങ്ങുന്നത്? ഇപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, ഇനിയിപ്പോൾ എന്താകും? അതൊന്നും നടന്നില്ലെങ്കിലോ? ഇനി അത് നടക്കുവോ? അന്ന് അത് അങ്ങനെ നടക്കണ്ടായിരുന്നു. ഇങ്ങനെ ആലോചിച്ച് സംഭവം നടന്നതിൻ്റെ സ്ട്രെസ്സിനേക്കാൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സ്ട്രെസ്സാണ് ഏറ്റവും കൂടുതൽ. അവിടെയാണ് ഈ ജാപ്പനീസ് ഐഡിയ നമ്മളോട് പറയുന്നത്, നിന്റെ കയ്യിലുള്ളത് എന്താ വെച്ചാൽ നീ ചെയ്യ്, കയ്യിലില്ലാത്തത് വിട്ടേക്ക്. സിമ്പിളല്ലേ? ലാലേട്ടൻ പറഞ്ഞ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു എന്ന വരെയും ഇത് തന്നെയല്ലേ പറയണേ. പക്ഷേ ഈ ഒരു മൈൻഡ്സെറ്റ് നമ്മുടെ എവറിഡേ ലൈഫിൽ നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എവിടെയും പോരുത്, സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഈ ജാപ്പനീസ് ഫിലോസഫിക്ക് മറ്റൊരു പേരുകൂടെ ഉണ്ട്, ഷോഗനൈ എന്നാണ് അതിന്റെ പേര്. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല, നടന്നത് നടന്നു, അത് വീണ്ടും വീണ്ടും മനസ്സിൽ റീപ്ലേ ചെയ്തത് കൊണ്ട് ഔട്ട്കം മാറാൻ പോണില്ല അല്ലേ. വളരെ സത്യമായിട്ടുള്ള ജീവിതത്തിന്റെ മുഖത്ത് നോക്കി പറയുന്ന വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിലില്ലാത്ത കാര്യത്തെ കുറിച്ച് ആലോചിച്ച് പിന്നെ എന്തിനാ നമ്മൾ മനസ്സ് വിഷമിപ്പിക്കണേന്നുള്ളത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഒരു വേദന, നിങ്ങൾക്കൊരു വേദന സംഭവിച്ചു, നമ്മൾ അതോർത്ത് വീണ്ടും വീണ്ടും വേദനിക്കുന്നു, വീണ്ടും വീണ്ടും അനുഭവിക്കുന്നു. അങ്ങനെ ഒരേ വേദനയ്ക്ക് നമ്മൾ തന്നെ രണ്ടാമതൊരു ലൈഫ് കൊടുത്തിട്ട് പിന്നെയും നമ്മൾ വേദനിക്കുകയാണ്. അപ്പൊ ശോകനെ എന്ന ആ ഒരു ജാപ്പനീസ് ഫിലോസഫി പറയുന്നത് ഒന്നും കാര്യാക്കണ്ട, എല്ലാം അങ്ങോട്ട് വിട്ടേക്ക് എന്നല്ല. നീ നിന്റെ ഭാഗം ചെയ്യുക, മാറ്റാൻ കഴിയാത്തത് എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക, പിന്നെ മുന്നോട്ട് പോവുക. ഇനി വീണ്ടും ലാലിട്ടൻ പറഞ്ഞു ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. മോനെ, അത് ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി വരാനുള്ളത് വരും. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ശോകനെ എന്ന് പറയുന്ന ആ ടേം അറിഞ്ഞുകൊണ്ടാണോ ലാലിട്ടൻ അത് പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷേ ആ വരിയില് ഈ ഫിലോസഫി മുഴുവനും ഉണ്ട്, ഒരു ജാപ്പനീസ് ഐഡിയ മുഴുവനും ഉണ്ട്. കഴിഞ്ഞത് റിവൈൻഡ് ചെയ്യാൻ പറ്റില്ല, വരാനുള്ളത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനും പറ്റില്ല. പക്ഷെ ഇപ്പോ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അപ്പൊ കഴിഞ്ഞതിനെ റീപ്ലേ ചെയ്ത് സ്വന്തം മനസ്സിനെ വീണ്ടും വീണ്ടും വേദനിക്കേണ്ട. നിന്റെ സീൻ കഴിഞ്ഞു, ഇനി അടുത്ത സീനിലേക്ക് പോ എന്നാണ് ലൈഫ് നമ്മളോട് പറയുന്നത്. കാരണം ലൈഫ് എന്ന് പറയുന്നത് ഒരു റിവൈൻഡ് ബട്ടൺ അല്ല, പ്ലേ ബട്ടൺ ആണ് അല്ലെ. സോ കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച്, നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, ആ ടെൻഷൻ എട്ടായിട്ട് മടക്കി ദൂരേക്ക് കളഞ്ഞേക്കൂ എന്നാണ് പറയുന്നത് ഈ ഒരു ജാപ്പനീസ് ഫിലോസഫി. എന്തായാലും എഴുത്തോല അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഡേ കേട്ടുമുട്ടാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ അഭിരാമി സൈനിങ്.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്. ഇന്നത്തെ അഹല്യ വിഷസുമായി ആരാണ് ദേ ഈ ഒരു 8 മണി സമയമാകുമ്പോൾ നിങ്ങളുടെ കാതോരം എത്തിയിരിക്കുന്നേ? ഞാൻ ആലോചിച്ചോ, ആലോചിക്കേണ്ട, ഞാൻ അയല്യാണ് കേട്ടോ. ഒക്ടോബർ മാസം 6ാം തീയതിയാണല്ലേ, ചൊവ്വാഴ്ച ദിവസം. അതെ, ഇന്ന് ഒക്ടോബർ മാസം 6ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഡയലോഗ് പറയേണ്ട ഒരു സമയമായിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഇത്ര വേഗം സമയം പോയേ ഇല്ല, അതിന്റെ സമയമായിട്ടില്ല. അതിന് നമുക്കൊരു എന്താ പറയുക, ഒരു 18, 19, 20 ആ ഒരു റേഞ്ചിലേക്ക് എത്തണം. ഒരു ഒക്ടോബർ 20 കഴിയുന്ന സമയത്ത് നമുക്ക് ആ ഡയലോഗ് പറയാം, ഓ ഇത്ര വേഗം സമയം പോയേ, ഈ മാസം തുടങ്ങി, മാസം അവസാനിച്ചു എന്നൊക്കെ. എനിവേ, ഇപ്പോ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായതുകൊണ്ട് നമുക്ക് പറയാം പതിയേക്ക് പോകുന്നുള്ളൂ, ദിവസം തുടങ്ങിയല്ലേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു വീക്ക് എല്ലാവർക്കും കുറച്ച് വേഗം പോകണം എന്ന് ആഗ്രഹമുള്ള വീക്കായിരിക്കും. പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സാലറി ഒക്കെ ക്രെഡിറ്റ് ആവുന്ന ഒരു ആഴ്ചയൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേഗം വേഗം സാലറി ഒക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അത്രയും വേഗം സമയം പോയാൽ മതി എന്ന് പറയുന്നവരായിരിക്കും മിക്കവരും. ചിലവരൊന്നും അങ്ങനെയല്ല കേട്ടോ, പതിയെ പോയാൽ മതി, ദിവസം പോകുമ്പോൾ വയസ്സും പോകുന്നുണ്ടെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പറയാറില്ലേ, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ, അവരുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെയാണ് ദിവസത്തിന്റെ കാര്യത്തിലും സമയത്തിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഗൈസ്. നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ, എല്ലാവർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെയാണ്. യെസ്, അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒക്ടോബർ മാസം 6ാം തീയതി എന്ന് പറയുന്ന സമയത്ത് കുറേ പ്രത്യേകതകളുണ്ട് ഈ ഒരു ദിവസത്തിന് കേട്ടോ. അതെന്തൊക്കെയാന്നുള്ളൊരു കാര്യം ഞാൻ വഴിയേ പറഞ്ഞുതരാം എല്ലാ പ്രത്യേകതകളെയും കുറിച്ച്. പക്ഷെ അതിനു മുൻപായിട്ട് ഇന്നത്തെ ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് പോകട്ടെ. യെസ്, അപ്പൊ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യം കേട്ട് നിങ്ങൾ ചിരിക്കരുത് കേട്ടോ. ആദ്യം, യെസ്, ചിരിക്കാൻ പാടില്ല. എന്തുകൊണ്ടായില്ല ഇത് ചോദിച്ചു എന്ന് വിചാരിക്കരുത്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. എനിക്കിന്ന് അറിയാൻ ആഗ്രഹം നിങ്ങളുടെ ഒരു നൂഡിൽസിന്റെ കഥയാണ്. എന്ത്, വ്യക്തമാണ്, കറക്റ്റാണ്, ഞാൻ തെറ്റിട്ടൊന്നല്ല പറഞ്ഞത്, കറക്റ്റ് കാര്യമാണ് ഞാൻ പറഞ്ഞത്. നൂഡിൽസ് സ്റ്റോറിയാണ് ഇന്ന് എനിക്ക് കേൾക്കാനായിട്ട് താല്പര്യമുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു കാര്യം. വാട്ട് ഈസ് യുവർ നൂഡിൽ സ്റ്റോറി? നിങ്ങളുടെ ആ നൂഡിൽ സ്റ്റോറി എന്താണ്? നൂഡിൽസ് ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന നൂഡിൽസ്, അത് തന്നെ സംഭവം. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നമ്മൾ ഇങ്ങനെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് നമ്മുടെ ഫ്രണ്ടിലേക്ക് കിട്ടുന്ന ആ നൂഡിൽസിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഇന്ന് ഉദ്ദേശിച്ച സ്റ്റോറി, നമ്മുടെ 2 മിനിറ്റിൽ തയ്യാറാകുന്ന നൂഡിൽസ്, അതാണ്, അവനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതെ, കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് ഒക്ടോബർ 6ാം തീയതിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒക്ടോബർ 6ന്റെ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നൂഡിൽസ് ആണ് ഗൈസ്. യെസ്, ഇന്നത്തെ ദിവസത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒക്ടോബർ 6നാണ് എന്ത് പറയുന്നത്, നൂഡിൽസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് ഈ ഒക്ടോബർ മാസത്തെ ഈ 6ാം തീയതി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നൂഡിൽസുമായിട്ട് ഇങ്ങ് വന്നിരിക്കുന്നത് കേട്ടോ. അതൊരു രസമുള്ളൊരു പരിപാടിയല്ലേ, അത് കുറേ സ്പെഷ്യാലിറ്റീസ് വേറെ ഉണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടി രസകരമായിട്ട് എനിക്ക് തോന്നി ഇത് ചോദിച്ചേക്കാം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് നൂഡിൽസ് ഡേ ആയിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറയണ്ടേ? യെസ്, അതിനെക്കുറിച്ച് പറയണം. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഈ നൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൊസ്റ്റാൾജിയ ഒരു ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഈ ഇപ്പോഴിരിക്കുന്ന ഒരു 25, 26, 27 വയസ്സായ കുട്ടികൾക്കൊക്കെ വേഗം ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും, എല്ലാവർക്കും കണക്ട് ചെയ്യും. എന്നാൽ പോലും നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ നൂഡിൽസിൻ്റെ ആ ഒരു വ്യാപ്തി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾക്ക് കിട്ടാൻ തുടങ്ങിയത്, ലഭ്യത തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിംഗ് ചെയ്യുന്ന സമയത്തായിരുന്നു കേട്ടോ. അതായത് 2 മിനിറ്റിൽ നൂഡിൽസ് റെഡി, 2 മിനിറ്റ്, വെറും 2 മിനിറ്റിൽ നൂഡിൽസ് റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട്, അതും വളരെ കുറച്ച് പൈസയല്ലേ ഉണ്ടായിരുന്നുള്ളു അന്ന്, 12 രൂപ അത്രയ്ക്കുള്ളൂന്ന് തോന്നുന്നുണ്ട്. യെസ്, ഇപ്പം ഞാൻ കുറേ ആയിട്ട് നൂഡിൽസ് കഴിച്ചിട്ട് കുറച്ച് ഗ്യാപ്പായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നൂഡിൽസ് വാങ്ങിയിട്ട് അത് കുക്ക് ചെയ്ത് കഴിക്കും, അതും ഫ്രണ്ട്സായിട്ടിരുന്ന് കുക്ക് ചെയ്ത് കഴിക്കും. അപ്പം അതിൻ്റെതായ കുറേ മെമ്മറീസ് ഉണ്ട് ഈ ഇൻസ്റ്റന്റ് 2 മിനിറ്റിൽ നൂഡിൽസ് റെഡി. അതുപോലെ തന്നെ ഈ നൂഡിൽസ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത് സിബ്ലിങ്സിനെ ആയിരിക്കും. ഈ ചേട്ടൻ അനിയത്തി, അനിയനിയത്തി, അല്ലെങ്കിൽ ഈ സഹോദരങ്ങളുണ്ടല്ലോ, സഹോദര ബന്ധത്തിൽ നൂഡിൽസിന് വല്ലാത്തൊരു ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പാക്കറ്റ് നൂഡിൽസ് വാങ്ങി ആ നൂഡിൽസിൻ്റെ ഇങ്ങനെ നമ്മൾ പങ്കുവെക്കുന്ന സമയത്ത് ആർക്കാണ് കൂടുതൽ, ആർക്കാണ് കുറവ്, അതിന്റെ പേരിലുള്ള അടി, നൂഡിൽസിന് വേണ്ടി അടി ഉണ്ടാക്കിയിട്ടുണ്ടാവും മിക്ക സഹോദരങ്ങളും, മിക്ക സിബ്ലിങ്സും ഈ നൂഡിൽസിന് വേണ്ടി അടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ ഈ റീൽസൊക്കെ നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ കാണാറുണ്ട്, പണ്ട് ഈ നൂഡിൽസിന് ഇതിലും ടേസ്റ്റ് കൂടുതലായിരുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചു, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുമെങ്കിലും
പണ്ട് കഴിച്ച ഈ ഷെയർ ചെയ്ത് കഴിച്ച അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ന്യൂഡിൽസ് തയ്യാറാവുന്നത് നോക്കി നിന്ന അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ നമുക്ക് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ന്യൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു ഫുഡിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. അത് മാത്രമല്ല, പിന്നീട് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ ന്യൂഡിൽസ് അത്ര നല്ലതല്ല ഹെൽത്തി ആണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടേതായ കുറെ പൊടിക്കൈകൾ അതിലിടും അല്ലെ. ചിലർ എഗ്ഗ് ചേർക്കും, കുറെ പേര് വെജീസ് ചേർക്കുന്നത് കാണാറുണ്ട്, വെജിറ്റബിൾസ് ചേർക്കും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ആ ന്യൂഡിൽസിനെ നല്ല ഹെൽത്തി ആക്കാനായിട്ട് നോക്കുന്ന കഥകളുണ്ട്. അപ്പൊ ന്യൂഡിൽസിന്റെ പ്രിപ്പറേഷൻ നോർമലി എന്താ പറയാ, ബോയിൽഡ് വാട്ടറിൽ നല്ല വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ നമ്മൾ ഈ നൂഡിൽസിനെ കുക്ക് ചെയ്ത് അതിലേക്ക് അതിൽ തരുന്ന ശേഷയിൽ ഉണ്ടാവുന്ന ആ മസാല പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നൂഡിൽസ് റെഡിയാണ്. പക്ഷേ ഏസ് എ മലയാളി നമുക്ക് അങ്ങനെ കഴിച്ചാൽ റെഡിയാവോ? ഇല്ല, നമുക്ക് റെഡിയാവൂല. നമ്മൾ അതിനങ്ങ് എന്താ പറയാ, നമ്മുടേതായ രീതിയിൽ മാറ്റിയെടുക്കാറുണ്ടല്ലേ. അങ്ങനെ നൂഡിൽസ് കഥകൾ ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇന്ന് ചോദിക്കാനുള്ളതും അത്ര തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ നൂഡിൽസ് കഥ എന്താണ്? വാട്ട് ഈസ് യുവർ നൂഡിൽ സ്റ്റോറി? സിമ്പിളാണ്, അത് രസകരമായിട്ട് നിങ്ങൾ പറയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നൂഡിൽസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റോറി എന്തായിരിക്കും? ഓക്കെ, സംഭവം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ എന്നാലും ഇത് മാത്രമല്ല, നിങ്ങൾക്കറിയാം ഇത് അഹല്യ വിഷസ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് കൂടി കൊടുക്കാനുള്ള സമയമാണ്. അപ്പൊ എല്ലാത്തിനു വേണ്ടി എന്ത് വേണം, എന്നെ വിളിക്കണം. യെസ്, അപ്പൊ എന്നെ വിളിക്കാനും എനിക്ക് വേണ്ടിയല്ല, എന്നോട് സംസാരിക്കാൻ മെസ്സേജ് അയക്കാനും നമ്പർ വേണ്ട. യെസ്, ഓക്കെ. അപ്പൊ എല്ലാത്തിനും വേണ്ടി ഒരു നമ്പറാണ് ഉള്ളത്. ആ നമ്പർ ഇതാണ്, 8815090008180. ഇതാണ് എന്നെ വിളിക്കേണ്ട ആ ഒരു നമ്പർ കേട്ടോ. യെസ്, അപ്പൊ എന്തായാലും നിങ്ങളുടെ കോൾസിന് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഒപ്പം മെസ്സേജുകളൊക്കെ ചടപടി ചടപടി എന്ന് പറഞ്ഞു പോന്നോട്ടെ. ഓക്കെ, അപ്പോ ഇന്നത്തെ പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങ് അടിച്ചു വിളിക്കാൻ പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഹലി വിഷസ് ആണ് ഓൺ യുവർ ഹലി FM 90.4 വിത്ത് മീ ആർ ജെ ആയില്യ.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അഹല്യ വിഷസുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ ദേ, വാട്ട് ഈസ് യുവർ നൂഡിൽ സ്റ്റോറി എന്നൊരു ചോദ്യമായിട്ട് തുടങ്ങി ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
2: സുപ്രഭാതം.
1: സുപ്രഭാതം. ആഹാ, ജയരാജേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം സുഖമായിരിക്കുന്നു. എവിടെയാണ് ഇപ്പോൾ? നാട്ടിലാണോ?
2: അതെ,
1: ഡൽഹിയിലാണ് അല്ലേ? ഓക്കെ ഓക്കെ. നാട്ടിലേക്ക് എന്നാണ് ഇനി
2: വരണം?
1: നോക്കട്ടെ, ഇങ്ങനെ ഒന്നും ചോദിക്കല്ല. അതില് എന്താണിത്? അതാണ് ഓക്കെ. നമ്മൾ പറയാറുണ്ട് പ്രവാസികളോട് എന്നാ തിരിച്ചു പോകുന്നേന്ന് ചോദിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ വർക്ക് ചെയ്യുന്നവരോടൊന്നും ചോദിക്കാൻ പാടില്ല നാട്ടിൽ എന്ന് പോകുന്നു എന്ന്. തിരിച്ചു പോകുന്നു
2: എന്താന്നറിയില്ല
1: അല്ലേ? അതാണ്
2: ഇപ്പോഴൊക്കെ കാണുമ്പോ എല്ലാരും ചോദിക്കുന്നത് നിർത്തി വരാറായില്ലേ, അതാണ് ചോദ്യം. എന്നാ തിരിച്ചു പോകുന്നതല്ല,
1: തിരിച്ചു പോകുന്നതല്ല ചോദ്യത്തിന്റെ ആ ഒരു വ്യാപ്തിയൊക്കെ മാറിയിട്ടുണ്ട്.
2: ആ മുടിയൊക്കെ നരച്ചല്ലോ, നിർത്തി വരാറായില്ലേ
1: എന്നുള്ള രീതിയിലാണ് ചോദ്യം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ, അതിലൊന്നും ഒരു കാര്യമില്ലാന്ന് അല്ലേ. ചില അൺറിട്ടേൺ സോഷ്യൽ റൂൾസ് ഉണ്ട്, അതിനെ കുറിച്ച് ഞാൻ ഒരു ദിവസം എന്തായാലും 360 ഡിഗ്രിയിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ജയരാജേട്ടാ, ഞാൻ ഇന്നൊരു നൂഡിൽസ് സ്റ്റോറിയുമായിട്ടാണ് വന്നത്. കേട്ടായിരുന്നു?
2: ആ കേട്ടിരുന്നു. ഇൻട്രോ ഒരു പാതി വെച്ച് കേട്ടു.
1: ആണോ? പാതി വെച്ച് കേട്ടു. എന്നാലും കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായിന്ന.
2: അതെ,
1: മനസ്സിലായി. എങ്കിൽ പറയൂ, എന്താണ് ജയരാജേട്ടന്റെ ഒരു നൂഡിൽസ് സ്റ്റോറി?
2: ആക്ച്വലി ആദ്യമൊന്നും ഞാൻ അങ്ങനെ നൂഡിൽസിന്റെ ഒരു അത്രയ്ക്ക് ഇതിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ആ ഹിമാചൽ കാശ്മീരിലെ സമയത്ത് ഞങ്ങൾക്ക് ഒന്നും കഴിക്കാനില്ലാത്തൊരവസ്ഥ, അതായത് കഴിക്കാന്ന് വെച്ചാൽ പാചകം ചെയ്യാൻ പറ്റാത്ത വെള്ളം, പൈപ്പ് പോലും ഫ്രീസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഫ്രഷ് ആയിട്ടുള്ള വീട് മഞ്ഞ് ഉരുക്കിയിട്ട് അതിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് കാര്യം.

0: നൂഡിൽസ് ഇട്ട് കഴിക്കുന്ന ആ ഒരു ഇതായിരുന്നു.
1: ആ ഒരു ഇതായിരുന്നു. പക്ഷെ നൂഡിൽസിന് വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ആ നൂഡിൽസിന് വല്ലാത്തൊരു ടേസ്റ്റ് അല്ലേ?
0: കഴിക്കാനോ കിട്ടാതിരിക്കുന്ന സമയത്ത് അതും ഇത്രയും നരങ്ക് വെച്ചിന്റെ തലത്തില്, അത് നമ്മൾ ഈവൻ ചുടുവെള്ളം പോലും ഇങ്ങനെ തൊടുമ്പഴേക്കും ഗ്ലാസ് കഴിക്കുമ്പോഴേക്കും അത് തലത്ത് നല്ല ഫ്രീസ് ചെയ്ത് വെള്ളമായി മാറുന്ന ആ ഒരു ഇതില് നമുക്ക് എത്ര ചൂടുണ്ടെങ്കിലും അറിയില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കഴുത്ത് തൊട്ടിട്ട് വായ തൊട്ടിട്ട് വയറ് കയറിയുള്ള വഴി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും.
1: അത്രയും അത്രയും വിശന്നിരിക്കുന്ന സമയത്ത് അത് അമൃതാണ്.
0: അതെ അതെ, അങ്ങനെയാണ് തുടങ്ങിയത്. ഇപ്പൊ പിന്നെ അതിന് ശേഷം പിന്നെ ഓരോരോ പരീക്ഷണങ്ങൾ, അതൊക്കെ ഉള്ളിയിട്ട് വഴറ്റി പിന്നെ അതിൽ ഈ മേഖല പൊടിയിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ച് ചെയ്ത് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഇപ്പൊ ശ്രമിച്ചു തുടങ്ങിയത് ജസ്റ്റ് വെള്ളം ചൂടാക്കി വെക്കും, വെള്ളം ചൂടാക്കും, ഒന്ന് എന്നിട്ട് ഓഫ് ചെയ്തിട്ട് അതിലൊരു രണ്ട് മിനിറ്റ് ഈ നൂഡിൽസ് അതിലിട്ടും എന്നിട്ട് അത് ഈ മറ്റേ നമ്മുടെ ചെങ്ങയിൽ ഫിൽറ്ററിൽ അത് ഇട്ടിട്ട് പച്ചവളത്തിൽ ഇങ്ങനെ കഴുകിയിട്ട് അതിനെങ്ങനെ ഒന്ന് വേർപെടുത്തി ഇങ്ങനെ വെക്കും. ഇപ്പുറത്ത് മുട്ട അല്ലെങ്കിൽ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഇതുകൂടി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കും.
1: അത് വേറൊരു ടേസ്റ്റ്. പരീക്ഷണങ്ങളാണ് ഇപ്പൊ മൊത്തത്തിൽ അല്ലേ?
0: അതെ അതെ, പരീക്ഷണങ്ങളുടെ കാലമാണ്. നമ്മുടെ കിച്ചൺ നമ്മള് ഏക സൈന്യാധിപതി. അപ്പൊ പിന്നെ എന്തും പരീക്ഷിക്കാം,
1: പരീക്ഷിക്കാം. അടിപൊളി അടിപൊളി ചേരാജിട്ട്. അപ്പൊ എന്തായാലും പറഞ്ഞോളൂ, ഇന്നത്തെ വിഷയം ആർക്കാണ്?
0: എല്ലാവർക്കും, കേട്ടുകേട്ട് കുട്ടികൂടുന്ന എല്ലാവർക്കും എന്റെ എല്ലാ പ്രിയ സ്നേഹസുഹൃത്തുക്കളും, നിങ്ങൾക്ക് എല്ലാവർക്കും
1: താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായാലും ജയരാജേട്ടൻ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പോൾ നമ്മളെ വിളിച്ചത് ജയരാജേട്ടനായിരുന്നു. ഒരു നൂഡിൽ സ്റ്റോറി കേട്ടില്ലേ ഗൈസ്? ഈ നൂഡിൽസിന്റെ കാര്യം പറയുന്ന സമയത്ത് ഈ പരീക്ഷണങ്ങൾ സത്യമായിരിക്കും കേട്ടോ. പിന്നെ പൊതുവേ കളിയാക്കി പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ അറിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാവരും പറയും ഓ രണ്ട് മിനിറ്റിന്റെ നൂഡിൽസ് ആയിരിക്കും അല്ലേ, ഇങ്ങനെ കളിയാക്കി പറയാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ നൂഡിൽസ് കൊണ്ട് നമുക്ക് വിശപ്പ് മാറുന്ന സമയമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ട്രാവൽ, അതും ഈ ഇപ്പോൾ ഹിമാലയം പറയുന്ന പോലെ കാശ്മീരൊക്കെ പോകുന്ന പോലെ അവിടെയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കടയുള്ളത് ഈ നൂഡിൽസിൻ്റെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വീഡിയോസിൽ കാണാറുണ്ട്, പക്ഷേ അതിന് നല്ല റേറ്റിൽ അവർ വാങ്ങാറുണ്ട് കേട്ടോ. കാരണം അവിടെ ഈസിയായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് അങ്ങനെ കഴിച്ചത് വിശപ്പ് മാറ്റാൻ പറ്റുന്ന ഒരു ഐറ്റം ഈ നൂഡിൽസൊക്കെ തന്നെയാണ്. അപ്പം ഇൻസ്റ്റൻറ്റ് നൂഡിൽസിനെ കൊണ്ട് അത്രയും മോശം എന്ന് നമ്മൾ പറയുമ്പോഴും ഹെൽത്തി അല്ല എന്നാൽ പോലെ നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ നൂഡിൽസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് ഉള്ള കാര്യം തന്നെയാണ് ഉള്ളതുപോലെ പറയണമെന്നാണല്ലോ. യെസ്, ഓക്കെ. ഇനിമേ സമയം നോക്കുമ്പോൾ എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഹലിയ വിഷസ് ആണ് ഓൺ യുവർ ഹലി FM 90.4 വിത്ത് മീ RJ. അങ്ങനെ എനിക്കിത് ഇങ്ങനെ അടുത്ത കോൾ ഇല്ല, ആ കോൾ കട്ടായി പോയിട്ടുണ്ട്. അഗെയിൻ നമുക്ക് കോൾ വരുന്ന സമയത്ത് ആ കോളിലേക്ക് പോവാം. യെസ്, അടുത്തതായിട്ട് ആരാണ് വിളിക്കുന്നത് ഞാൻ നോക്കട്ടെ കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ മോഹനൻ.
1: മോഹനൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു.
2: വിശേഷമൊന്നുമില്ല, നടന്നേച്ചൊക്കെ വന്ന് ഇങ്ങനെ കുളിക്കാനായിട്ട് പോയി.
1: ആഹാ, ഓക്കെ. അപ്പൊ മോഹനൻ ചേട്ടൻ, എന്തെങ്കിലും നൂഡിൽസിന്റെ കഥയുണ്ടോ? എന്താണ് പറയൂ, വേഗം കേക്കട്ടെ.
2: അതായത് 2024 ഞാൻ അമേരിക്കയില് പോയിട്ട് തിരിച്ചു വരുമ്പോ ഞാനും മോളും കൂടി ഉണ്ട്.
1: ഓക്കെ,
2: ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ യാത്ര കഴിയുക. അപ്പൊ ഇടയ്ക്ക് ഈ ക്രൂസ് വന്നിട്ട് നമുക്ക് ഭക്ഷണം ചോദിക്കും
1: എന്തൊക്കെയാ
2: വേണ്ടിയെന്ന്. അപ്പൊ അങ്ങനെ ഇന്നിപ്പം മോള് ഭയങ്കര ഉറക്കാണ്. ഞാൻ ഒന്ന് രണ്ട് വട്ടം വിളിച്ചു നോക്കി, രക്ഷയില്ല, അവള് ഉറക്കാണ്. അപ്പൊ ഇവര് വന്നിട്ട് ചോദിച്ചു എന്താണ് ഭക്ഷണത്തിന് വേണ്ടിയതെന്നൊക്കെ ചോദിച്ചു. വേറെ നോണൊക്കെ ഉള്ളു, ചിക്കനൊക്കെ ഉള്ളു. അപ്പൊ എനിക്ക് ചിക്കൻ വേണ്ട. അപ്പൊ ഈ നൂഡിൽസ് ആണ് പിന്നെ ഒടുവിൽ ഇതില്ലാതെ കിട്ടിയത്. എന്തേലും ആട്ടെ, അതിന്റെ കൂടെ ഫ്രൂട്ട്സും വേറെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്.
1: പക്ഷെ നൂഡിൽസ് ആണ് തന്നത്.
2: സാധനം ഞാനൂര് പോലെ ഇരിക്കുന്ന എനിക്ക് ഏറ്റവും വലിയ ഒരു സാധനമാണ്. ഒരു തരത്തിൽ പോർക്കും ഒക്കെ ഇട്ട് കുത്തി പറിച്ചു ഒക്കെ കുറച്ചൊക്കെ തിന്നു, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞതും അതും ഇതും എല്ലാം ഉണ്ട്. അതും എല്ലാം വെച്ച്
1: കഷ്ടപ്പെട്ട് കഴിച്ചു.
2: പിന്നെ കുടിക്കാൻ കിട്ടും. അപ്പൊ കുടിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ മറ്റേ ഹോട്ട് വേണേ ഹോട്ട്, മറ്റേത് മറിച്ച് ഫുഡോ
1: എല്ലാം. ഓക്കെ, മൊത്തത്തിൽ നൂഡിൽസ് ആയിരുന്നു അന്നത്തെ മെയിൻ ഐറ്റം.
2: ജിഞ്ചർ സോഡയാണ് എനിക്കിഷ്ടം. അപ്പൊ ഞാൻ അതും കഴിച്ച് അങ്ങനെ ഇരുന്നു.
1: അങ്ങനെ ഇരുന്നു
2: 2 മണിക്കൂർ കഴിഞ്ഞപ്പം ഖത്തറിലെത്തി.
1: ഓക്കെ,

0: അങ്ങനെ വന്നാണ് പിന്നെ അവിടുന്ന് ലോക്കലായിട്ട് കഴിച്ചാണ് ഇത്തിരി വിശപ്പ് മാറിയത്.
1: മാറിയത് ഓക്കെ. എന്നാലും
0: അങ്ങനെ ഒരു കഥയുണ്ട്.
1: കഷ്ടപ്പെട്ടാണ് ആദ്യമായിട്ട് ആ നൂഡിൽസിനെ കഴിച്ചു തീർത്തത്.
0: നൂഡിൽസിനെ പണ്ടേ നൂഡിൽസിനോട്
1: ഞാൻ വിരോധിയാണ്, എനിക്ക് താല്പര്യമില്ലെങ്കിൽ വിരോധാണെന്ന്. അതെ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. എന്താ ചെയ്യാ,
0: പരസ്യം കണ്ടില്ലേ, എന്തോ മണം, എന്തോ ഒരു സ്മെല്ല്
1: അല്ല പിന്നെ. അതാണ് ഓക്കെ ചേട്ടാ, പറയൂ ഇന്നത്തെ വിഷസ് ആർക്കാ?
0: ഇന്നത്തെ വിഷസ് ഈ
1: ഓക്കെ. അപ്പൊ മോഹനൻ ചേട്ടനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നൂഡിൽസ് മൊത്തത്തിലൊരു വിരോധിയായിരുന്നു മോഹനൻ ചേട്ടൻ എന്നാണ് പറഞ്ഞത്. ഇഷ്ടമല്ല എനിക്ക് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ പലർക്കും നൂഡിൽസ് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കുറെ കഥകളും കുറെ വികാരമുള്ളൊരു സംഭവമായിട്ട് നൂഡിൽസ് ഒക്കെ മാറാറുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ ഇതേ സമയം 8 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ എഫ് 90.4 വിത്ത് വി ആർ ജെ ആയില്ല. ഞാൻ നേരെ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ്. മനോഹരമായ ട്രാക്ക് എത്തുന്നു അഹല്യ വിഷസിൽ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസ് മാറ്റി കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർജെ അഹല്യ. അപ്പൊ ദേ ഞാൻ ഒട്ടും സമയം കളയാതെ അടുത്തൊരു കോളറിലേക്ക് പോവാൻ പോവാണ്. ഹലോ ഗുര, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് അഹല്യ.
3: യെസ് ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ബാലൻ ഫ്രം ചിറ്റൂർ.
3: ബാലൻ ചേട്ടനാണ്. ബാലൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെന്താ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും സുഖാണ് കേട്ടോ.
4: ഓക്കെ.
3: അപ്പൊ ബാലൻ ചേട്ടാ, ബാലൻ ചേട്ടൻ എന്തെങ്കിലും ഒരു ന്യൂഡിൽസ് സ്റ്റോറി ഉണ്ടോ?
4: ഉണ്ടല്ലോ.
3: എന്താണ്, വേഗം പറഞ്ഞ കേക്കട്ടെ.
4: ന്യൂഡിൽസ് സ്റ്റോറി എന്ന് പറയുമ്പോ, അയില് പറഞ്ഞ പോലെ മുൻപ് ഈ ജമ്മു കാശ്മീര് അതേപോലെ ഹിമാചലിലൊക്കെ കൂടുതൽ കിട്ടുന്ന ഒരു ഭക്ഷണമാണ്. ഈ തണുത്ത പ്രദേശങ്ങളിൽ അധികം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അധികം കിട്ടുന്ന ഈ ഒരു ഭക്ഷണം തന്നെയാണ്. ഞങ്ങള് ജമ്മു കാശ്മീർ പോയപ്പോ എനിക്ക് അധികം കഴിക്കാൻ കിട്ടിയതും അവസാനമായിട്ട് കഴിച്ചതും ഈ ഒരു ഭക്ഷണമായിരുന്നു. ഭയങ്കരമായ നൂഡിൽസും ഓംപ്ലേറ്റും, അതാണ് അവിടെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഭക്ഷണം.
3: പെട്ടെന്ന് ഈസി കുക്കാണല്ലേ?
4: ആ, ഈസി കുക്കാണ്.
3: അടിപൊളി. അപ്പൊ
4: ന്യൂഡിൽസ് ആണ് അധികം എല്ലാവരും അവിടെ കിട്ടുക. ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് കഴിച്ചതും ന്യൂഡിൽസ് ലാസ്റ്റ് അതായിരുന്നു.
3: ഓക്കേ, ഭയങ്കര സ്പെഷ്യൽ ആണപ്പോ ന്യൂഡിൽസ്.
4: അതെ അതെ, അതുകൊണ്ട് ന്യൂഡിൽസിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് എനിക്ക്. പക്ഷെ അത് വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കാനൊന്നും ഭയങ്കര ഇഷ്ടമൊന്നും അല്ല. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ കഴിച്ചു പോകുന്നു.
3: അതെ, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം കഴിച്ചു പോകുന്നു.
4: ആ പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും ചിലപ്പോ ഇത് തന്നെയാണ്, വേറെ വഴിയില്ല.
3: വേറെ വഴിയില്ല, അപ്പൊ നമ്മൾ ഇതിനെ ഡിപെൻഡ് ചെയ്യും.
4: ആ അതെ, അതുകൊണ്ട് ഈ ന്യൂഡിൽസും ഓംപ്ലേറ്റും ഇതൊക്കെ തന്നെ കഴിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം ആയിപ്പോ.
3: ആയിപ്പോ, കുഴപ്പമില്ല. പക്ഷെ നല്ലതാണ്, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുമ്പോ അതിന് വല്ലാത്ത ടേസ്റ്റ് ഒക്കെ തന്നെയാണ്.
4: അതെ, പിന്നെ പ്രത്യേകിച്ച് പിന്നെ നമുക്ക് വിശന്നിരിക്കുമ്പോ എന്ത് കഴിച്ചാൽ ഇഷ്ടം പറയാൻ പോലെ
3: വിശപ്പ് മാറുക എന്നതാണല്ലോ അൾട്ടിമേറ്റ്
4: നമ്മുടെ ലക്ഷ്യം, അത്രേ ഉള്ളൂ.
3: അതാണ്. ഓക്കേ, അപ്പൊ ബാലൻ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് കൂടി ആർക്കാണ്?
4: ഇന്ന് ന്യൂഡിൽസ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആയിക്കോട്ടെ.
3: ഓ, താങ്ക് യു. അപ്പൊ എന്തായാലും ബാലൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പൊ ബാലൻ ചേട്ടനും അതിങ്ങനെ ട്രാവൽ പോകുന്ന സമയത്ത് ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് അവസാനം കഴിച്ച ഫുഡ് എന്ന് പറയുന്നത് ന്യൂഡിൽസ് ആണെന്നാണ് പറഞ്ഞത്. കണ്ടോ, ഈ ന്യൂഡിൽസും ഫ്രണ്ട്സും അത് ഭയങ്കര കണക്ഷനാണ് കേട്ടോ. അതെങ്ങനെയാ വരുന്നേ ഇതൊന്നും എനിക്കറിയില്ല, പക്ഷെ അതിനൊരു കണക്ഷൻ ഉണ്ട്. ഞാനും എന്റെ ഫ്രണ്ട്സിന് ഏറ്റവും ആദ്യം ഞാൻ കുക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ന്യൂഡിൽസ് തന്നെയാണ്. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ന്യൂഡിൽസ് ഇല്ലാതൊരു ജീവിതമില്ല. ഒരു കിറ്റിലും ഒരു ന്യൂഡിൽസും ഒരുപാട് പേരുമുള്ള ഒരുപാട് രാത്രികളും ഹോസ്റ്റൽ കഥകളും പലർക്കും ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ന്യൂഡിൽസിന് വല്ലാത്തൊരു കണക്ഷൻ ഉണ്ട് ഗായ്സ് ഈ സൗഹൃദത്തിന്റെ ഇടയിൽ. എനിവേ, നമുക്ക് അടുത്തൊരു കോളർ കൂടി എത്തിയിട്ടുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി നമുക്കൊന്ന് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ് അഹല്യ. ഗുഡ് മോർണിംഗ് അഹല്യ.
3: ഓക്കേ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ഞാൻ കോട്ടയത്ത് നിന്ന് പാലക്കാടേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബിജു.
3: അതെ, കോട്ടയത്ത് നിന്നും പാലക്കാടിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിജു ചേട്ടനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? കറക്റ്റ്. ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്?
5: ഇപ്പൊ ഞാൻ ചന്ദ്രനാഥെത്തി.
3: ചന്ദ്രനഗരത്തി? ഓ, പാലക്കാട് ഇങ്ങനെ എത്തി.
5: ഞാൻ രാവിലെ 5 മണിക്ക് പുറപ്പെട്ടു, ഡ്രൈവ് ചെയ്തു ഇവിടെ പാലക്കാട് വരെ എത്തി.
3: ഓക്കെ, വളരെ വേഗത്തിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം.
5: എങ്ങനെ?
3: വളരെ വേഗത്തിൽ അത്യാവശ്യം എത്തിയിട്ടുണ്ട്.
5: ആ, ഇപ്പം ഇപ്പഴേ വഴി നല്ലതായിട്ടുണ്ട്. രാവിലെ വന്നാൽ ട്രാഫിക് തിരക്കുകളൊന്നുമില്ല,
3: സിഗ്നൽ.
5: ഏർലി മോർണിംഗ് വന്നാൽ നമുക്ക് ഒരു 3.5 മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് ഇവിടെ പാലക്കാട്
3: എത്താം. അടിപൊളി.
5: അപ്പോ കട്ടൻ ചായ കുടിച്ചു.
3: ഓ, ഒന്ന് റിഫ്രഷ് ആയി, ഒന്ന് സെറ്റ് ആയി, കുറച്ചുകൂടെ എനർജി ആയി.
5: നീ ഒലവക്കോട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം.
3: അതാണ്. എവിടെയാണ് ഒലവക്കോട്? ഇന്ന് സ്ഥിരം സ്പോട്ട് ഒക്കെ ഉണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ?
5: ഒലവക്കോട് നമ്മുടെ കൽപ്പാത്തിയുടെ അടുത്തൊരു നല്ലൊരു കടയുണ്ട് അവിടെ. വെജിറ്റേറിയൻ സാധാരണ ഞാൻ റെഗുലർ ആയിട്ട് കഴിക്കുന്ന ഒരു കടയാണ് അവിടെ. നല്ല നൈസ് ദോശ കിട്ടും,
3: നൈസ് ദോശ കിട്ടും,
5: നല്ല നെയ്റോസ്റ്റ് കിട്ടും, നല്ല നെയ്റോസ്റ്റ് കിട്ടും, നാടൻ ചായ കിട്ടും. അങ്ങനെ നാടൻ കട,
3: ഒരു നാടൻ കട, നാടൻ ഫുഡാണ് നമുക്ക് ഒരു
5: നാരായണന്മാരുടെ കട എന്നറിയപ്പെടും.
3: വളരെ
5: ഭയങ്കര തിരക്കുള്ള നല്ല കടയാണ്,
3: നല്ല കട,
5: ടേസ്റ്റ് ഉള്ള ഫുഡുകൾ കിട്ടും, നല്ല കട.
3: ഓക്കെ ചേട്ടാ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ദിവസം പോയി കഴിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ചേട്ടാ നൂഡിൽസിന്റെ എന്തെങ്കിലും കഥയുണ്ടോ കയ്യില്?
5: നൂഡിൽസിന്റെ കഥ എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഒരു ഭക്ഷണമായിരുന്നു നൂഡിൽസ്. ബാച്ചിലറായിട്ട് താമസിക്കുന്ന കാലത്ത് പോലും ഞാൻ നൂഡിൽസ് കഴിച്ചിട്ടില്ല. പിന്നീട് മക്കളൊക്കെ ആയി, കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് നൂഡിൽസ് അവർക്ക് വേണ്ടി മേടിച്ച് കഴിച്ചു.
3: എന്നാൽ
5: ഞാൻ നൂഡിൽസ് ഏറ്റവും അവർക്ക് വേണ്ടിയാണ് മേടിച്ചോണ്ടിരുന്നത്. പക്ഷെ നൂഡിൽസ് ഏറ്റവും ആസ്വദിച്ച് കഴിച്ചത് ഈ പറഞ്ഞ പോലെ മണാലി പോയപ്പോ, അവിടെ ഈ നമ്മള് ഹിമാലയ മല കയറാൻ പോകുമല്ലോ, മല കയറി കഴിഞ്ഞപ്പോ നന്നായിട്ട് വിശന്നപ്പോ വേറൊരു നിവൃത്തിയില്ല.
3: അപ്പൊ
5: അവിടെ ആകെ കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ചൂട് നൂഡിൽസ് ആണ്,
3: ചൂട് നൂഡിൽസ് ആണ്.
5: അപ്പം അത് അത് കഴിച്ച ആ ഒരു മൂവ്മെന്റ് ഇപ്പോഴും എന്റെ മനസ്സിൽ അതുപോലെയുണ്ട്. കാരണം അതുപോലെ വിശന്നിരിക്കുമ്പോൾ നല്ല ചൂട് നൂഡിൽസ്, നല്ല മസാല ഒക്കെ ഒരു എഗ്ഗ് ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കി തന്നു,
3: അതിനായിരുന്നു ടേസ്റ്റ് കൂടുതൽ.
5: അപ്പം അത് ആ വിശപ്പിൽ അത് കഴിച്ചപ്പോൾ നൂഡിൽസിന് ടേസ്റ്റ് ആയി. പിന്നീട് നൂഡിൽസ് ടേസ്റ്റ് ആയി, പിന്നീട് വീട്ടിൽ വന്നൊരു നൂഡിൽസിൽ പരീക്ഷണം നടത്താൻ തുടങ്ങി. നമ്മള് ഈ പാക്കറ്റ് നൂഡിൽസ് അല്ലാതെ ഈ ഫ്രഷ് നൂഡിൽസ് കിട്ടുമല്ലോ, പാലക്കാട് കിട്ടും, നമുക്കിവിടെ കിട്ടാറുണ്ട് ഫ്രഷ് നൂഡിൽസ്. അത് മേടിച്ച് നമ്മള് കാബേജ്, കോളിഫ്ലവർ, മുട്ട, ചിക്കൻ ഒക്കെ ഉണ്ടാക്കി നമുക്ക് പരീക്ഷണം ചെയ്യാം. ഭാര്യമാർക്ക് പരീക്ഷണം നടത്താൻ സമയമില്ലല്ലോ, അവർക്ക് തിരക്കല്ലേ. അപ്പൊ നമുക്ക് പരീക്ഷിക്കാം, നമുക്ക് പരീക്ഷിച്ച് ഞാൻ കുഴപ്പമില്ല. ഇന്നലെ ഇന്നലെയും ലാസ്റ്റ് അവസാനമായിട്ട് നൂഡിൽസ്, ഇന്നലെ തേക്കടി യാത്ര പോയിട്ട് വന്നപ്പം
3: തേക്കടി
5: നല്ല മഴ, നല്ല മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ വന്നപ്പം ഒരു സൈഡ് കണ്ടു ഇങ്ങനെ ഫ്രഷ് നൂഡിൽസ്,
3: അപ്പോ നൂഡിൽസ് കഥകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്നാലും പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
5: ഇന്നത്തെ വിഷസ് എന്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു ജിനീഷ് എന്ന് പറഞ്ഞ ആളുടെ മോന്റെ ബർത്ത്ഡേ ആണ്.
3: ഓക്കെ,
5: അപ്പൊ മോന്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് വിഷസ് ചെയ്യുന്നു.
3: ഓക്കെ ചേട്ടാ, അറിയോ പേരറിയോ മോന്റെ?
5: പേര് ഞങ്ങൾ ഉണ്ണിക്കുട്ടനാ വിളിക്കുന്നത്.
3: അപ്പൊ ഉണ്ണിക്കുട്ടനെ ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ബിജു ചേട്ടൻ ആയിരുന്നു. അങ്ങ് കോട്ടയത്ത് നിന്ന് പാലക്കാടുള്ള യാത്രയിൽ ഇടയിൽ ഉന്തി അഹല്യ എഫ് എം ട്യൂൺ ചെയ്ത് വിളിച്ചതാണ്. ഓക്കെ, അടിപൊളി. അപ്പൊ ഈ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ എഫ് എം 90.4 വിത്ത് വി ആർ ജെ അയില്ല. യെസ്, അപ്പൊ ഞാനൊരു കാര്യം കൂടി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അറിവൊന്നും പകർന്നു തന്നിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാന്ന്. കാരണം മലയാളികൾ പൊതുവെ സിനിമയെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ അത്രയും സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട് കേട്ടോ. കാരണം എന്താണ്? ഇന്ന് ലോക സിനിമാ ചരിത്രത്തിലെ പ്രധാന ദിവസങ്ങളിൽ ഒന്നാണ്. കാരണം 99 വർഷം മുമ്പ്, അതായത് കൃത്യം പറയുകയാണെങ്കിൽ 1927 ഒക്ടോബർ 6 എന്ത് സംഭവിച്ചത്? സിനിമ സംസാരിച്ചു തുടങ്ങിയത്. അതെ, ഹോളിവുഡിലെ നിശബ്ദ സിനിമകളുടെ യുഗം അവസാനിപ്പിച്ച ദി ജാസ് സിംഗർ റിലീസ് ചെയ്ത ദിവസമാണ് കേട്ടോ ഇത്. ചരിത്രത്തിലെ ആദ്യം മുഴുവൻ നീള ശബ്ദ സിനിമയായിരുന്നു ഇത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതായത് ഈ ചുണ്ടനക്കങ്ങൾക്കൊപ്പത്തിനൊപ്പം നിൽക്കുന്ന സംഭാഷണങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഈ സിനിമ ഹോളിവുഡിലെ ശബ്ദയുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ആൽഫ്രഡ് എ കോൺ തിരക്കഥ എഴുതിയിട്ട് അലൻ ക്രോസ്ലാൻഡ് സംവിധാനം ചെയ്ത സിനിമയുണ്ടല്ലോ, വാർണൻ ബ്രോസ് പിക്ചേഴ്സ് ആണ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാലോചിച്ച് നോക്കല്ലേ, 99 വർഷം മുൻപാണ്. 89 മിനിറ്റ് മാത്രമായിരുന്നു ഈ ഒരു സിനിമയുടെ ദൈർഘ്യം കേട്ടോ. US ന്യൂയോർക്ക് നഗരത്തിലാണ് ആദ്യമായിട്ട് ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചത്. അങ്ങനെ ഈ സിനിമ പ്രദർശിപ്പിച്ചതിന് ശേഷം വൻ ഹിറ്റായിരുന്നു. അങ്ങനെ വൻ ഹിറ്റായതോടുകൂടിയിട്ടാണ് ഈ ശബ്ദ സിനിമകളുടെ ആ ഒരു വാണിജ്യ പ്രാധാന്യം ഉണ്ടല്ലോ, ആ കാര്യമൊക്കെ ഹോളിവുഡ് ആദ്യമായിട്ട് അങ്ങ് തിരിച്ചറിയുന്നത്. പിന്നീട് ടോക്കീസ് എന്ന അറിയപ്പെടുന്ന ശബ്ദ ചിത്രങ്ങൾ അധികം വൈകാതെ തന്നെ ഹോളിവുഡും ലോക സിനിമയും കീഴടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഏറ്റവും ആദ്യം സംസാരിച്ച സിനിമയും അതിന്റെ വിശേഷം കിട്ടിയില്ലേ? യെസ്, ദി ജാസ് സിംഗർ. 99 വർഷം മുൻപ്, 1927 ഒക്ടോബർ 6. ഓക്കെ, അപ്പോ ഒരു കുട്ടി ഇൻഫർമേഷൻ ആയില്ലേ? ഓക്കെ, അപ്പൊ കുട്ടി ഇൻഫർമേഷൻ ഒക്കെ തന്ന സ്ഥിതിക്ക് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലെ. സമയം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ ആർ ജെ അയിലാ.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9444-00-9915, 9444-772-1311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം 8 മണി കഴിഞ്ഞ 54 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ ഇന്നത്തെ അഹല്യ വിഷസുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ ദേ ഞാൻ അടുത്തൊരു കോളറിലേക്കും കൂടി പോവാൻ കേട്ടോ. നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: മൻസൂറാണ് മാഡം, പാലക്കാട് നിന്നാണ്. ഇപ്പൊ ട്രാവലിംഗിലാണ് ഞാൻ.
2: ആണോ? ഓക്കെ, ഇപ്പൊ മൻസൂർ ചേട്ടനാണ്, അഹല്യ എന്ന് വിളിച്ചാ മതി കേട്ടോ. ഓക്കെ. അപ്പൊ മൻസൂറേട്ടാ, സുഖായിരിക്കുന്നോ?
3: സുഖായിരിക്കുന്നു. ഞാനേ നൂഡിൽസിന്റെ കഥ കേട്ടപ്പോഴേ.
2: ആണോ?
3: ഞാൻ വിളിക്കാൻ കാരണം,
2: എന്നാൽ ഒട്ടും സമയം കളയാതെ പറഞ്ഞോളൂ, എന്താണ് മൻസൂർ ചേട്ടന്റെ നൂഡിൽസ് കഥ?
3: ഇൻഫർമേഷൻ ആണ് എനിക്ക്, എന്റെ ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാന്ന് പറഞ്ഞത്.
2: ആ, എന്താണ്?
3: ഒന്ന്, ഈ നൂഡിൽസ് വന്നപ്പോ നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് ഒരുവിധം നല്ലൊരു ബിസിനസ്, നല്ലൊരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന്.
2: ഓക്കെ.
3: പിന്നെ നമ്മുടെ ഏകദേശം പുറത്തത്തെ രാജ്യങ്ങളും നടക്കപ്പോ നൂഡിൽസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
2: ഓക്കെ.
3: പിന്നെ പറഞ്ഞാൽ നൂഡിൽസിൽ നമ്മൾ പലതരം ഐറ്റംസ് ഉണ്ട്. കൊറേ വെറൈറ്റീസ് ഉണ്ട്.
2: എന്റെ ചോദ്യത്തിൽ നിന്ന് വഴിമാറി പോയോ?
3: അല്ല അല്ല, വെറൈറ്റീസ് അതല്ല ഞാൻ പറയാ. വെറൈറ്റീസ് പറഞ്ഞാൽ നൂഡിൽസിൽ ചിക്കൻ നൂഡിൽസ് ഉണ്ട്, പിന്നെ എഗ് നൂഡിൽസ് ഉണ്ട്, സീ ഫുഡ് നൂഡിൽസ് ഉണ്ട്, പലതരം വെറൈറ്റീസ് ഉണ്ട് നൂഡിൽസിൽ തന്നെ.
2: അതൊക്കെ ഉണ്ട്. എപ്പോഴും എന്റെ ചോദ്യം, എന്റെ ചോദ്യത്തിൽ നിന്ന് തെന്നി മാറി പോയിരിക്കുന്നു കേട്ടോ.
3: അല്ല, എന്റെ ചോദ്യം
2: കുഴപ്പമില്ല സാറിൽ, എന്തായാലും അത് വിട്ടേക്കാം.
3: ഓക്കെ.
2: അപ്പൊ മൻസൂറേട്ടാ, സമയം ദേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, മണിക്കുട്ടി ഇവിടെ വളരെ വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പറയൂ, എന്നിട്ട് വിഷസ് പറയൂ.
3: വിഷസ് എല്ലാ അമ്മമാർക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു കൊടുത്തു.
2: പാട്ട് വെക്കൽ ഇൻസ്റ്റന്റ് പാട്ടിലാണ് കേട്ടോ.
3: ലോകത്തിലെ എല്ലാ അമ്മമാർക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു.
2: നല്ലൊരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ തീർച്ചയായിട്ടും വെച്ചു തരും കേട്ടോ. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയത്ത് ഒന്ന് വിളിച്ചൊന്ന് ചോദിച്ചാ മതി, സെറ്റായിരിക്കും. ഓക്കെ. അപ്പൊ മൻസൂറേട്ടന്റെ നല്ലൊരു ദിവസം ഞാൻ വിഷയമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്. അപ്പൊ ദേ ഞാൻ ഇങ്ങനെ ഇന്നത്തെ ആ കോൾസ് ഒക്കെ ഇങ്ങനെ പതിയെ പതിയെ പതിയെ പതിയെ അങ്ങ് അവസാനിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് മെസ്സേജുകൾ വായിക്കാനായിട്ടുണ്ട്. അപ്പൊ മെസ്സേജ് അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ആ മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഒട്ടും സമയങ്ങളെ അതെ, വേഗം വേഗം ആ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. ഓക്കെ. ഇനിയും അവസാനത്തിലേക്ക് വേണ്ടി മാറ്റി വെക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് നോക്കുന്ന സമയത്ത്, കടപ്പാടിന്റെ കണക്ക് പുസ്തകത്തിൽ സ്നേഹത്തിന് ഇടമുണ്ടാകില്ല. അവിടെ കൊടുത്തതിനെല്ലാം ഒരു നാൾ തിരിച്ചു വാങ്ങാനുള്ള കണക്കുണ്ടായിരിക്കും. ശുഭദിനം നേരുന്നു സുലേജാന്റെ മെസ്സേജാണ്. ഓക്കെ. ഒപ്പം തന്നെ ഇതേ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഗുഡ് മോർണിംഗ്. മഞ്ഞിൽ വിരിഞ്ഞ ഈ പ്രഭാതത്തിൽ ഒക്ടോബർ 6 ഇന്ന് എന്റെ ചെറിയ പുത്രൻ ഫഹാദിന് 17 ജന്മദിന ആശംസകൾ നേരുന്നു. ഓക്കെ. അപ്പോ ഫഹദിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. മറ്റു ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ മുഹമ്മദ് ചേട്ടന് മനോഹരമായ ഒരു ദിവസം വിഷ് ചെയ്യാണ്. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിലെ ഓരോ തീരുമാനവും ഹൃദയത്തിന്റെ മുന്നറിയിപ്പാണ്. ചിന്തിച്ചു തീരുമാനമെടുക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. മനസ്സിനെ ശാന്തമാക്കുക, തീരുമാനങ്ങളെ വിവേകത്തോടെ നയിക്കുക, മനസ്സിന് മേൽ നിയന്ത്രണം നേടുമ്പോൾ ജീവിതം സുന്ദരമാവട്ടെ. ഇന്ന് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും 1000 ആശംസകൾ നേരുന്നു. സമീറ കരുവാരക്കുണ്ട്. അപ്പോൾ സമീറത്തേക്ക് മനോഹരമായൊരു ദിവസം വിഷയാണ് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഗുഡ് മോർണിംഗ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. ഓക്കെ. അപ്പോൾ മണിമേഖല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷയാണ്. അടുത്ത മെസ്സേജിലേക്ക് എത്തുന്ന സമയത്ത്, ഹായ് ആയിലി കുട്ടി. ഗുഡ് മോർണിംഗ്. മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക്, താങ്ക് യു. എനിക്കും ആദ്യം ഇഷ്ടമൊന്നുമല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് നൂഡിൽസ് കഴിക്കും. റേഡിയോ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ശ്രീഭ ചേച്ചി, റാണി ചേച്ചി, ദിവ്യ സന്തോഷ്, നദീറ ചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുന്ദരി മോൾ, ലിഷികക്കുട്ടി, പിന്നെ ആയിലിക്കുട്ടിക്കും അടിപൊളി കിടുക്കാച്ച ദിവസം ആശംസിക്കുന്നു. പാട്ടെല്ലാം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശീഭ ചേച്ചിയുടെ മെസ്സേജ് ആണ്. ശീഭ ദിനേശ്, ഓക്കെ. ശീഭ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാലേ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പിക്ചർ മെസ്സേജുകൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. അതിന്റെ ഇടയിൽ വരുന്ന ടെക്സ്റ്റ് മെസ്സേജ് മിസ്സായി പോകുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് പിക്ചർ മെസ്സേജ് ദയവ് ചെയ്ത് ഒന്ന് ഒഴിവാക്കുക. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. യെസ്, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് മോർണിംഗ് വിഷസ് ഓഫ് അഹല്യ. ഹായ് ആയില്യ, ഇന്ന് കന്നിയിലെ ആയില്യമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ തൊട്ട് ഹൃദ്യമായ മോർണിംഗ് വിഷസ് നേരുന്നു. ആയില്യക്കും സന്തോഷപ്രദമായ ഡേ ആവട്ടെ. ഇന്ന് ഒരിക്കൽ ഞാൻ ബാംഗ്ലൂർ ഒബ്രോയ് 5-സ്റ്റാർ ഹോട്ടലിൽ ചെന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നോറിന്റെ നൂഡിൽസും ഹോർലിക്സും ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഗർ ക്യൂബ്സ് കിട്ടി, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ ഒരു പപ്പായ ബോട്ട് കഴിക്കേണ്ടി വന്നു. സ്പൂൺ കൊണ്ട് പപ്പായ സ്ലൈസ് ആക്കി ഇന്നത്തെ, ഓക്കെ, പണ്ടത്തെ ഒരു കഥയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ വിഷസ് നൽകേണ്ടത് തങ്കം ഹോസ്പിറ്റൽ നഴ്സിംഗിലെ നിബിൻ, വിദ്യ, അക്ഷയ, രതി, റേഡിയോളജിസ്റ്റ് നൈഷത്ത്, കൊല്ലംകോട് എന്നിവർക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. കേശവദാസന്റെ മെസ്സേജാണ് കൊല്ലംകോട് നിന്നും. കേശവദാസന്റെ മനോഹരമായ ഒരു ദിവസം വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് വലിയൊരു മെസ്സേജാണല്ലോ, നോക്കട്ടെ കേട്ടോ. വാക്കിന്റെ സൗന്ദര്യവും സംഗീതത്തിന്റെ ഈണവും സമന്വയിപ്പിച്ച് കേൾവിക്കാരുടെ ഹൃദയത്തിലേക്ക് അമൃതവർഷം ചൊരിയുന്ന അഹല്യയിലെ ആയില്യമൂൾക്കും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും കേൾവിയുടെ സുന്ദര തീരങ്ങളിൽ ഒന്നിച്ചിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും മഞ്ഞിൻ കണങ്ങൾ മൂടിയ ഈ വയനാടൻ കുന്നിൻ ചെരുവുകളിൽ നിന്ന് ഹൃദയം നിറഞ്ഞ പ്രഭാതവന്ദനം. സ്വാതന്ത്ര്യത്തിന്റെ സൗഹൃദത്തിലൊഴുക്കി പ്രഭാതത്തിന് നന്മയുടെ തിരിനാളം കൊളുത്തിവെക്കുന്ന ആയില്യയുടെ സ്വരമാധുരി ഓരോ ദിനവും കേൾവിക്കാർക്ക് നൽകുന്നത് മനോഹരമായ പ്രതീക്ഷകളാണ്. മാഞ്ഞു പോകാത്ത ഓർമ്മകളുടെ വിദ്യാനത്തിൽ സ്നേഹത്തിന്റെ ഈണം നിറയ്ക്കാൻ അഹല്യയുടെ ഈ മാസ്മരിക ശബ്ദ സാന്നിധ്യത്തിന് എന്നും സാധിക്കട്ടെ. ഈ മനോഹര ദിനം അഹല്യ റേഡിയോയുടെ എല്ലാ പ്രേക്ഷകർക്കും അണിയറ പ്രവർത്തകർക്കും മനസ്സിൽ കുളിർമഴ പെയ്യുന്ന സന്തോഷത്തിന്റേതായി മാറട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം വയനാട്ടുകാരൻ സിറാജ്. സിറാജയുടെ മെസ്സേജ് ആയിരുന്നു കേട്ടോ. ഓഹോ, എനിക്ക് വല്ലാതെ സന്തോഷമായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സിറാജയുടെ നല്ലൊരു ദിവസം തന്നെ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് ദേ ഞാൻ പോവാണ്. വളരെ ബ്യൂട്ടിഫുൾ മെസ്സേജ്, അത്രയും അധികം ഇമോജികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മെസ്സേജാണ്. നമുക്ക് എന്തായാലും മെസ്സേജ് നോക്കാം അല്ലേ. പ്രിയപ്പെട്ട അഹല്യയ്ക്കും അഹല്യയുടെ ശബ്ദറാണി, ഓ എനിക്ക് വയ്യ, അഹല്യയുടെ ശബ്ദറാണിയായ അഹല്യയ്ക്കും ഞങ്ങൾ കൊച്ചിക്കാരുടെ നല്ലൊരു വന്ദനം ആദ്യം നേരുന്നു. പ്രിയ അഹല്യയുടെ സ്ഥിരം ശ്രോതാവും ഞങ്ങളുടെ സൗഹൃദവാണി കുടുംബത്തിലെ അംഗവുമായ പ്രിയപ്പെട്ട മുഹമ്മദ്ന്റെ പ്രിയ പുത്രനായ ഫഹദിന്റെ 17-ാമത്തെ ജന്മദിനമാണിന്ന്. മോനെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ സൗഹൃദവാണി കുടുംബത്തിലെ എല്ലാ കൂട്ടുകാരും നേരുന്നു. ഒപ്പം പ്രിയ അഹല്യയ്ക്കും പ്രിയ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സൗഹൃദവാണി കുടുംബത്തിലെ എല്ലാ ചങ്സിനും നല്ലൊരു പൊൻപുലരി നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് സ്നേഹത്തോടെ ജയങ്കർ, സലിത, ശ്രീനന്ദ, ഫോർട്ട് കൊച്ചി. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ മനോഹരമായൊരു ദിവസം ജയങ്കർ, സലിത, ശ്രീനന്ദയ്ക്ക് നേരുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ ആർ ജേ. ആ ഇല്ല, അപ്പോൾ ദേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകാൻ പോവാണ്. ആ പാട്ടിന് ശേഷം ഞാൻ ബാക്കി മെസ്സേജസ് വായിക്കാം കേട്ടോ. അപ്പോൾ ടൈപ്പ് ചെയ്യുന്നവർ വേഗം വേഗം വേഗം എന്തായാലും സെൻഡ് ചെയ്തോളൂ.

0: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അഹല്യ വിഷസുമായിട്ട് നിങ്ങളുടെ കൂടെയുള്ളത് ആരാണ്? ഞാൻ അയിലയാണ്. അപ്പോൾ നീ ഒട്ടും സമയം കളയാതെ ഞാൻ ബാക്കി മെസ്സേജുകളിലേക്കൊന്ന് പോട്ടെ. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, എൻ്റെ പേര് കൃഷ്ണൻ കുമാർ, ഫ്രണ്ട്സ് PSC ക്ലാസ്സിൻ്റെ 10th വാർഷികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊല്ലംകോടുള്ള സ്ഥാപനമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു വാർഷികത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് വലിയൊരു മെസ്സേജാണ് കേട്ടോ, വളരെ വലിയൊരു മെസ്സേജാണ്. നമുക്ക് നോക്കാം. ഹായ് അഹല്യ, ഹലോ. മഴ പെയ്തൊഴിഞ്ഞ തണുത്ത പ്രഭാതത്തിൽ ത്രിമൂർത്തീസിന്റെ സുന്ദരമായ പുലർക്കാലവന്ദനം, ഹരിതഭംഗി ചാർത്തിയ നിലയുടെ തീരത്ത് മനോഹരമായ പട്ടാമ്പി എന്ന ഗ്രാമത്തിന്റെ മടിത്തട്ടിൽ പിറന്ന വടക്കേ വാമൻ മുഹമ്മദ് ഇക്കയുടെ പൊന്നുമകൻ ഫഹദിന് 17th ജന്മദിനത്തിന്റെ ഹൃദയം നിറഞ്ഞ 1000 ആശംസകൾ. 17th വസന്തത്തിന്റെ ഈ സുന്ദര തീരത്ത് നിന്ന് ആയുസിന്റെയും വിജ്ഞാനത്തിന്റെയും ഉന്നത ശിഖരങ്ങളിലേക്ക് ഫഹദിന് നടന്നുകയറാനാകട്ടെ. നീലാനദി ഒഴുകുന്നത് പോലെ മോന്റെ ജീവിതം ശാന്തവും സമൃദ്ധവുമായി ഒഴുകട്ടെ. ഫഹദിന്റെ വർണ്ണ സ്വപ്നങ്ങൾക്ക് 1000 ചിറകുമുളയ്ക്കട്ടെ. അവ ആകാശത്തോളം ഉയരത്തിൽ പറന്നുയരട്ടെ. ഈ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് കാൽവയ്ക്കുന്ന ഈ ജന്മദിനവേളയിൽ സകല നന്മകളും വിജയങ്ങളും ഫഹദിന് തേടിയെത്തട്ടെ എന്ന സൗഹൃദവാണിയുടെ പേരിൽ ആശംസിക്കുന്നു. കൂടാതെ ഇന്ന് ജന്മദിനങ്ങളും വിവാഹ വാർഷികങ്ങളും മറ്റ് വിശേഷങ്ങൾ അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും ഇതോടൊപ്പം ആശംസകൾ നേരുന്നു. പ്രിയ സൗഹൃദവാണി കൂട്ടുകാർക്കും ശ്രോതാക്കൾക്കും എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ആയിലേക്കും ശുഭദിന ആശംസകൾ കൂടി നേരുന്നു. സ്നേഹപൂർവ്വം കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് അനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് എത്തിയിരിക്കുന്നത്. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലുള്ള ത്രിമൂർത്തീസിന് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുന്ന സമയത്ത്, കഥ എന്തായാലും പറയണം. ഓഹോ, കഥ വേണമല്ലേ. എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ. അഹല്യ അഹല്യ ടീം നിഷാന്ത് എറണാകുളമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, നിഷാന്ത് ഏട്ടന് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു കേട്ടോ. കഥ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ, സുഖമാണോ? സുഖമാണ് കേട്ടോ. ഞാൻ സുരേഷ് ഒമാനിൽ നിന്നും ഇന്നത്തെ വിഷസ് അഹല്യയ്ക്ക് വേണ്ടിയാണ്. ആണോ, നല്ലൊരു ദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അഹല്യയുടെ പ്രോഗ്രാം വലിയ ഇഷ്ടമാണ്. ഓ, താങ്ക് യു. അഹല്യയുടെ കുസൃതി നിറഞ്ഞ സംസാരം എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഒപ്പം തന്നെ മനോഹരമായൊരു ദിവസം കൂടി സുരേഷ് ഏട്ടനെന്ന് ഇരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് RJ അഹല്യ കുട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നൂഡിൽസ് സ്റ്റോറി സൂപ്പർ, താങ്ക് യു. ഇവിടെ മാഗി നൂഡിൽസ്, EP നൂഡിൽസ് എന്റെ മോൾക്ക് നല്ല ഇഷ്ടമാണ്. കോളേജ് വിട്ട് വരുമ്പോൾ തന്നെ ഒരു പാക്കറ്റ് മാഗി നൂഡിൽസ് വാങ്ങി വരും, തനിയെ കുക്ക് ചെയ്ത് കഴിക്കും. ഞാനും ചേട്ടനും മോനും കഴിക്കാറില്ല. പുറത്തുപോയി വേറെ ഒരു ഫുഡും കിട്ടിയില്ലെങ്കിൽ ഞാനും നൂഡിൽസ് കഴിക്കാം കേട്ടോ. ഓക്കെ, വേറെ വഴിയില്ലല്ലോ. അതില്ല, നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിക്കേണ്ടി വരും. അപ്പോൾ നൂഡിൽസിന്റെ അപരൻ നൂൽപുട്ട്, ഇടിയപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. സേമിയ ഉപ്പുമാവ് കഴിക്കാറുണ്ട് മോളെ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കുടുംബത്തിലെ എല്ലാവർക്കും ഒപ്പം അഹല്യ മോൾക്കും ഒരു കിടിലൻ ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകളെല്ലാം കിടുവായിരുന്നു കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി, പെരുവമ്പ്. അതെ അതെ, കഥ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഥ ഞാൻ പറയാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ദിര ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യാൻ കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, ഹായ് അഹല്യ FM, സുഖം എന്ന് വിചാരിക്കുന്നു. സുഖമാണ് കേട്ടോ. എനിക്ക് ടുഡേ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. ബസ് വിത്ത് ഫ്രം പ്രകാശാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രകാശ് ഏട്ടന് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം അല്ലേ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ, ഗുഡ് മോർണിംഗ്. ഞാൻ ചെറുപ്പത്തിൽ അധികം നൂഡിൽസ് കഴിക്കാത്തതിനാൽ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കിട്ടിയാൽ കഴിക്കും ട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലപ്പോഴും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും. പാട്ടുകളെല്ലാം സൂപ്പർ. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി, സുമേഷ് എലപ്പുള്ളി. ഓക്കെ, അപ്പോൾ ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ശുഭദിനം അഹല്യ, പാട്ടുകളെല്ലാം പൊളിയിന്ന്. പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ നൂഡിൽസ് ഇടയ്ക്ക് വാങ്ങി എല്ലാവരും കൂടി കഴിക്കും, ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതൊക്കെ ഒരു സന്തോഷം. ഓക്കെ, കവിത ചേച്ചിയുടെ മെസ്സേജാണ്. കവിത ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം വിഷ് ചെയ്യുന്നു. യെസ്, അങ്ങനെ ഇന്ന് വന്ന എല്ലാ മെസ്സേജുകളെയും ഞാൻ വായിച്ചിട്ടുണ്ട്, ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, ഞാൻ ഇന്നേ കഥ പറയാതെ മുങ്ങാം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയാതെ മുങ്ങിയാലോ എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. ഇടയ്ക്ക് ഒരു മടിയൊക്കെ വരില്ല, പക്ഷേ നിങ്ങൾ കഥ വേണം കഥ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കുഞ്ഞു കാര്യം ഞാൻ പറയാം, വളരെ ചെറിയൊരു കാര്യം. ഓക്കെ, അതായത് നമ്മൾ ഈ പക്ഷികൾ പറന്ന് വന്ന് ഈ മരച്ചില്ലയിലും കുഞ്ഞു കുഞ്ഞു കൊമ്പിലൊക്കെ ഇരിക്കുന്നത് കാണാറുണ്ട് ഇല്ലേ. ചിലപ്പോൾ ഈ പക്ഷികൾ വന്നിരിക്കുന്നത് വളരെ നേർത്ത, വളരെ കനം കുറഞ്ഞ, നമുക്ക് തോന്നിപ്പോവും എങ്ങനെയാ ഈ പക്ഷി ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത്, അതിപ്പം ഇങ്ങ് ഒടിഞ്ഞ നിലത്തേക്ക് വീഴും, ഇപ്പം അത് വീണ് കഴിഞ്ഞാൽ ഈ പക്ഷി നിലത്ത് വീഴില്ല, എന്ത് സംഭവിക്കും എന്നൊരു തോന്നൽ കണ്ടു നിൽക്കുന്ന നമുക്കുണ്ടാവാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രയും നേർത്ത, ഇത്രയും കനം കുറഞ്ഞ ഒരു കൊമ്പിൽ ഒരു പക്ഷി ഇങ്ങനെ പറന്നു വന്നിരിക്കണമെങ്കിൽ അത് ശരിക്കും ആരെയാ വിശ്വസിക്കുന്നേ? ആ കൊമ്പിനെ വിശ്വസിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നേ? അല്ല അല്ലേ. ആ കൊമ്പ് വീഴാണെങ്കിൽ അവിടെ നിന്ന് പറന്നുയരാനുള്ളൊരു ചിറക് എനിക്ക് സ്വന്തമായി ഉണ്ട്, എനിക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. എനിക്ക് ആ കൊമ്പിൽ നിന്ന്, ആ കൊമ്പ് പൊട്ടി നിലത്ത് വീഴാൻ പോകുന്ന മൊമെന്റിൽ എനിക്ക് അവിടെ നിന്ന് പറന്നു പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ട്, എനിക്ക് പറക്കാൻ കഴിയുമെന്ന കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു അടയാളം കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോൺഫിഡൻസ്, ആ ആത്മവിശ്വാസത്തിലായിരിക്കും അത്രയും നേർത്ത കൊമ്പിൽ ആ ഒരു പക്ഷി അവിടെ വന്നിരിക്കുന്നുണ്ടാവാം. യെസ്, ഇതുപോലെ തന്നെയാണ് നമുക്കും നമ്മുടേതായ കഴിവുണ്ട്. നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ ഒരു പ്രതിസന്ധി വന്നാലും, അല്ലെങ്കിൽ നമ്മൾ വീണു പോകുമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ആ മൊമെന്റിൽ പോലും നമുക്ക് അവിടെ നിന്ന് പറന്നുയരാനായിട്ട് സാധിക്കും. ബിക്കോസ് നമ്മൾ എവിടെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്, ആ ഇരിക്കുന്ന മരക്കൊമ്പിലല്ല, പകരം നമ്മുടെ കഴിവിലാണ്. അതുപോലെ തന്നെ ഈ പക്ഷിക്ക് ജനിച്ചപ്പോൾ തന്നെ പറക്കാൻ പറ്റിയതാണോ? അല്ല, ട്രൈ ചെയ്തിട്ടാണല്ലേ. പക്ഷികൾ അങ്ങനെയാണ്, പയ്യെ പയ്യാണ് പറന്ന് പറന്ന് പറന്ന് പോകുന്നുണ്ടാവാം. പറന്ന് പറന്ന് പറന്നാണ് അത് അതിൻ്റെ ആ ശക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. സോ നമുക്ക് കോൺഫിഡൻസ് വേണം, ഒപ്പം തന്നെ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്ത് എനിക്കതിന് സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസം കൂടി വേണം കേട്ടോ. അപ്പോൾ മരച്ചിലയിലിരിക്കുന്ന ആ പക്ഷിക്കുള്ള അതേ കോൺഫിഡൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വേണം. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റണം, നിങ്ങളുടെ കഴിവിനെ വിശ്വസിക്കാൻ പറ്റണം. കുഞ്ഞു കാര്യമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു പക്ഷിയെ പോലെ നിങ്ങൾക്കും പറന്നുയരാനായിട്ട് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ദേ ഞാൻ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും Till then, it's me, RJ Ahilya, signing off. Keep on listening, Ahilya FM 90.4. Keetu keetu, kootu kootam.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സെല്ലുലോയിഡ്,
4: കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയിലിയ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, ഈ സ്വപ്നം എന്ന് പറയുന്ന കാര്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലെ? അതായത് ഉണരുന്ന സമയത്ത് അതിലെ പ്രധാന കണ്ണികളും അല്ലെങ്കിൽ നമ്മൾ കണ്ട സ്വപ്നം തന്നെ നമ്മൾ പലപ്പോഴും മറന്നു പോയേക്കാം. എങ്കിലും ഓർമ്മയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ തുടർച്ചയെന്നോണം മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാറില്ലേ? ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം ആലോചിക്കാനായിട്ട് തുടങ്ങും അല്ലെ, എന്തായിരിക്കും ഞാൻ ഇന്ന് കണ്ട സ്വപ്നം, അതിൽ ഈ ഭാഗം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ മറ്റേത് ഞാൻ മറന്നു പോയില്ലോ, അതങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഈ ക്യാരക്ടേഴ്സൊക്കെ ആരാ, ഞാൻ ലൈഫിൽ മീറ്റ് ചെയ്തിട്ടുണ്ടോ, കുറെ കുറേ സംശയങ്ങളായിരിക്കും അല്ലെ. ഈ സ്വപ്നം അങ്ങനെയാണ്, ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും, പകുതി മുക്കാലം നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, പക്ഷേ എന്നാ പോലും കണ്ട ചില കാര്യങ്ങളെ ഇങ്ങനെ ഒരു ലൂപ്പ് എന്നോണം നമ്മൾ ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ കറക്കി കറക്കി കറക്കി കൊണ്ടുപോകാറുണ്ട് അല്ലെ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ പുറമേ ലോജിക്കില്ലെന്ന് തോന്നുമെങ്കിലും ഒരു ബൈനോക്കുലറിലൂടെ ചില മനുഷ്യരുടെ തികച്ച വൈവിധ്യമാർന്ന ജീവിതത്തിലേക്ക് നോക്കുന്ന രസകരമായ ഒരു കാഴ്ചയാണ് എന്ത് ഈ സ്വപ്നം. അതെ, ഇത്തരത്തിൽ ഒരു സ്വപ്നത്തിന്റെ കഥ പറഞ്ഞ, അല്ലെങ്കിൽ സ്വപ്നമാണ് ഈ ഒരു സിനിമയുടെ പ്രധാന ഒരു കോർ, ഒരു ആശയം എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിരയല്ല, അതല്ല സിനിമയാണ്, ഓടും കുതിര, ചാടും കുതിര. അതെ, ഓടും കുതിര, ചാടും കുതിര എന്ന സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയ്ക്ക് ശേഷം അൽതാഫ് സലീം സംവിധാനം ചെയ്ത ചിത്രമാണ് കേട്ടോ ഓടും കുതിര, ചാടും കുതിര. പൂർണ്ണമായിട്ടും ഈ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ അൽതാഫിന്റെ ഒരു സിഗ്നേച്ചർ ഹ്യൂമർ ശൈലി ഉണ്ടല്ലോ, ആ ഒരു ഹ്യൂമർ ശൈലിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു സിനിമയും. ഒപ്പം ഫഹദ് ഫാസിലിന്റെ ഒരു ഫുൾ ഓൺ എനർജിയിലുള്ള പെർഫോമൻസ് കൂടി വരുന്ന സമയത്ത് ഭയങ്കര രസമാണ് ഈ ഒരു സിനിമ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ. എല്ലാവർക്കും ഈ ഒരു സിനിമ ഇഷ്ടമാവോ എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് രണ്ട് ഒപ്പീനിയൻസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. കുറെ പേർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയും കുറെ പേര് ഇതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എബിയും നിധിയും, ഇതാണ് ഈ ഒരു സിനിമയിലെ രണ്ട് ക്യാരക്ടേഴ്സ്. ഈ എബിയുടെയും നിധിയുടെയും വിവാഹ ഒരുക്കങ്ങളിലൂടെയാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഈ സിനിമ കാണുന്നതിന് മുൻപ് തന്നെ ഒരു കുതിരേനൊക്കെ നല്ല ഫെമിലിയർ ആയിരിക്കും അല്ലെ. ഈ ട്രെയിലറിലൂടെ പ്രേക്ഷകർക്ക് പരിചയമുള്ള ഒരു അലുവാ കഷ്ണ പോലുള്ള ഒരു കുതിരയും അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഫ്ലാഷ് ബാക്കും സ്വപ്നങ്ങളും ഒപ്പം തന്നെ റിയാലിറ്റിയും അങ്ങനെ ഒരു മൂന്ന് ഫേസിലൂടെ മാറി മറിയുന്ന വേഗമേറിയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് രീതിയാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് കേട്ടോ. റൊമാൻസും ഫാന്റസിയും ഒപ്പം തന്നെ കുറച്ച് അഡ്വഞ്ചറും വൈകാരിക മുഹൂർത്തങ്ങളും ഒക്കെ ഒത്തുചേർന്നിട്ടുള്ള ഒരു ചിത്രമാണ് ഓടും കുതിര, ചാടും കുതിര. ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടുള്ള ഒരു ഫൺ റൈഡ് തന്നെയാണ് ഈ ഒരു സിനിമയും സമ്മാനിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ പല കഥാപാത്രങ്ങളിലൂടെയും വ്യത്യസ്ത സന്ദർഭങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ടെങ്കിലും സിനിമയുടെ ഒരു അടിത്തട്ടിൽ ഒഴുകുന്നത് മനോഹരമായൊരു പ്രണയം തന്നെയാണ്. അതുകൊണ്ടൊരു ഒരു കൈൻഡ് ഓഫ് റൊമാൻറ്റിക് മൂവി ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെ, ഇതിൽ റൊമാൻസും ഉണ്ട് ഗൈസ്. ഇതിന്റെ പ്രധാന ബേസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രണയം തന്നെയാണ്. യെസ്, ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓടും കുതിര, ചാടും കുതിര എന്ന സിനിമയെ കുറിച്ചാണ് കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാം. അതിന് മുൻപായിട്ട് സെല്ലലാവിഡിൽ ഒരു ബ്രേക്കിനുള്ള സമയമാണ്. ആ കുട്ടി ബ്രേക്കിന് ശേഷം നമുക്ക് വേഗം തന്നെ തിരികെ എത്താം സെല്ലലാവിഡിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാ.
5: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ?
6: നോക്കാം, ചിലപ്പോ രസായിരിക്കും.
5: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
6: എബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിട്ട് പറഞ്ഞാ മതി.

0: celluloid.
1: Yes, once again, welcome back to Celluloid. സെല്ലലാവിഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട് മീ ആർഷെ ആയില്ല. ഇന്ന് നമ്മൾ സെല്ലലാവിഡിൽ പരിചയപ്പെടുന്ന സിനിമ ഓടും കുതിര ചാടും കുതിര. അതെ, ഈ സിനിമയിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിന്റെ കാസ്റ്റിംഗ് നമുക്കറിയാല്ലേ, ഫഹദും കല്യാണിയും ഒക്കെയാണ്. അപ്പോ ഫഹദ് കല്യാണി കോംബോയും ഒപ്പം തന്നെ വരുന്ന ബാക്കിയുള്ള ആർട്ടിസ്റ്റും വളരെ ഗൗരവമുള്ളൊരു വേഷമായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഗൗരവമുള്ള വിഷയങ്ങളെ പോലും കട്ട ഡാർക്കാക്കാതെ തികച്ചും ലളിതമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു അൽത്താഫ് സലീം ശൈലി ഉണ്ടല്ലോ, ആ ഒരു സെയിം ശൈലി തന്നെയാണ് ഈ ഒരു സിനിമയിലും പിന്തുടർന്നിരിക്കുന്നത്. കഥാപാത്രങ്ങൾ തികച്ചും ലൗഡ് ആണെങ്കിൽ പോലും അവയ്ക്കൊക്കെ കൃത്യമായിട്ടുള്ളൊരു കൺട്രോൾ ഉണ്ട്. ഒരു വൈകാരിക അടിത്തറയും അതുപോലെ തന്നെ ലെയറുകളും നൽകാനായിട്ട് സംവിധായകനായിട്ടുള്ള അൽത്താഫ് സലീം അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഫഹദ് കല്യാണി കോംബോ, ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫഹദ് കല്യാണി കോംബോ മാത്രം പ്രതീക്ഷിച്ച് ഈ ഒരു സിനിമ കാണുന്നവർക്ക് ഒരു ചെറിയൊരു വ്യതിയാനം അനുഭവപ്പെട്ടേക്കാം. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, സിനിമ ഇവർ രണ്ടുപേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു നായിക നായകൻ കഥാപാത്രങ്ങളുടെ കഥ മാത്രം പറഞ്ഞു പോകുന്ന ഒരു രീതിയിൽ പോകുന്ന ഒരു സിനിമയല്ലാട്ടോ ഇത്. ഇപ്പോ ഫാന്റസി കാമുകിയായിട്ടാണ് കല്യാണി പ്രിയദർശൻ ഈ ഒരു റോളിലെത്തുന്നത്. തികച്ചും സങ്കീർണവും ആസ്വദിച്ചു ചെയ്യാവുന്നതുമായ വേഷത്തിലാണ് നമ്മുടെ ഫഹദ് എത്തിയത്. എബി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിന്റെ പതർച്ചകളും സംശയങ്ങളും ഒപ്പം തന്നെ കുറച്ച് മാനസികമായിട്ടുള്ള കുറച്ച് പിരിമുറുക്കമൊക്കെ ഫഹദ് അനായാസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇവരെ രണ്ടുപേരെയും കൂടാതെ മറ്റൊരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ലാലാണ്. യെസ്, ലാൽ, അനുരാജ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ ഒരു ചിത്രത്തിൽ വന്നു പോകുന്നുണ്ട്. കഥാപാത്രങ്ങൾക്ക് ഒരു റിയൽ ലൈഫിലെ പേരുകൾ തന്നെ നൽകിയിരിക്കുന്നത് രസകരമായിട്ടുള്ള ഒരു കൗതുകമാണ് കേട്ടോ. അതുപോലെ തന്നെ കോട്ട ഫാക്ടറി എന്ന് പറയുന്ന പരമ്പരയിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള രേവതി പിള്ളയുടെ പ്രകടനവും ചില പ്രമുഖ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ ഒരു സർപ്രൈസ് സാന്നിധ്യമൊക്കെ ഈ ഒരു ചിത്രത്തിലുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് അതൊക്കെ നമുക്കൊരു സർപ്രൈസ് അല്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ആ ഒരു വിഷ്വലിനെ കുറിച്ചും അതുപോലെ ഇതിനൊരു ഹ്യൂമർ സൈഡിനെ കുറിച്ചൊക്കെ പറയാം. അതിനു മുൻപായിട്ട് സെല്ലലോയിഡിൽ മനോഹരമായൊരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം. Keep on listening. Ahalya FM 90.4 KTK 2. Utukuda.

0: celluloid.
1: Yes, once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇന്നത്തെ സെല്ലലോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയെ കുറിച്ചാണല്ലേ. ഇനി അതിന്റെ ഒരു വിഷ്വൽ സൈഡിലേക്ക് നമുക്ക് പോവാം അല്ലെ. വിഷ്വൽ ലാംഗ്വേജും അല്ലെങ്കിൽ ഒരു റിഫ്രഷിംഗ് ഹ്യൂമറും തികച്ചും വേറിട്ടതും അപ്രതീക്ഷിതവുമായൊരു കഥാസന്ദർഭങ്ങളിലൂടെ കൂടിയിട്ടാണ് ഈ ഒരു സിനിമ മുൻപോട്ട് പോകുന്നത്. ഈ ഒരു ട്രാക്കിന് അനുയോജ്യമായ സ്റ്റൈലിഷ് ഫ്രെയിംസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ചിത്രത്തിന്റെ ഛായാഗ്രഹനായിട്ടുള്ള ജിൻഡർ ജോർജും ഒരുക്കിയിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ ഒരു എന്താ പറയാ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ആത്മബന്ധവും അവരുടെ ഒരു വൈകാരികതയൊക്കെ ചോർന്നു പോവാതെ കൃത്യമായൊരു പേസിംഗിൽ ഇണക്കി ചേർക്കുന്നതിൽ എഡിറ്റർ നിതിൻ രാജും ജസ്റ്റിൻ വർഗീസിന്റെ ആ ഒരു പശ്ചാത്തല സംഗീതവും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇപ്പോ നമ്മുടെ ലൈഫിന്റെ ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്തെ ചിന്തകൾ നിന്നുപോയി എന്ന് തോന്നുന്ന കുറെ മനുഷ്യരുണ്ടാവും ഇല്ലേ. നമ്മുടെ ചിന്തകളൊക്കെ നിന്നുപോയോ അല്ലെങ്കിൽ അത്തരം ചിന്തകൾ നിന്നുപോയ ഒരു കൂട്ടം മനുഷ്യരുടെ കഥ തന്നെയാണ് ഈ ഒരു സിനിമ. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് കോമഡി നമ്പറുകളോ അല്ലെങ്കിൽ സിറ്റുവേഷൻ കൗണ്ടറുകളോ ഒന്നും ഈ ഒരു ചിത്രത്തിലില്ല കേട്ടോ. അത്തരം ഒരു കോമഡി മൂവി ഒന്നുമല്ല. അതായത് ഇപ്പോ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്ന സമയത്ത് ഹാപ്പി ഓണം എന്ന് തിരിച്ചു പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്, ഒരു പ്രത്യേക ഒരു വൈചിത്രം നമുക്ക് ഫീൽ ചെയ്യില്ലേ. ആ ഒരു സവിശേഷമായ ഒരു ഹ്യൂമർ മീറ്ററിലാണ് ഈ ഒരു സിനിമയും സഞ്ചരിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും ഇതിന്റെ ഒരു ഹ്യൂമർ വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓടും കുതിര ചാടും കുതിര എന്ന ഫഹദ് ഫാസിൽ ഒപ്പം തന്നെ കല്യാണി പ്രിയദർശനൊക്കെ ലീഡിംഗ് റോളിൽ വന്നിട്ടുള്ള സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അൽത്താഫ് സലീമിന്റെ സിനിമയെ കുറിച്ച്, അതെ, കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനായിട്ടുണ്ട്. അപ്പൊ അതിന് മുൻപായിട്ട് സെല്ലലോയിഡിൽ ഒരു കുട്ടി ബ്രേക്കാണ്. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നു. പാട്ട് കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം സെല്ലലോയിഡിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Celluloid.
1: Yes, once again, welcome back to Celluloid. സെല്ലലാവുമായി കൂടെ ഇറ്റ്സ് മീ ആർ ജെ അനൈല്യ. ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയെ കുറിച്ചാണല്ലേ. ഇനി നമുക്ക് ഇതിന്റെ ചെറിയൊരു സാങ്കേതിക വശങ്ങളെ കുറിച്ചും കൂടി നോക്കാം. സാങ്കേതിക വശങ്ങളിൽ ഫൈനൽ വേർഡിക്റ്റും നോക്കുന്ന സമയത്ത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ഒരു ചിത്രം അൽതാഫ് സലീമിന്റെ മുമ്പത്തെ മേക്കിംഗ് ശൈലിയുടെ ഒരു മനോഹരമായൊരു തുടർച്ച തന്നെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഒരു സാധാരണ ഫോർമുല സിനിമകളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന പ്രേക്ഷകർക്കും ഒപ്പം ആ ഒരു പ്രേക്ഷകർക്ക് ശരിക്കും സംവിധായകൻ പല കാര്യങ്ങളും ഈ ഒരു സിനിമയിൽ കരുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. കാരണം അത്തരത്തിലൊരു പ്രത്യേക ഒരു ഹ്യൂമർ മീറ്ററിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ മാറി ചിന്തിക്കുന്നവർക്കായിരിക്കും ഈ ഒരു ഹ്യൂമർ മീറ്റർ കൃത്യമായിട്ട് കണക്ട് ആവുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എല്ലാവർക്കും അങ്ങ് ഓക്കെ ആവണം എന്നില്ല, വർക്കാവണം എന്നില്ല എന്നുള്ളൊരു കാര്യം. ചുരുക്കത്തിൽ സ്വപ്നങ്ങളിലെ അനാവശ്യ ലോജിക്കുകൾ മാറ്റിവെച്ച് നമുക്ക് ചുമ്മാ ഒന്ന് മനസ്സ് തുറന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു അടിയൊഴുക്കുള്ള മികച്ചൊരു ക്രേസി ഫൺ റൈഡ് തന്നെയാണ് ഓടും കുതിര ചാടും കുതിര. യെസ്, അപ്പോ ഇന്നത്തെ സെല്ലലോഡിൽ നമ്മൾ പറഞ്ഞ സിനിമ, പരിചയപ്പെട്ട സിനിമ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയെ കുറിച്ചാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോംസിലൊക്കെ ഈ സിനിമ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. എന്തായാലും ഈ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി എന്നെ അറിയിക്കണം. അഹല്യ എഫ് എം 90.4 എന്ന ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഇതിന്റെ ഒപ്പീനിയൻസ് ഒക്കെ പറയാം. ഓക്കെ, അപ്പോ സെല്ലലോഡിൽ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഇറ്റ്സ് മീ ആർ ജെ ആ ഇല്ല. വീണ്ടും ഞാൻ വരും സെല്ലലോഡുമായിട്ട് മറ്റൊരു സിനിമ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്താനായിട്ട്, അതിന്റെ ഒപ്പീനിയൻസ് പറയാനായിട്ട്, ഒരു കുട്ടി റിവ്യൂ പറയാനൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു സിനിമ വിശേഷവുമായി കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആ ഇല്ല സൈനിങ് ഓഫ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നിങ്ങളുടെ പ്രായം ഒരു 30 വയസ്സ്, പക്ഷേ നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ പ്രായം ഒരു 45 വയസ്സാണെങ്കിലോ? ശ്വാസകോശത്തിന് പ്രായോ? എന്താ ഇത്? എന്തൊക്കെയാ ഇവിടെ നടക്കണേ? ശ്വാസകോശത്തിനും പ്രായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം. ഇന്ന് അതേ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി കൂടെ ഞാൻ കാലിഡോസ്കോപ്പിൽ അഭിരാമിയുണ്ട്. ഇനിയുള്ള 1 മണിക്കൂർ സമയം ഇതുപോലെയുള്ള ജഗജില്ലൻ ഇൻഫർമേഷനും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് കാലിഡോസ്കോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്രായത്തിലേക്കും കണക്കിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നല്ലൊരു പാട്ട് കേട്ട് ചില്ലായാലോ? ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ

0: കഴിക്കാത്തന്റെ
1: വേറെ മൊത്തം കാണാനുണ്ട്.
0: എന്ത്
1: കല്യാണം കഴിക്കാത്തന്റെ
0: ആരും ഇല്ല.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ ശ്വാസകോശത്തിന്റെ പ്രായം അഥവാ ലങ് ഏജ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. നമ്മുടെ ശ്വാസകോശം എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന ഒരു ആവറേജ് ഏജ് ആണ് ലങ് ഏജ് അഥവാ ശ്വാസകോശ പ്രായം. അതുകൊണ്ട് തന്നെ ഒരേ പ്രായമുള്ള രണ്ട് പേർക്ക്, ഇപ്പൊ രണ്ടുപേര് നിങ്ങൾ രണ്ടുപേർക്ക് 30 വയസ്സാണ് പ്രായം എന്ന് വിചാരിക്കൂ, ഒരേ ദിവസം ജനിച്ച ആളുകൾക്ക് പോലും ശ്വാസകോശത്തിന്റെ പ്രായം ഒരുപോലെ ആകണമെന്നില്ല. ഒരാൾക്ക് 30 വയസ്സുണ്ടെങ്കിൽ ലങ് ഏജ് 30 ആണെന്നല്ല, മറ്റൊരാൾക്ക് 30 വയസ്സുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ലങ് ഏജ് 30 ആണം എന്നില്ല. ലങ് ഏജ് ചിലപ്പോൾ 45 ഓ 50 ഓ ഒക്കെ ആയിരിക്കും. അതായത് നമ്മുടെ പ്രായത്തിനേക്കാൾ ഒരുപാട് പ്രായം കൂടുതലാണ് നമ്മുടെ ലങ്സിൽ നിന്ന്. ഈ പ്രായം കൂടുതൽ വരാനുള്ള ചില റീസൺസ് ഉണ്ട്. അതായത് നമ്മുടെ ശ്വാസകോശത്തിന് പ്രായം കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ടെന്ന്, പുകവലി, വായു മലിനീകരണം, നമുക്ക് ആവർത്തിച്ചുണ്ടാകുന്ന ഈ ശ്വാസകോശത്തിൽ വരുന്ന ഇൻഫെക്ഷൻസ്, ആസ്മ പോലെയുള്ള രോഗങ്ങൾ, ശാരീരിക പ്രവർത്തനങ്ങളുടെ കുറവ്, അതായത് എക്സസൈസുകളൊന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ ചില ജനിതക ഘടനകളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ലങ്സിന്റെ വർക്കിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ശ്വാസകോശത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതെ ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്റെ പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്യണം, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ലങ്സ് നമുക്ക് ചില സിഗ്നൽസ് തരും. ചെറിയൊരു ജോലി ചെയ്താൽ പോലും ചിലപ്പോൾ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊന്ന് നടക്കുമ്പോഴത്തേക്കും അയ്യോ ഒന്ന് നിൽക്കട്ടെ എന്നാണ് അവസ്ഥയെങ്കിൽ, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ, ഇടയ്ക്കിടെ ശ്വാസകോശ ഇൻഫെക്ഷൻസ് അണുബാധകൾ ഉണ്ടെങ്കിൽ, എക്സസൈസ് ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകളെക്കാൾ വളരെ പെട്ടെന്ന് ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് നില പടികൾ കയറുമ്പോഴേക്കും ശ്വാസം കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ, ഇതൊന്നും അവഗണിക്കേണ്ട സിഗ്നൽസ് അല്ല, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഈ പറഞ്ഞ ലങ് ഏജ് കൂടുതലാണെന്ന് സ്വയം തീരുമാനിക്കാൻ പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ലങ്സിനും ഓരോ വർഷവും ബർത്ത്ഡേ വരികയാണ്. പക്ഷേ അതിൻ്റെ ഏജ് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഏജ് പോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ടേക്ക് അവേ എന്ന് പറയുന്ന കാര്യം, ശ്വാസം എടുക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യമാണ്, പക്ഷേ ശ്വാസത്തിൻ്റെ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതല്ല. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടുകളിലേക്ക് പോവാം. ഇത് കാലിഡോസ്കോപ്പ് ആണ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. Stay tuned.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നിങ്ങൾ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യരുത്. ഡ്രിങ്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് സംഗതി എന്ന് മനസ്സിലായില്ലേ? കുറച്ച് മാത്രമേ കുടിച്ചിട്ടുള്ളൂ സാറേ എന്ന് പറയുന്ന ക്ലാസിക് ഡയലോഗ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. പല ആളുകളും വണ്ടി ഓടിക്കുന്ന സമയത്ത് മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്, ഒരു ക്ലാസിക് ഡയലോഗാണ്, കുറച്ച് മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്ന്. പക്ഷേ റോഡിൽ ഒരു ഒറ്റ ചോദ്യമാണ് പ്രധാനം, കുറച്ചോ കൂടുതലോ എന്നല്ല, നിങ്ങൾ സേഫായി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലാണോ എന്നുള്ളതാണ്. നിയമം എന്താ പറയണേന്ന് ചോദിച്ചാൽ, വാഹനം ഓടിക്കുമ്പോൾ 100 ml രക്തത്തിൽ 30 mg കൂടുതൽ ആൽക്കഹോൾ കണ്ടെത്തിയാൽ അത് കുറ്റകരമാണ്. ഇനി ആദ്യത്തെ തവണ പിടിക്കപ്പെട്ടാൽ 6 മാസം വരെ തടവും 10,000 രൂപ വരെ പിഴയും, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു പാക്കേജ് അങ്ങോട്ട് തരും. ഇനി വീണ്ടും പിടിക്കപ്പെട്ടാൽ 3 വർഷത്തിനുള്ളിൽ സമാനമായിട്ടുള്ള കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 2 വർഷം വരെ തടവും 15,000 രൂപ വരെ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തൊരു പാക്കേജ് ആയിട്ട് കിട്ടും. പക്ഷെ ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. മദ്യം മാത്രമല്ല, മയക്കും മരുന്ന് ഉപയോഗിച്ച ശേഷം വാഹനം ഓടിച്ചാൽ നിയമ നടപടി നേരിടേണ്ടി വരും. അപ്പോൾ ആ പഴയ ഡയലോഗ് മാറ്റാം. കുറച്ച് മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്നതിന് പകരം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പാടില്ല, കീ എടുക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തണം. കാരണം ഒരു രാത്രി പാർട്ടി മിസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു അപകടം മിസ് ചെയ്യുന്നതാണ് അല്ലേ? ഡ്രിങ്ക് ചെയ്തോ, ഡ്രൈവ് ചെയ്യരുത്. കീ മറ്റൊരാൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാബ് എടുക്കാം. പിന്നെ ഡ്രിങ്ക് ചെയ്യരുത്, ചെയ്യാതിരിക്കണം എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ അല്ലേ? നമുക്കെല്ലാവരുടെയും അടുത്ത് പോയിട്ട് ഈ പറഞ്ഞ പോലെ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബോട്ടിലെടുത്ത് മാറ്റിവെക്കാൻ പറ്റില്ല. അപ്പോൾ സേഫായിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ സേഫ്റ്റി മാത്രമല്ല, റോഡിലുള്ള മറ്റൊരാളുടെ ജീവിതവും നിങ്ങളുടെ ആ ഒരു തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് വളരെ സേഫായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു കാര്യം ചെയ്തേ, നിങ്ങളുടെ കൈയൊന്ന് നോക്കിക്കേ. ആഹാ, എന്ത് സുന്ദരമായ കൈകൾ! ആ വിരലുകളുടെ അറ്റത്ത് കാണുന്ന ഈ ചെറിയ വരകളില്ലേ, അതായത് നമ്മൾ ഈ ഒപ്പക്കിടുന്ന സമയത്ത് വരുന്ന വരകൾ, ആരായിരിക്കും ഇത് വരച്ചത്? എന്തിനാണ് ഈ വരകളൊക്കെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ ഫിംഗർ പ്രിന്റ്സ് എന്തിനാണ്? ഇത് വെറുതെ ഐഡന്റിറ്റി കാർഡ് പോലെ ശരീരത്തിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ ഒന്നും അല്ല കേട്ടോ. ഫിംഗർ പ്രിന്റ്സ് നമ്മുടെ വിരലുകളിൽ ഗ്രിപ്പ് കൂട്ടാൻ സഹായിക്കുന്ന സംഗതിയാണ്. അതായത് ഗ്ലാസ് പിടിക്കുന്ന സമയത്ത്, ഫോൺ പിടിക്കുന്ന സമയത്ത്, ഒരു ചെറിയ ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ വിരലുകളുടെ ഈ ഒരു സ്കിൻ സർഫസിന് ഫ്രിക്ഷൻ കിട്ടാനാണ് ഈ റിഡ്ജസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒരേപോലെ ഫിംഗർ പ്രിന്റ്സ് ഉള്ള രണ്ടുപേരെ കണ്ടെത്തുന്നത് പ്രാക്ടിക്കലി വളരെ റയറാണ്. ഈവൻ ഐഡന്റിക്കൽ ട്വിൻസിന് പോലും ഫിംഗർ പ്രിന്റ്സ് ഒരേപോലെ അല്ല എന്നാ പറയണേ. കാരണം ഫിംഗർ പ്രിന്റ്സ് രൂപപ്പെടുന്നത് ജീൻസ് മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല, ഗർഭപാത്രത്തിൽ കുഞ്ഞു വളരുന്ന സമയത്തെ ചെറിയ ഡെവലപ്മെന്റൽ വേരിയേഷൻസ് കൂടെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ലിറ്ററലി നിങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള സിഗ്നേച്ചറാണെന്ന് പറയുന്നത്. ഇനി അടുത്ത തവണ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കണം, ഫേസ് ഐ ഡി ഫെയിലായാലും പാസ്വേഡ് മറന്നാലും നിങ്ങളുടെ വിരലുകൾ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. കാരണം നമ്മുടെ കയ്യിൽ വരകളുണ്ട്. ഈ വരകൾ വെറുതെയുള്ള വരകളല്ല, നേച്ചർ നമ്മളെ ഓരോരുത്തരെയും യുണീക്കാക്കി വെച്ചിരിക്കുന്ന ചെറിയൊരു സിഗ്നേച്ചറാണ് ഫിംഗർ പ്രിന്റ്സ് എന്ന് കൂടെ മനസ്സിലാക്കുക. കാലിഡോസ്കോപ്പിൽ കുറേയധികം ഇൻഫർമേഷൻസും ലോഡ്സ് ഓഫ് എന്റർടൈൻമെന്റുമായിട്ട് അഭിരാമിയുണ്ട് കൂടെ. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ മനുഷ്യന്മാർക്ക് ഒറ്റൊരു ഹാർട്ട് അല്ലേ ഉള്ളൂ അല്ലെ, നമ്മുടെ ഹാർട്ട് ഒന്ന്. ഒക്ടോപ്പസിലെ നീരാളിക്ക് എത്രയാണ് ഹാർട്ട് എന്ന് ഗെസ് ചെയ്യാവോ? 2, 3. മൂന്നോ? അതെ, 3. നമ്മുടെ ഈ കടലിലുള്ള 8 കാലുള്ള സൂപ്പർ സ്റ്റാറിന് 3 ഹാർട്ട്സ് ആണുള്ളത്. പക്ഷെ ചോദ്യം, ഈ 3 ഹാർട്ടൊക്കെ എന്തിനാ? ഇത് എക്സ്ട്രാ ലവ് ഒന്നും കൊണ്ടുള്ള കാര്യമല്ല കേട്ടോ. ഹാർട്ട് ഇസ് ഈക്വൽ ടു ലവ് എന്നാണല്ലോ. ഒക്ടോപ്പസിന്റെ 2 ഹാർട്ട് ഗിൽസിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹാർട്ട്സ് ആണ്. അവിടെ നിന്നാണ് ബ്ലഡിലേക്ക് ഓക്സിജൻ കിട്ടുന്നത്. പിന്നെ 3-ാമത്തെ ഹാർട്ട് ഈ ഓക്സിജൻ റിച്ച് ബ്ലഡ് ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യും. അപ്പോഴാണ് സംഗതി ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഒക്ടോപ്പസ് ഇങ്ങനെ നീന്തുന്ന സമയത്ത് അതിന്റെ മെയിൻ ഹാർട്ട് കൂടുതൽ ബുദ്ധിമുട്ടോടെ വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഒക്ടോപ്പസ് സ്വിമ്മിങ്ങിനേക്കാൾ ഈ ഇഴഞ്ഞഴിഞ്ഞു പോകുന്നത് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയണേ. അതായത് സ്വിമ്മിംഗ് എന്ന് പറയുമ്പോൾ വേണ്ട പോലെ നമുക്ക് നടക്കാം എന്ന് പറയും ഒക്ടോപ്പസ്. പക്ഷെ ഇതിലും വിയേർഡ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്താന്ന് വെച്ചാൽ, ഒക്ടോപ്പസ് സ്വിം ചെയ്യുന്ന സമയത്തെ അതിന്റെ മെയിൻ സിസ്റ്റമാറ്റിക് ഹാർട്ട് ടെമ്പററിലി ഈ ബീറ്റ് ചെയ്യുന്നത് നിർത്തും. അതുകൊണ്ട് നീന്തുന്നത് അവർക്ക് വളരെ ടയറിംഗ് ആണ്. നമ്മൾ ജിമ്മിൽ പോയിട്ട് ഹാർട്ട് റേറ്റ് കൂടുന്നു, ഇനി ഞാൻ നടക്കാം എന്ന് പറയുമ്പോൾ ഒക്ടോപ്പസ് പറയണേ, ഞാൻ സ്വിം ചെയ്താൽ എന്റെ ഹാർട്ട് തന്നെ സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ ഈ 3 ഹാർട്ട്സിന്റെ പിന്നിലെ ലോജിക് സിമ്പിൾ ആണ്. 2 ഹാർട്ട്സ് ഗിൽസിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ, 1 ഹാർട്ട് ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ. നേച്ചർ ഓരോ ജീവിയെയും അവരുടെ ലൈഫ് സ്റ്റൈലിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് 3 ഹാർട്ട്സ് ഉണ്ടെന്ന് കേട്ട് ഒക്ടോപ്പസിനെ റൊമാൻറ്റിക് ക്രീച്ചർ ആക്കണ്ട. അത്ര റൊമാൻറ്റിക് ആയതുകൊണ്ടോ എക്സ്ട്രാ ലവ് ഉള്ളതുകൊണ്ടോ അല്ല നീരാളികൾക്ക് 3 ഹൃദയമുള്ളത്. അതൊരു ലവ് സ്റ്റോറി അല്ലാതെ അവരുടെ സർവൈവൽ സ്റ്റോറിയാണെന്ന് പറഞ്ഞുകൊണ്ട് കലിഡോസ്കോപ്പിൽ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടെ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: രാവിലെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കും. ദൂരെ നിന്നൊരു പ്രൈവറ്റ് ബസ് വരുന്നു. നല്ല ഹോണൊക്കെ അടിച്ച് ഈ പ്രൈവറ്റ് ബസ് വരികയാണ്. പിന്നാലെ മറ്റൊരു ബസ് കൂടെ, പ്രൈവറ്റ് ബസ് തന്നെയാണ്. രണ്ട് ബസ്സും ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ വരുന്നു. പക്ഷെ അടുത്ത നിമിഷം ആരാ ആദ്യം എത്തുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മത്സരമോട്ടം, ഒരു അൺഒഫീഷ്യൽ റേസ് ഇവർക്കിടയിൽ ഉണ്ടാവുന്ന പോലെ. പാസഞ്ചർ ആണോ, നമ്മൾ പിന്നിലിരുന്ന് ചേട്ടാ ഇത് ബസ്സാണോ, ഫോർമുല 1 റേസ് ആണോ എന്നൊക്കെ തോന്നിപ്പോകും. അതുമാത്രമല്ല, നമുക്ക് റോഡിൽ വെറുതെ നിൽക്കുന്ന ആൾക്ക് പോലും അപകടമാണ്. മത്സരയോട്ടം, അമിത വേഗം, ഇതുപോലെ ഒരുപാട് പരാതികള് പ്രൈവറ്റ് ബസ്സിനെതിരെ കൂടി വന്നതോടെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നന്നായില്ലേ, നല്ല കാര്യം. തൃപ്പൂണിത്തറ പൂത്തോട്ടം മേഖലയിൽ പ്രത്യേക പരിശോധന നടത്തിയ സമയത്ത് 46 സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. പല നിയമലംഘനവുമായി ബന്ധപ്പെട്ട് 80,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. എറണാകുളം RTO എൻഫോഴ്സ്മെന്റിന്റെ ഒരു നേതൃത്വത്തിലാണ് 4 സ്ക്വാഡുകളായിട്ട് ഈ പ്രൈവറ്റ് ബസ്സിന്റെ മത്സരയോട്ടവും അമിത വേഗവും ഒക്കെ തടയാനുള്ള പരിശോധന നടത്തിയത്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പലപ്പോഴും നേരിട്ടിട്ടുള്ള നമ്മുടെ അനുഭവത്തിലുള്ളൊരു കാര്യമാണ് ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടവും അമിത വേഗവും. അപ്പോൾ ഒരു ബസ്സിന് സമയത്ത് ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് യാത്രക്കാരെ സേഫായിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക, റോഡിലൂടെ പോകുന്ന മറ്റ് വാഹനങ്ങൾക്ക് സേഫായി പോകാനുള്ളൊരു ഇതുണ്ടാക്കിയെടുക്കുക. കാരണം റോഡിലാണോ മത്സരം വേണ്ടത്? സ്പോർട്സ് ഗ്രൗണ്ടിലല്ലേ മത്സരമൊക്കെ വേണ്ടത്? റോഡിൽ വേണ്ടത് സേഫ്റ്റിയാണ്. സോ ബസ് യാത്രക്കാരെ അടുത്ത തവണ രണ്ട് ബസ്സുകൾ തമ്മിൽ റേസ് കാണുന്ന സമയത്ത് സോ ഈ ബസ് ഓടിക്കുന്ന ആളുകളോടും ബസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിൽക്കുന്ന മെയിനായിട്ട് നിൽക്കുന്ന ആളുകളോടും പറയാനുള്ളത്, ഈ ബസ്സുകൾ തമ്മിലുള്ള റേസ് കാണുന്ന സമയത്ത് നമുക്കാർക്കും അത് അത്ര വലിയ ഗംഭീരമായിട്ടുള്ള സംഗതിയായിട്ട് തോന്നുന്നില്ല. കാരണം ആളുകൾക്ക് സേഫ്റ്റിയാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമി ഉണ്ട് കൂടെ. ഇന്നത്തെ കാലിഡോസ്കോപ്പ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കുറേയധികം ഇൻഫർമേഷൻ വിത്ത് ലോഡ്സ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. ഇനി അടുത്ത ദിവസം വേഗം തിരിച്ചെത്താം. So till then, it's me Abhirami signing off. Bye bye.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മുടെയൊക്കെ ബാല്യകാലത്തെ നമ്മുടെ നാട്ടിലെ തൊടികളിലൂടെയും നാട്ടിൻപുറങ്ങളിലൂടെയും നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോയ, അല്ലെങ്കിൽ കുട്ടികൾ കളിക്കാനായി പറിച്ചെടുത്ത് നെറ്റിയിലടിച്ച് പൊട്ടിക്കുന്ന ഒരു കുഞ്ഞു ഫലമുണ്ട്, ഞൊട്ടാഞ്ഞൊടിയൻ അഥവാ ഞൊട്ടങ്ങ. എന്നാൽ നമ്മൾ വിലമതിക്കാത്ത പറമ്പിൽ തനിയെ ഉണങ്ങിപ്പോകാൻ വിട്ട ഈ കുഞ്ഞു ഫലമാണ് ഇന്ന് ലോക കാർഷിക വിപണിയിലെ പുതിയ സ്വർണക്കനി എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഗോൾഡൻ ബെറി എന്ന രാജകീയ പേരിൽ ലോകത്തിലെ പ്രമുഖ സൂപ്പർ ഫുഡുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഞൊട്ടാഞ്ഞൊടിയനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഞൊട്ടങ്ങ അഥവാ ഞൊട്ടാഞ്ഞൊടിയൻ നമുക്കറിഞ്ഞാലോ. മലയാളിക്ക് ഞൊട്ടങ്ങ എന്നാൽ ഒരു പഴയകാല കളിപ്പാട്ടമാണ്. ഉണങ്ങിയ കൂട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചെറിയ മഞ്ഞക്കായ പറിച്ച് നെറ്റിയിലടിച്ച് പൊട്ടി എന്ന ശബ്ദമുണ്ടാക്കി കളിച്ച ബാല്യകാല ഓർമ്മകള് നമ്മളിൽ പലർക്കും ഉണ്ടാവും അല്ലേ. എന്നാൽ ശാസ്ത്രീയമായിട്ട് ഇതിനെ ഫൈസാലിസ് പെറുവിയാന എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു സസ്യം ഇന്ന് ആഗോള വിപണി ഭരിക്കുന്ന പ്രധാന വിഭവമായിട്ട് മാറിക്കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ ഗോൾഡൻ ബെറി, കേപ് ഗൂസ് ബെറി, ഇൻകാ ബെറി എന്നിങ്ങനെ പല ആകർഷകമായ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. നേർത്ത ഉണങ്ങിയ ഇലക്കൂടിനുള്ളിൽ തിളങ്ങുന്ന സ്വർണ നിറത്തിൽ കാണപ്പെടുന്ന ഈ ഒരു കുഞ്ഞു ഫലം ഇന്ന് അമേരിക്കയിലെയും യൂറോപ്പിലെയും ആഡംബര സൂപ്പർ മാർക്കറ്റുകളിലെ പ്രധാന ആകർഷണമാണ്. വിദേശത്ത് ഉയർന്ന തുക നൽകി ആളുകൾ വാങ്ങുന്ന ഈ ഒരു ഫലം നമ്മുടെ നാട്ടിൽ യാതൊരു പരിചരണവുമില്ലാതെ, ഒരു സാമ്പത്തിക മൂല്യമില്ലാതെ പറമ്പുകളിൽ വെറുതെ വളർന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പ്രകൃതി നമുക്ക് സൗജന്യമായി നൽകിയ ഒരു വലിയ നിധിയാണ് നമ്മൾ കാണാതെ പോകുന്നത് എന്നതാണ് സത്യം. ഞൊട്ടാഞ്ഞൊടിയനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മുടെ പറമ്പുകളിൽ വെറുതെ നശിച്ചു പോകുന്നൊരു ഫലത്തെ വൻകിട കയറ്റുമതി ഉൽപ്പന്നമാക്കി മാറ്റി ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് വലിയൊരു കാർഷിക വിപ്ലവമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡൻ ബെറി ഉൽപ്പാദിപ്പിക്കുന്നതും കയറ്റി അയക്കുന്നതും കൊളംബിയ എന്ന രാജ്യമാണ്. കൊളംബിയയുടെ രാജ്യാന്തര കാർഷിക വ്യാപാരത്തിൽ വാഴപ്പഴം, അവക്കാഡോ, നേന്ത്രപ്പഴം, പാഷൻ ഫ്രൂട്ട് എന്നിവയ്ക്ക് തൊട്ടു പിന്നിലായിട്ട് അഞ്ചാമത്തെ പ്രധാന അപൂർവ ഫലമായിട്ട് ഈ ഗോൾഡൻ ബെറി മാറിക്കഴിഞ്ഞു. വിദേശ വിപണിയിൽ നിന്ന് മാത്രം വർഷത്തിൽ ഏകദേശം 4.35 കോടി US ഡോളറിലധികം, അതായത് ഏകദേശം 416 കോടിയിലധികം ഇന്ത്യൻ രൂപ വരുമാനമാണ് ഈ ഒരൊറ്റ കുഞ്ഞു ഫലത്തിലൂടെ അവർ കൊയ്തെടുക്കുന്നത്. പ്രതിവർഷം 8,500 ടണ്ണിലധികം ഗോൾഡൻ ബെറിയാണ് കൊളംബിയ, നെതർലാൻഡ്സ്, ജർമ്മനി, US, കാനഡ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. കൃത്യമായ പ്ലാനിങ്ങും വിപണന തന്ത്രങ്ങളും ഉണ്ടെങ്കിൽ ഒരു സാധാരണ പാഴ്ചെടിയെ പോലും കോടികൾ കൊയ്യുന്ന കാർഷിക വിളയാക്കി മാറ്റാമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കൊളംബിയ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞൊട്ട ഞൊടിയൻ എന്ന പഴത്തെക്കുറിച്ചാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. സുനിൽലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞൊട്ടങ്ങ അഥവാ ഞൊട്ടാഞ്ഞൊടിയനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറും ഒരു കയറ്റുമതി ഉൽപ്പന്നം എന്നതിലുപരി കൊളംബിയയിലെ ഗ്രാമീണ മേഖലയിലെ ആയിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താനായിട്ട് ഗോൾഡൻ ബെറി കൃഷിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് കുന്തിനാമാർക്ക, ബോയക്ക തുടങ്ങിയ ഗ്രാമീണ മേഖലകളിൽ ഇന്ന് ഇതൊരു ജീവിത മാർഗമാണ്. 2 ഹെക്ടറിൽ താഴെ മാത്രം കൃഷിഭൂമിയുള്ള 1500ലധികം ചെറുകിട കർഷക കുടുംബങ്ങളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഈ കൃഷിയുടെ ഉൽപാദന ചെലവിന്റെ 45% തുക ചെലവഴിക്കുന്നത് തൊഴിലാളികളുടെ കൂലിക്കാണ് എന്നതാണ്. പ്രത്യേകിച്ച് ഈ ചെറിയ ഫലങ്ങൾ സൂക്ഷ്മതയോടെ കൈകൊണ്ട് പറിച്ചെടുക്കുന്നതിനും സംസ്കരിക്കുന്നതിനും മുൻഗണന നൽകുന്നത് പ്രദേശത്തെ സ്ത്രീകൾക്കാണ്. ഇത് ഗ്രാമീണ സ്ത്രീകൾക്ക് വലിയ സാമ്പത്തിക ഭദ്രതയും തൊഴിലവസരങ്ങളും നൽകുന്നുണ്ട്. ഒരു കൊച്ചു ഫലം ഒരു നാടിന്റെ ആകെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരിക്കും അല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് ഞൊട്ടാഞ്ഞൊടിയനെ കുറിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അതിലേക്കെല്ലാം വരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഞൊട്ടാഞ്ഞൊടിയനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാട്ടിൻപുറങ്ങളിൽ നമ്മൾ വിലമതിക്കാത്ത ഞൊട്ടങ്ങയ്ക്ക് വിദേശങ്ങളിൽ ഇത്രയധികം ആവശ്യക്കാരുണ്ടാകാനായിട്ട് കാരണം ഇതിന്റെ അവിശ്വസനീയമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളാണ്. പ്രകൃതിദത്ത വൈറ്റമിൻസിന്റെയും ആന്റി ഓക്സിഡൻസിന്റെയും ഒരു വലിയ കലവറ തന്നെയാണ് ഈ ഒരു ചെറിയ ഫലം. വെറും 85 ഗ്രാം ഗോൾഡൻ ബെറി കഴിക്കുന്നതിലൂടെ മനുഷ്യന് ഒരു ദിവസം ആവശ്യമായ വൈറ്റമിൻ എയുടെ 35% ലഭിക്കും. കാഴ്ചശക്തിക്കും രോഗപ്രതിരോധ ശേഷിക്കും ഇത് അത്യന്താപേക്ഷിതമാണ്. കൂടാതെ ദിവസേന വേണ്ട വൈറ്റമിൻ സിയുടെ 25% ഡയറ്ററി ഫൈബറിന്റെ 25% ഈ ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്നു. ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ എന്നിവയെ ചെറുക്കാൻ സഹായിക്കുന്ന ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ ഇതിലുണ്ട്. ഇത്രയധികം പോഷകങ്ങൾ വളരെ കുറഞ്ഞ കലോറിയിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ലോകത്തിലെ മുൻനിര ആരോഗ്യ വിദഗ്ധർ ഇതിനെ സൂപ്പർ ഫുഡ് എന്ന പദവി നൽകിയിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന ഫലത്തെക്കുറിച്ചാണ്. കൂടുതലറിയാം മനോഹരമായ പാട്ട്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. സൂപ്പർ ഫുഡ് എന്ന് ഇന്ന് വിദേശ ലോകം വിളിക്കുന്ന ഞൊട്ടാഞ്ഞൊടിയനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്നത്തെ കാലത്തെ മലയാളികൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നം എന്താണെന്നറിയോ? അത് ഡയബറ്റീസ് ആണ്, പ്രമേഹമാണ്. എന്നാൽ നമ്മുടെ പറമ്പിൽ വളരുന്ന ഈ ഞൊട്ടങ്ങ പ്രമേഹത്തെ പ്രതിരോധിക്കാനായിട്ട് ഉത്തമമാണ് എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളായിട്ടുള്ള അഗ്രോസാവിയ, ഇന്റർനാഷണൽ സെന്റർ ഫോർ ട്രോപ്പിക്കൽ അഗ്രികൾച്ചർ എന്നിവയുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഗോൾഡൻ ബെറിയിലെ ഈ പ്രത്യേക ഘടകങ്ങൾ ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുമെന്നാണ്. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നു. അമിതവണ്ണം തടയാനും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ഇത് പതിവായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് നമ്മൾ അറിയാതെ പോയ ഒരു വലിയ ഔഷധക്കൂട്ടാണ് നമ്മുടെ തൊടികളിൽ ഒരു പരിഗണനയും കിട്ടാതെ കിടക്കുന്നത് എന്നതാണ് സത്യം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞൊട്ടാഞ്ഞൊടിയനെ കുറിച്ചാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാം നല്ലൊരു ട്രാക്കിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗോൾഡൻ ബെറി അഥവാ ഞൊട്ടാഞ്ഞൊടിയനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞാലോ, ഈ വിളവെടുക്കുന്ന പഴങ്ങളുണ്ടല്ലോ, അതായത് ഞൊട്ടാഞ്ഞൊടിയനുണ്ടല്ലോ, അതേപടി വിൽക്കുക മാത്രമല്ല കൊളംബിയ എന്ന രാജ്യം ചെയ്യുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളുടെ 40% ആഭ്യന്തര വിപണിയിൽ തദ്ദേശീയമായി വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അവർ ലാഭം 10x. ഉണക്കിയ ഗോൾഡൻ ബെറികൾ ഇന്ന് ഉണക്ക മുന്തിരിക്ക് പകരമായിട്ട് വിദേശങ്ങളിൽ വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഓർഗാനിക് ജാമുകൾ, ഫ്രൂട്ട് പേസ്റ്റുകൾ, കേക്കുകളിലും പേസ്ട്രികളിലും ചേർക്കുന്ന ടോപ്പിംഗുകൾ, വൈനുകൾ എന്നിവയെല്ലാം ഇതിൽ നിന്ന് നിർമ്മിക്കുന്നുണ്ട്. ലോകത്തിലെ ഉയർന്ന നക്ഷത്ര ഹോട്ടലുകളിലും ഹൈ എൻഡ് റെസ്റ്റോറൻറ്റുകളിലും ഐസ്ക്രീമുകൾക്കും സാലഡുകൾക്കും ഭംഗിയും രുചിയും കൂട്ടാനായിട്ട് ഗോൾഡൻ ബെറി ഒരു പ്രധാന ചേരുവയായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചെറിയ ഫലത്തെ എങ്ങനെയെല്ലാം വിപണിയിൽ വിൽക്കാം എന്നതിൻ്റെ മികച്ചൊരു മാതൃകയാണ് ഇത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം മനോഹരമായ പാഠവിശേഷം.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഞൊട്ടാഞ്ഞൊടിയൻ കയറ്റുമതി ചെയ്ത് വൻ ലാഭം കൊയ്യുന്ന കൊളംബിയെക്കുറിച്ചും ഞൊട്ടാഞ്ഞൊടിയന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. കൊളംബിയയുടെ ഈ ഒരു വിജയമുണ്ടല്ലോ, അത് യാദൃശ്ചികമായിട്ടുണ്ടായ ഒന്നല്ല, മറിച്ച് കൊളംബിയൻ സർക്കാരും കാർഷിക കയറ്റുമതി സംഘടനകളും ഒരുമിച്ച് നടത്തിയ ദീർഘവീക്ഷണത്തോടെയുള്ള പ്ലാനിങ്ങിന്റെ ഒരു ഫലമാണ്. 2014 മുതൽ കൃഷി വാണിജ്യ മന്ത്രാലയങ്ങൾ ഇതിനായിട്ട് കൈകോർത്തു. കർഷകർക്ക് മികച്ച ജൈവ കൃഷി പരിശീലനം നൽകുകയും അന്താരാഷ്ട്ര ഗുണനിലവാരം ഉറപ്പാക്കുകയും ചെയ്തു. രാജ്യാന്തര സസ്യ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രമുഖ തുറമുഖങ്ങൾ വഴി കയറ്റുമതി സുഗമമാക്കാനായിട്ട് പ്രത്യേക സംവിധാനങ്ങൾ അവരൊരുക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ സ്വന്തമായൊരു ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. കൃത്യമായ വിഷരഹിത ഉൽപാദന രീതിയും സർക്കാരിന്റെ പിന്തുണയും ഉണ്ടെങ്കിൽ ഏതൊരു കാർഷിക വിളയ്ക്കും ആഗോളതലത്തിൽ വൻ മുന്നേറ്റം നടത്താമെന്ന് കൊളംബിയ തെളിയിച്ചു. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞൊട്ടാഞ്ഞൊടിയനെ കുറിച്ചാണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്കെല്ലാം വരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഹരിതഭൂമിയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞൊട്ടാഞ്ഞൊടിയനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അത് പങ്കുവയ്ക്കാം. കൊളംബിയൻ ഗോൾഡൻ ബെറി വിപ്ലവം കേരളത്തിലെ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും നൽകുന്നത് വലിയൊരു ചിന്തയും പാഠവുമാണ്. കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും യാതൊരു പരിചരണവുമില്ലാതെ സമൃദ്ധമായിട്ട് വളരുന്ന ചെടിയാണ് ഞൊട്ടാഞ്ഞൊടിയൻ. നമ്മുടെ പറമ്പുകളിൽ പാഴ്ച്ചെടി എന്ന് കരുതി വെട്ടിമാറ്റുന്ന അല്ലെങ്കിൽ പിഴുതു കളയുന്ന ഒരു ഫലത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ കോടികളുടെ മൂല്യമുണ്ട് എന്ന തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ തരിശു നിലങ്ങളെ പ്രയോജനപ്പെടുത്തി ഇത്തരം മൂല്യമുള്ള ഫലങ്ങൾ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യാൻ നമുക്ക് സാധിക്കണം. കുടുംബശ്രീ കൂട്ടായ്മകൾ വഴിയോ കാർഷിക കൂട്ടായ്മകൾ വഴിയോ ഞൊട്ടങ്ങ കൃഷി ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാൻ കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു കരുത്തായിരിക്കും. നമ്മുടെ തൊടികളിലെ പൊന്നിൻ കനികളെ തിരിച്ചറിയാനായിട്ട് ഇനിയെങ്കിലും നമ്മൾ വൈകാൻ പാടില്ല. നമ്മൾ നെറ്റിയിലടിച്ച് പൊട്ടിച്ച ആ കുഞ്ഞു ഞൊട്ടങ്ങയ്ക്ക് പിന്നിൽ ഇത്രയും വലിയൊരു ആഗോള കാർഷിക വിപ്ലവം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന് ഇപ്പോഴല്ലേ നമുക്കൊക്കെ മനസ്സിലായത്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രകൃതിയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒട്ടനവധി നിധികൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത തവണ ഒരു ഞൊട്ടാഞ്ഞൊടിയൻ കാണുമ്പോൾ അതിനെ പാഴ്ചെടിയായിട്ട് കാണാതെ, ഒരു വിലയില്ലാത്ത ഒരു ചെടിയായിട്ട് കാണാതെ, ഒരു സ്വർണ ഖനി എന്നൊരു ആദരവോടുകൂടി നോക്കി കാണണം. ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009159 4477211.
1: ഉങ്ങൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 12 മണിയായിരിക്കാണ്. 12 മണിയായി കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. അതായത് 12 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കുറച്ച് ഇഷ്ടം കൂടുതലാണ് റാൻഡമായിട്ട് ഒരു പാട്ട് കേൾക്കാനും തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. ഇന്നത്തെ ദിവസം, അതായത് ഒക്ടോബർ 6 എന്ന് പറയുന്ന ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചില ആൾക്കാരെ, ചില ആക്ടേഴ്സിനെയൊക്കെ നമ്മളിങ്ങനെ ഓർത്ത് വയ്ക്കുന്നത് ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സ് കൊണ്ടൊക്കെ ആയിരിക്കും അല്ലെ. പക്ഷെ ഒരാളുടെ പേര് തന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെന്തോ ഒരു പടമുണ്ട്, ഈ പടം എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് നമുക്കൊരു ഒരു ഗ്യാരണ്ടി തരുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു നമ്മുടെ സുകുമാരി അമ്മ എന്ന് പറയുന്നത്. 1940 ഒക്ടോബർ 6 തമിഴ്നാട്ടിലെ സുകുമാരി അമ്മ ജനിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ എത്രയൊക്കെ ക്യാരക്ടേഴ്സിലൂടെ ഇപ്പോഴും നമ്മളിലൂടെ ജീവിക്കുന്ന ഒരു ആക്ടർ തന്നെയാണ്. എനിക്കതിപ്പോൾ നായികയായിട്ടാണെങ്കിലും അമ്മയായിട്ടാണെങ്കിലും അമ്മൂമ്മയായിട്ടാണെങ്കിലും ഇനി കോമഡി ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രം ആയിക്കോട്ടെ, എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ജീവിതങ്ങൾ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ ജീവിച്ച് കാണിക്കാൻ പറ്റുക എന്നിങ്ങനെ പലപ്പോഴും ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയും ഒരു അഡ്മിറേഷനോട് കൂടിയൊക്കെ നോക്കി നിന്നിരുന്ന പല പല സിറ്റുവേഷൻസ് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അതിപ്പോൾ പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി ആയിക്കോട്ടെ, ബോയിങ് ബോയിങ് ആയിക്കോട്ടെ, വന്ദനം ആയിക്കോട്ടെ, എത്രയോ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നു അല്ലെ. അങ്ങനെ പത്മശ്രീ വരെ നൽകി നമ്മുടെ രാജ്യം ആദരിച്ചിട്ടുള്ള സുകുമാരി അമ്മയുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ സുകുമാരി അമ്മേനെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരാം നമ്മളുടെ ചെറുപ്പം, നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ കേട്ടിട്ടുള്ള പാട്ടുകളായിരിക്കും കൂടുതൽ ഓർമ്മ വരുമല്ലോ. അപ്പം ഈ ആഴക്കടലിന്റെ എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് എന്റെ അമ്മൂമ്മയെ ഓർമ്മ വരും, പിന്നെ നമുക്ക് സുകുമാരി അമ്മേനെ ഓർമ്മ വരും. അപ്പം എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടായിരിക്കും ഒരു ഒരു അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആ മുഖം തന്നെയാണ്. സോ ആ പാട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും പല റീസൺസ് ഉണ്ടാവും പല പാട്ടുകൾ കേൾക്കാനായിട്ട്. ധൈര്യമായിട്ട് വിളിക്കാം 12 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പ്ലേ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ഡ്യൂട്ടി. സോ വേഗം വേഗം വിളിച്ചോളൂ, നമ്പർ ഒന്നും കൂടെ പറഞ്ഞുതരാം 8281509000. സെയിം നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അഹലിയ FM 90.4 എന്ന് പറഞ്ഞ പേജിലേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ സിനിമയും കൂടെ മെൻഷൻ ചെയ്തിട്ട് ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടിട്ട് എന്റെ കൂടെ ഇങ്ങോട്ട് പോന്നോളൂ. നിങ്ങളുടെ കൂടെ അഹലി FM 90.4 ദിസ് ഇസ് ആർജി ഹീര. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്യുക, ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. വിളിക്കാൻ മറക്കണ്ട, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്. യെസ്, അങ്ങനെ സമയം തേ 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ഓൺ ഇൻസ്റ്റന്റ് പാട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളിത് ഈ പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. അപ്പൊ ദേ അടുത്ത കോളർ ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: നമസ്കാരം ഹീര, ഞാൻ കണ്ണൂർ ജില്ലയിലാണ്.
0: ഓക്കെ, നമസ്കാരം ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. കണ്ണൂരിലെ നവരാത്രി ആഘോഷത്തിനിടെ തന്നിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളിലാ ഉള്ളത്.
0: ആഹാ, അടിപൊളി. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഈ സമയത്ത് കേൾക്കാൻ തോന്നേ?
1: എനിക്ക് നമ്മുടെ പഞ്ചാഗ്നി എന്ന സിനിമയിലെ അതിനകത്ത് നല്ലൊരു മനോഹരമായ ഒരു പാട്ടാ, സാഗരങ്ങളെ പാടി ഉണർത്താൻ.
0: ഓക്കെ,
1: ഈ പാട്ടാ കേൾക്കേണ്ടത്. ഈ പാട്ട് കേൾക്കാനും കൂടി ചോദിക്കാനും കൂടി ഒരു കാരണം ഉണ്ടായിരുന്നു.
0: എന്താണ്? എന്താണ്?
1: കൊറേ നാളുകൂടെ ശേഷം എന്റെ ഒരു കൂട്ടുകാരൻ ഇന്നലെ കണ്ടുമുട്ടി. അപ്പൊ നമ്മുടെ താഴേശ്വര കൃഷ്ണ ടാക്കീസില് ഈ പോയിട്ട് കണ്ട ഈ സിനിമയും അതിന്റെ കഥകളും അതിന്റെ പാട്ടുകളൊക്കെ സംസാരിക്കാൻ ഇടയായി. അപ്പൊ എനിക്ക് തോന്നി ഈ പാട്ടെന്ന് ആവശ്യപ്പെടാം.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഫ്രണ്ടിനും ആ ഓർമ്മകൾക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ചേട്ടാ, ബൈ ബൈ, ടേക്ക് കെയർ. അപ്പൊ ആനന്ദ ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ ആനന്ദ ചേട്ടന്റെ ഫ്രണ്ടിന്റെ ഓർമ്മകളിലേക്കൊക്കെ ഇങ്ങനെ പോയി. പണ്ട് നമ്മളിങ്ങനെ തിയേറ്ററിൽ കണ്ട പാടങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടുകളൊക്കെ നമുക്ക് വല്ലാണ്ട് ഇങ്ങനെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും അല്ലെ. അപ്പൊ എന്തായാലും ദേ സാഗരങ്ങളെ എന്ന് പറയുന്ന പാട്ടാണ് പഞ്ചാഗ്നി എന്ന സിനിമയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാൻ വേണ്ട. അതുപോലെ തന്നെ വാട്സപ്പിലും നമുക്ക് ഒരുപാട് മെസ്സേജസ് ഉണ്ട്. ഞാൻ റാണ്ടമായിട്ടൊരെണ്ണം പിക്ക് ചെയ്യാണ്. കൃഷ്ണയാണ് കൽപ്പാത്തിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആവണി പൊന്നുഞ്ഞാൽ ഫ്രം ദ മൂവി കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന സിനിമ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ജയറാമൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ. സോ ഈ സിനിമയിലെ രണ്ട് പാട്ടുകൾ, അതായത് രണ്ട് പാട്ടുകൾ, മലയാളം പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണ്. ഇതുപോലെ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും പല റീസൺ കൊണ്ട് പല പാട്ടുകൾ കേൾക്കാനുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ വേഗം വേഗം വിളിച്ചോളൂ. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഇനി അതും അല്ലെങ്കിൽ നേരിട്ടിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ സെയിം നമ്പറിലേക്ക് മെസ്സേജസ് ആയിട്ട് അയക്കാം. ഇനി വിളിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമുക്ക് മെസ്സേജസ് അയക്കാം. ഇനി അതുമല്ല, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണ് അഹലി FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിലേക്കും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. എന്തായാലും ദേ പാട്ടുകൾ വരുന്നുണ്ട്, എൻജോയ് ചെയ്തോളൂ. നിങ്ങളുടെ കൂടെ അഹലി FM 90.4. ദിസ് ഇസ് ആർജി ഹീര വിത്ത് യു. അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തോളൂ കേട്ടോ. 12 മണി മുതൽ 2 മണി വരെയാണ് നമ്മുടെ സമയം. സോ വേഗം വേഗം റിക്വസ്റ്റുകൾ ചോദിച്ചോളൂ കേട്ടോ.

ഇൻസ്റ്റപ്പാട്ട് ഇവിടെ മൊത്തം കാട്ട്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്, ഇവിടെ മൊത്തം പാട്ടാണ്. ഇങ്ങനെ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി നമ്മളിങ്ങനെ പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പാട്ട് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇങ്ങനെ നമ്മുടെ 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം നമ്മൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അഹലി എഫ് എം 90.4 ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അർജി ഹീരയാണ്. സോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫൈസൽ തിരക്കായതുകൊണ്ട് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഫൈസൽ ചോദിച്ചിട്ടുള്ളത് നമ്മളുടെ മീശ മാധവൻ എന്ന് പറഞ്ഞ സിനിമയിലെ കരിമിഴിക്കുരുവി എന്ന് പറയുന്ന എവർഗ്രീൻ ആയിട്ടുള്ള ഒരു സോങ്ങാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ട് നമ്മൾ എന്തായാലും കേൾക്കും. അതുപോലെ തന്നെ എനിക്ക് വാട്സപ്പിൽ കുറെ മെസ്സേജസ് ഉണ്ട്, റാൻഡം ആയിട്ട് ഞാൻ വീണ്ടും ഒന്ന് ചൂസ് ചെയ്യാണ്. പ്ലീസ് പ്ലേ ദ സോങ് മാനം തൊട്ടേ നമ്മൾ പറന്നുയരാം, മൂവി വെള്ളരിക്ക പട്ടണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റോക്സ് ആണ് നമുക്ക് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്, റോക്സ് ഫ്രം കുവൈറ്റ്. അപ്പോൾ എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും, നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുള്ള രണ്ടുപേർക്കാണ് നമ്മൾ പാട്ട് വെച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം. സെയിം നമ്പർ തന്നെയാണ്, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അഹലി എഫ് എം 90.4 പേജിലേക്കും നിങ്ങളുടെ റിക്വസ്റ്റുകൾ അയക്കാവുന്നതാണ്. സോ ഇനി എന്തായാലും നമ്മൾ ഈ പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും കേൾക്കുന്നുണ്ടാവാം. അതിനുശേഷമാണ് നിങ്ങളുടെ ബാക്കി റിക്വസ്റ്റുകളൊക്കെ ഞാൻ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എന്തായാലും വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകൾ പ്ലേസ് ചെയ്തോളൂ. അപ്പൊ പാട്ട് കേട്ടിട്ട് നമുക്ക് ബാക്കി കഥകളൊക്കെ സംസാരിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണോ അഹലി എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം, പാട്ട് കേൾക്കാം.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്ക് യാത്രയ്ക്കിടയിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ 2ാം ഘട്ടം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 57ാമത് GST കൌൺസിൽ യോഗം മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്ത് കോൺഗ്രസ് അരാജകത്വാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം LDFനെ എഴുതിത്തള്ളിയവർക്ക് മറുപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ വൈകിട്ട് ഇന്ത്യ ഉറുഗ്വേ പോരാട്ടം. സ്ത്രീകൾക്ക് യാത്രയ്ക്കിടയിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ 2ാം ഘട്ടം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിലറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനം വൈകിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലാണ് ചടങ്ങ്. പൈലറ്റ് പദ്ധതിയുടെ ഭാഗമായി KSRTCയുടെ 14 കേന്ദ്രങ്ങളിലാണ് സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ ഒരുക്കുന്നത്. ഒരു പാക്കറ്റിൽ 3 നാപ്കിനുകൾ ആണ് ഉണ്ടാവുക. 10 രൂപയാണ് വില. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സുപ്രീംകോടതിയിൽ 3 പുതിയ ജഡ്ജിമാർ ഉച്ചകഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യും. ജസ്റ്റിസ് സുനിത അഗർവാൾ, ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ, ജസ്റ്റിസ് അപരേഷ് കുമാർ സിംഗ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സാധാരണ വാദം കേൾക്കുന്നതിന് കോടതി ചേരുന്ന രാവിലെ 10:30 സുപ്രീംകോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 1950 സുപ്രീംകോടതി സ്ഥാപിതമായതിനുശേഷം ആദ്യമായാണ് ഉച്ചയ്ക്ക് ശേഷത്തെ സത്യപ്രതിജ്ഞ. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് FSS-1 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് നീറ്റിലിറക്കി. ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 5 നിർമ്മാണത്തിനും അദ്ദേഹം തുടക്കമിട്ടു. കൂടാതെ നവീകരിച്ച ഫ്ലിപ്വേ ഫോറവും 300 ടൺ ഗോലിയാത്ത് ക്രെയിനും അദ്ദേഹം നാടിന് സമർപ്പിച്ചു. SIR നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകൾ ആരോപിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പാർലമെന്റ് ഹൌസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കായിരുന്നു മാർച്ച്. ആകാശവാണി ഭവന് സമീപം സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരെ തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പ്രതിപക്ഷ പാർട്ടി MPമാർ എന്നിവർ പാർലമെന്റ് സ്ട്രീറ്റിൽ പ്രതിഷേധിച്ചു. 57ാമത് GST കൌൺസിൽ യോഗം മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ചേരും. ഒരു വർഷത്തിന് ശേഷമാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്ന ആദ്യ GST കൌൺസിൽ യോഗമാണ് മറ്റന്നാളത്തേത്. നികുതി നിരക്കിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. രാജ്യത്ത് കോൺഗ്രസ് അരാജകത്വാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP കുറ്റപ്പെടുത്തി. ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് അവഹേളനമാണെന്ന് പാർട്ടി ദേശീയ വക്താവ് സംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കാലാകാലങ്ങളിൽ പ്രതിപക്ഷം സൈന്യത്തെയും സുപ്രീംകോടതിയെയും വോട്ടിംഗ് മെഷീനെയും ലക്ഷ്യമാക്കുകയാണെന്നും ഏതാനും ആഴ്ചകളായി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമ ബംഗാളിലെ റെജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് വോട്ടെടുപ്പ് നടത്തുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലാണ് വോട്ടെടുപ്പ്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽഡിഎഫിനെ എഴുതിത്തള്ളിയവർക്ക് മറുപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട്ട് സിപിഐഎം വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഗവൺമെന്റ് പ്ലാനിംഗ് ബോർഡിനെ നോക്കുകുത്തിയാക്കുകയാണെന്നും ബോർഡിന്റെ ചുമതല സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാനാണ് ശ്രമമെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രതിനിധികളും വർഗ ബഹുജന സംഘടനാ പ്രതിനിധികളും അടക്കം 125 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗം നാളെ സമാപിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ലക്ഷദ്വീപിലേക്ക് വലിയ കപ്പലുകളോ യാനങ്ങളോ സർവീസ് നടത്തുന്ന കാര്യം ഗവൺമെന്റ് പരിഗണിക്കുമെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ലാഭനഷ്ടം നോക്കിയല്ല ഗവൺമെന്റ് ജനങ്ങളെ സേവിക്കുന്നതെന്നും ജലഗതാഗത വകുപ്പിന് പ്രതിവർഷം 100 കോടി രൂപ ചെലവ് വരുമ്പോൾ വരുമാനം 10 കോടി മാത്രമാണെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ലക്ഷദ്വീപ് നിവാസികളുടെ യാത്രാ മൌലികാവകാശം മുൻനിർത്തി ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്നും സി പി ജോൺ വ്യക്തമാക്കി. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിരക്കായൽ പാടശേഖരങ്ങളിൽ നിന്ന് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1,62,51,235 രൂപ അനുവദിക്കാൻ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർക്ക് അനുമതി നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് തുക അനുവദിച്ചത്. ബോണസ് നൽകി കർഷകരെ ചേർത്തുപിടിക്കണമെന്നത് കേരളത്തിന്റെ നിലപാടാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. യുഡിഎഫിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കൺവീനർ അടൂർ പ്രകാശ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അടൂർ പ്രകാശ് കത്ത് നൽകിയിരുന്നു. ജി എസ് ടി യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശനും ഹൈക്കമാൻഡുമായി ഇന്ന് ചർച്ച നടത്തിയേക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാനത്ത് ഏതാനും ദിവസത്തിനകം യുഡിഎഫ് യോഗം ചേരും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 100 വയസ്സ് തികയുന്ന പാലക്കാട് പട്ടാമ്പിയിലെ മധ്യമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആഘോഷങ്ങൾ വൈകിട്ട് മന്ത്രി ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
3: കർഷക കേന്ദ്രീകൃത ഗവേഷണത്തിന്റെയും സാങ്കേതിക വിദ്യാവികാസത്തിന്റെയും പ്രധാന കേന്ദ്രമാണ് 1927 സ്ഥാപിതമായ പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം. പാലക്കാട്, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ കാർഷിക ഗവേഷണ പ്രവർത്തനങ്ങൾക്കാണ് ഗവേഷണ കേന്ദ്രം നേതൃത്വം നൽകുന്നത്. അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകൾ വികസിപ്പിച്ചാണ് കേന്ദ്രം ശ്രദ്ധയാകർഷിച്ചത്. നെല്ലിനു പുറമെ പയർ, പച്ചക്കറി വിളകളുടെ ഗവേഷണവും ഇവിടെ നടക്കുന്നുണ്ട്. ശതാബ്ദി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും ബയോ കൺട്രോൾ ലാബ്, മൾട്ടി ന്യൂട്രിയൻ മിക്സ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും.
2: ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഉറുഗ്വേയുമായി ഏറ്റുമുട്ടും. കൊൽക്കത്ത സാൾട്ട്ലേക്കിലെ യുവഭാരതി ക്രീഡങ്കനിൽ വൈകിട്ട് 7:30 മത്സരം. നേരത്തെ പനാമയ്ക്കെതിരായ മത്സരം സമനിലയിൽ പിരിഞ്ഞ ഇന്ത്യ ശനിയാഴ്ച ബ്രസീലിനോട് പരാജയപ്പെട്ടിരുന്നു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. 5 മത്സര പരമ്പരയിലെ അടുത്ത മത്സരങ്ങൾ ഈ മാസം 9, 11, 14, 17 തീയതികളിൽ റാഞ്ചി, ഇൻഡോർ, ഹൈദരാബാദ്, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലാണ്. വെസ്റ്റ്ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് സമാപിക്കും. 3 ദിവസങ്ങളിലായി 103 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 307 പോയിന്റുമായി പാലക്കാടും 305 പോയിന്റുമായി തൊട്ടുപിന്നിൽ മലപ്പുറവുമാണ്. ഇന്ന് 43 ഇനങ്ങളിലാണ് മത്സരം. കേരള ലളിതകലമ അക്കാദമിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. അക്കാദമി ആസ്ഥാനത്ത് ചെയർപേഴ്സണായി അനിമേഷൻ ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ പ്രൊഫസർ പ്രകാശ് മൂർത്തിയും വൈസ് ചെയർപേഴ്സണായി ചിത്രകാരൻ ടി ആർ ഉദയകുമാറും സെക്രട്ടറിയായി നാടക പ്രവർത്തകൻ വൈക്കം എം കെ ഷിബുവുമാണ് ചുമതലയേറ്റത്. തിരുവനന്തപുരം ശംഖുമുഖം തോപ്പ് സെന്റ് റോക്സ് ഹൈസ്കൂളിൽ അദാനി ഫൌണ്ടേഷന്റെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇൻഡോർ ഓഡിറ്റോറിയവും സ്പോർട്സ് ഹബും മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയാകും. ഉത്സവ സീസണിൽ മായം കലരുന്നതും സുരക്ഷിതമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾക്കുമെതിരെ പ്രത്യേക പരിശോധന നടത്താൻ ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടു. ഭക്ഷണ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാനും മായം ചേർക്കൽ തടയാനും നടത്തേണ്ട പ്രത്യേക ഉത്സവകാല പരിശോധനകളെക്കുറിച്ച് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഫുഡ് സേഫ്റ്റി കമ്മീഷണർമാരോട് അതോറിറ്റി കത്തിലൂടെ ആവശ്യപ്പെട്ടു. ബെനിൻ സിറ്റിയിൽ നിന്ന് ലാഗോസിലേക്ക് പോവുകയായിരുന്ന നൈജീരിയൻ സൈനിക വിമാനം തകർന്ന് 32 പേർ മരിച്ചു. 25 യാത്രക്കാരും 7 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് പ്രസിഡന്റ് ബോല ടിനുബു സ്ഥിരീകരിച്ചു. ബ്രിട്ടീഷ് നോവലിസ്റ്റ് ജെഫ്രി ആർച്ചർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലെ മുൻ കൺസർവേറ്റീവ് പാർട്ടി അംഗമായിരുന്നു ആർച്ചർ. 5 പതിറ്റാണ്ട് നീണ്ട സാഹിത്യ ജീവിതത്തിനിടയിൽ അവരുടെ 300 ദശലക്ഷത്തിലധികം പുസ്തകങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സ്ത്രീകൾക്ക് യാത്രയ്ക്കിടയിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ രണ്ടാംഘട്ടം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്ത് കോൺഗ്രസ് അരാജകത്വ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിജെപി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽഡിഎഫിനെ എഴുതിത്തള്ളിയവർക്ക് മറുപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ വൈകിട്ട് ഇന്ത്യ ഉറുഗ്വേ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
0: മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
6: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
5: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
6: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
5: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
6: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
7: യെസ്, അങ്ങനെ സമയം ദേ 12 കഴിഞ്ഞ് 42 ആയിരിക്കുകയാണ്. ഇനി ദേ നമ്മളുടെ ആദ്യത്തെ മണിക്കൂർ തീരാനധികം സമയമില്ല കേട്ടോ. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓണഹല്ലി FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരാണ്. അപ്പൊ ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവായിട്ട് കേൾക്കാനുള്ള സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. 8218150900 സെയിം നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പും അവൈലബിൾ ആണ്. സോ നമുക്ക് വാട്സപ്പിൽ നിന്ന് ഒന്ന് രണ്ട് മെസ്സേജസ് എടുക്കാം അല്ലേ. വാട്സപ്പും എടുക്കാം, ഒരു ഇൻസ്റ്റാഗ്രാമും മെസ്സേജും എടുക്കാം. ഓക്കെ, അപ്പൊ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീധരനാണ്, ഫ്രം അവണൂർ നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഹിന്ദി പാട്ടുകൾ കൂടുതൽ ചോദിക്കുന്ന ഒരു ചേട്ടനാണ് ഈ ശ്രീധരൻ ചേട്ടൻ്റെ. അപ്പോൾ ശ്രീധരൻ ചേട്ടന് എനിക്ക് തോന്നുന്നു കുറേ പാട്ടുകൾ അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുണ്ട്. പക്ഷെ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ജിസ്കേലിയെ സബ്കോ ഛോഡ എന്ന് പറയുന്ന സാജിൻ കി സഹേലി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പാട്ട് നമുക്ക് എന്തായാലും കേൾക്കാം. എനിക്ക് തോന്നുന്നു ഹിന്ദി പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ പാട്ടുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്ത മെസ്സേജ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എടുക്കാം. അടുത്ത മെസ്സേജ് ആരാ നോക്കട്ടെ. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് രാകേഷ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാകേഷ് ചോദിച്ചിട്ടുള്ളത് പിസ്ത സുമാഗിര എന്ന് പറഞ്ഞ പാട്ടാണ് നേരം എന്ന സിനിമയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകൾ നമുക്ക് കേൾക്കാമല്ലോ. ഒരു ഹിന്ദി പാട്ടും പിന്നെ ഒരു തമിഴ് പാട്ടും. തമിഴ് എന്ന് പറയാലോ, ഇതിനൊരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലാംഗ്വേജ് ഇല്ല പിസ്ത പാട്ടിന്. എന്തായാലും ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. നമ്പർ ഒന്നും കൂടെ പറയട്ടെ, 8218150900. പിന്നെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരും നിങ്ങൾ മൂവിയുടെ പേരും കൂടെ മെൻഷൻ ചെയ്തിട്ട് പാട്ട് അയക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ ഒരേപോലെ തുടങ്ങുന്ന പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പാട്ട് മാറിപ്പോകും. അപ്പോൾ മൂവിയും കൂടെ മെൻഷൻ ചെയ്യുക, അതേപോലെ തന്നെ പാട്ട് മെൻഷൻ ചെയ്യുക. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ ടൈപ്പ് ചെയ്ത് ഭംഗിയായിട്ട് നല്ല കുട്ടികളായിട്ട് മെസ്സേജസ് അയക്കണം. ഓക്കെ, എന്തായാലും അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ഓൺ ഇൻസ്റ്റന്റ് പാട്ട്, പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പോന്നോളൂ.

0: ഒച്ചപ്പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: യെസ്, അങ്ങനെ ദേ നമ്മൾ ആദ്യത്തെ മണിക്കൂർ ഇവിടെ തീരാൻ പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീറയാണ്. എന്തായാലും ദേ നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതാരാണ് നമ്മുടെ കൂടെ അടുത്തതായിട്ട് ജോയിൻ ചെയ്യുന്നത്, നമുക്ക് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: വിനയ.
1: വിനയ, നല്ല വിനയുള്ള ആളാണോ? അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇന്ന് വിനയക്ക് ഏത് പാട്ടാ കേൾക്കാൻ തോന്നേ?
2: എനിക്ക് തൊള്ളാതുമാനവും
1: തോന്നിയ ഫിലിമിലെ 20 കോടി നിനവുകൾ സേന്ത് നിന്മയാനത് അല്ലേ? ഓക്കെ, എന്താണ് ഈ പാട്ട്? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഈ പാട്ടിന്?
2: അതെ, എന്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമാണ് ഇപ്പൊ.
1: ഏതാണ്?
2: എന്റെ ഹസ്ബൻഡിനെ നല്ല ഇഷ്ടമാണ് ഈ സോങ്.
1: അപ്പൊ ഹസ്ബൻഡിനാണോ ഡെഡിക്കേഷൻ? ഓക്കെ, ഹസ്ബൻഡ് പേരെന്താ?
2: സുനിൽകുമാർ.
1: ഓക്കെ, അപ്പൊ എന്തായാലും സുനിൽകുമാറിന് വേണ്ടിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഈ പാട്ട് കേൾക്കാം. അധികം വിനയമില്ലാത്ത വിനയ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് വിനയാണ്. അപ്പൊ വിനയ പറഞ്ഞിട്ടുള്ളത് ഹസ്ബൻഡിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നല്ലൊരു റൊമാന്റിക് ട്രാക്കാണ് അല്ലെ? എനിക്ക് തോന്നുന്നു തുള്ളാത മനവും തുള്ളും എന്ന് പറയുന്ന ഈ സിനിമയിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ്. എന്തായാലും ഇതുപോലെ കുറേ പേരുടെ മെസ്സേജസും പാട്ടുകളും ഒക്കെ നമുക്ക് വെച്ചു കൊടുക്കണം. എനിക്ക് റാണ്ടമായിട്ട് ഒരാളെയും കൂടെ ചൂസ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ഒരു മെസ്സേജും കൂടെ എടുക്കാം നമ്മുടെ വാട്സപ്പിൽ നിന്ന്. ഋഷികേഷ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ഋഷികേഷ് ഫ്രം പാലക്കാട് മുണ്ടൂർ. മനസ്സിനക്കരെ എന്ന ഫിലിമിലെ മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല എന്ന സോങ് വെച്ച് തരുമോ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ്, ഒരു തമിഴ് പാട്ടും ഒരു മലയാളം പാട്ടും നമ്മൾ ഇതേ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാൻ പോവാണ്. ഇതുപോലെ നിങ്ങൾക്ക് വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. സെയിം നമ്പറിൽ വാട്സപ്പും അവൈലബിൾ ആണ്. ഇനി അതും അല്ലെങ്കിൽ അഹലി എഫ് എം 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ട് ചോദിച്ച് മെസ്സേജസ് അയക്കാം. എന്തോ ഓപ്ഷൻസ് ആണ് ഞാൻ തരുന്നത്. അപ്പൊ വേഗം വേഗം പാട്ട് ചോദിച്ചോളൂ. നിങ്ങളുടെ കൂടെ അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: വളരെ ബ്യൂട്ടിഫുൾ ട്രാക്ക് അല്ലേ. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് RG ഹീരയാണ്. അപ്പൊ എന്തായാലും ഇനി അടുത്ത കോളർ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള സമയമാണ്. ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഇത് വിജയകുമാർ, കണ്ണൂർ. അതെ,
0: കണ്ണൂർ എന്താ വിശേഷം?
1: കണ്ണൂർ നല്ല ചൂടുണ്ട്. എന്താ പറയണ്ടേ,
0: നല്ല ചൂടല്ലേ? അപ്പൊ ഈ ചൂടുള്ള സമയത്ത്
1: ഒന്നുമില്ല.
0: ഏത് പാട്ടാ ഈ ചൂടുള്ള സമയത്ത് കേൾക്കാൻ തോന്നണേ?
1: ഇത് ഒരു പഴയ തമിഴ് പാട്ടാണ്.
0: ഓക്കെ,
1: പാട്ടിന്റെ പേര് ആലയമണി.
0: ഏതാ?
1: ആലയമണി.
0: ഓക്കെ,
1: പാട്ട് കല്ലെല്ലാം മാണിക്ക കല്ലാകുമാ, അങ്ങനെയാണ് പാട്ടിന്റെ തുടക്കം.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് എന്താ ഇത്ര ഇഷ്ടം?
1: ഇഷ്ടം ഞാൻ ഈ തമിഴ്നാട്ടിലുള്ളപ്പോ രാത്രി പഴയ പാട്ട് അന്നത്തെ കാലത്ത് ഇപ്പഴല്ല 30 വർഷം മുമ്പില് അന്ന് ഈ പാട്ടുകളെല്ലാം എപ്പോ എവിടെ ഏത് വീട്ടിലായാലും നമ്മൾ നടന്നു പോകുമ്പോൾ റേഡിയോയിലും ടേപ്പിലും ഈ പാട്ടുകൾ, പഴയ പാട്ടുകൾ, ടി എം സൗന്ദരായന്റെ പാട്ടുകൾ ഉണ്ടാവും. ടി എം സൗന്ദരാജൻ, സുശീല ചേർന്ന് പാടിയിട്ടുള്ള പാട്ടുകൾ.
0: ഓക്കെ,
1: അപ്പൊ തമിഴ്നാട്ടിന്റെ ഓർമ്മക്ക് വേണ്ടിയാണ് തമിഴ് പാട്ടിനെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്.
0: ഓക്കെ, അപ്പൊ ആ ഓർമ്മകളിലേക്കൊക്കെ തിരിച്ചു പോവാനാണ് ഈ പാട്ട് ചോദിച്ചിരിക്കണേ.
1: അതെ അതെ,
0: ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ വിജയൻ ചേട്ടന് വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? അത് ആർക്കാ വെച്ചു കൊടുക്കണേ? നമ്മള്
1: എന്റെ ഒരു കാതലി ഉണ്ട്, മുത്തമണി, കോയമ്പത്തൂരിലെ.
0: ശരിക്കും ശരി, അപ്പൊ വിജയകുമാർ ചേട്ടനാണ് നമ്മള് വിളിച്ചത്. അപ്പൊ മുത്തുമണി കാതലിക്കാക ഒരു സ്പെഷ്യൽ സോങ് ഡെഡിക്കേറ്റ് പണ ചൊല്ലിയിരിക്കാങ്ക. അപ്പൊ എന്തായാലും നമ്മള് പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ വാട്സപ്പിലും മെസ്സേജസ് ഉണ്ട്. സോ വാട്സപ്പിൽ നിന്ന് നമുക്ക് ആർക്ക് പാട്ട് വെച്ചു കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറെ പേരുടെ മെസ്സേജ് ഉണ്ട്. അപ്പൊ ഷക്കീല ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് ഹീര, ഗുഡ് ആഫ്റ്റർനൂൺ. പയ്യനെ കറന്നെടുത്തു എന്ന സോങ് വെച്ചു തരുമെന്ന്. പയ്യനെ കറന്നെടുക്കാൻ ഉദ്ദേശിച്ചത് നന്ദലാലയാണ്, ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ സിനിമയിലെ. വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്, വെച്ച് തന്നിരിക്കും. എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം 8 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ കൂടെ അഹലി FM 90.4 സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. സോ രണ്ട് പാട്ടുകൾ, ഒരു തമിഴ് പാട്ടും ഒരു മലയാള പാട്ടും. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ ഒരു മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ട്, ഇഷ്ടമുള്ള പാട്ടുകളുടെ ലൈവ് ആയിട്ട് കേൾക്കുന്ന ഈ ഒരു ലൈവ് ഷോ ആക്ച്വലി തീരാറായി എന്നാണ് പറയാൻ വരുന്നത്. അതായത് 2 മണി വരെ നമുക്ക് സമയമുള്ളൂ. വേഗം വേഗം നമ്മുടെ സ്ലോട്ടുകളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ വേഗം വേഗം തന്നെ വിളിക്കണം. ദേ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ
1: ഹലോ ഇതാരാണ്?
2: എന്റെ പേര് ഷിബിന എന്ന.
1: ഷിബിന, ഷിബിന എവിടെ നിന്ന് വിളിക്കണേ?
2: ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുക.
1: ഓക്കെ, തിരുവനന്തപുരം അങ്ങേ അറ്റത്ത് നിന്ന് വിളിക്കുകയാണ്. തിരുവനന്തപുരത്ത് എന്താ വിശേഷം?
2: അങ്ങനൊന്നുമില്ല, ഞാൻ വർക്ക് ചെയ്യാ.
1: വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ആ, വർക്ക് ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ റേഡിയോ എപ്പോഴും കേൾക്കുമോ?
2: ആ, കേൾക്കും.
1: ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ തോന്നണേ?
2: എനിക്ക് കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ മറ്റേ കസവിന്റെ തട്ടമിട്ട് ആ പാട്ടാണ് വേണ്ടത്.
1: ഓക്കെ, ആർക്കാ ഡെഡിക്കേഷൻ?
2: എന്നോട് വർക്ക് ചെയ്യുന്ന ഒരു ഇത്താക്ക് വേണ്ടിയാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: ഓ, കസവിന്റെ തട്ടം, അതാണല്ലേ. ഓക്കെ, ശരി. വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ടാണ്. അപ്പൊ എന്തായാലും ഈ പേരുണ്ടോ ഈ ഇത്തക്ക്? എന്താണ് പേര്? ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആളുടെ പേരെന്താ?
2: റഫ്ന.
1: റഫ്ന, റഫ്ന റഫാണോ അതോ സ്വീറ്റ് ആണോ? സ്വീറ്റ് ആണ്. അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടെന്ന് തോന്നണല്ലോ. ശരി, അപ്പൊ എന്തായാലും ഷിബ്ന സ്പെഷ്യൽ ആയിട്ട് റഫ്നയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. വേണ്ടേ? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇനി വിളിക്കണം കേട്ടോ ഷിബ്ന. ഓക്കെ, ശരി. അപ്പോ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ശിവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശിവനെ ചോദിച്ചിട്ടുള്ളത് കസവിന്റെ തട്ടമിട്ട്, നമ്മുടെ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അടുത്ത മെസ്സേജ് നമുക്ക് അടുത്തത് റാൻഡമായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വേണ്ട, നമുക്ക് വാട്സപ്പിൽ നിന്ന് എടുക്കാം. വാട്സപ്പിൽ ആരാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ. ഹായ് ഹീര, ഞാൻ ജയകൃത്യൻ. സോങ് നെയിം സംജാവ മൂവി ഹംടി ശർമ്മക്ക് ദുൽഹനിയ, സിംഗർ അർജീത് സിംഗ് ആൻഡ് ശ്രേയ ഘോഷാൽ വെച്ച് തരുമോ? ഇത് ആകർഷന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ജയകൃത്യൻ ആകർഷന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകൾ, രണ്ട് ഡെഡിക്കേഷനുകളാണ് നമ്മൾ അടുത്തത് കേൾക്കാൻ പോകുന്നത്. ഒരു മലയാളം പാട്ടും ഒരു ഹിന്ദി സോങ്ങും. സോ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ സെയിം നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ട്, ഇനി അതും അല്ലെങ്കിൽ അഹലി FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾ മെസ്സേജ് അയക്കാവുന്നതാണ്. സോ ഈ പാട്ട് എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ഈ കസവിന്റെ തട്ടമിട്ടെന്ന പാട്ട്. സോ അപ്പൊ അത് നമ്മൾ എന്തായാലും കേൾക്കാൻ പോവാണ്. സോ മറക്കണ്ട, ഇത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ഓൺ ഇൻസ്റ്റന്റ് പാട്ട്, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ ഒരു മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അപ്പൊ എന്തായാലും ദേ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാരാ നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്? ആതിര. ആതിര എവിടെ നിന്നാ വിളിക്കണേ?
2: തിരുവനന്തപുരത്ത്.
1: എവിടെയാ?
2: തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ.
1: ആറ്റിങ്ങൽ, ഓക്കെ. ആറ്റിങ്ങൽ എന്താ സുഖവിശേഷം? എന്താണ്?
2: പിന്നെ ഒരു മിസ്സിംഗ് മാത്രമേ ഉള്ളൂ.
1: മിസ്സിംഗോ? എന്താ മിസ്സിംഗ്?
2: ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുറത്താണ്.
1: അയ്യോടാ, അപ്പൊ ഹസ്ബൻഡ് മിസ് ചെയ്യുന്നുണ്ടോ?
2: ഒരുപാട്.
1: അയ്യോടാ, സാരല്ല കേട്ടോ, വേഗം വരാൻ പറയാം കേട്ടോ.
2: ഓ, ഹസ്ബൻഡിന് വേണ്ടിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: ഓക്കെ, ഏത് പാട്ടാന്ന് പറയോ.
2: എനിക്ക് ഗ്രാമഫോണിലെ നിനക്കെന്റെ മനസ്സിലെ.
1: നിനക്കെന്റെ മനസ്സിലെ മലരി ദിവസം. ഓ, നല്ല റൊമാൻസിക് ട്രാക്ക് ആണല്ലോ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഹസ്ബൻഡ് പേര് പറഞ്ഞോളൂ.
2: ഹസ്ബൻഡിന്റെ പേര് സുരേഷ്.
1: സുരേഷ്
2: ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്.
1: ഒമാനിലാണ്? ഓക്കെ. അപ്പൊ ഒമാനിലുള്ള എന്താ പറയാ, സുരേഷ് ഏട്ടൻ ഇത് കേൾക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് പാട്ട് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആതിര ഇനി വിളിക്കണം കേട്ടോ. ബൈ, താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട്.

പാതിര അതേ സ്പെഷ്യൽ ആയിട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. ഒമാനിലിരുന്ന് ഇത്രയും ദൂരത്തേക്ക് അങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ പാട്ട് സെൻഡ് ചെയ്യണല്ലോ. അപ്പൊ ശരിക്കും ആൾക്കാരൊക്കെ വിചാരിക്കില്ല ഇപ്പൊ എന്തിനാ ഇങ്ങനെ പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എന്താ കാര്യം. പക്ഷെ അതൊരു ഒരു എഫേർട്ടാണ്, ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ റേഡിയോയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് ചിലപ്പോൾ അവർ കേൾക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ കുഞ്ഞു കുഞ്ഞു എഫേർട്സ് ആണ്, നമ്മൾ വിചാരിക്കുന്നതൊന്നും വലിയ കാര്യമൊന്നുമില്ലാന്ന്. പക്ഷെ ഇത്തരം എഫേർട്ടുകൾ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അപ്പൊ ആതിരയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് ഇതേ ആതിര ഹസ്ബൻഡിന് വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്റെ അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ നോക്കട്ടെ. എനിക്ക് വാട്സപ്പിൽ കുറേ മെസ്സേജസ് ഉണ്ട്. സോ റാൻഡം ആയിട്ട് ഞാൻ വീണ്ടും ഒരു മെസ്സേജ് ചൂസ് ചെയ്യാണ്. വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഹീര, ഞാൻ സ്വാതി ഫ്രം മുണ്ടൂർ പാലക്കാട്. എനിക്ക് അലിഭായ് എന്ന മൂവിയിലെ പുഞ്ചിരിക്കുന്ന പഞ്ചമി എന്ന സോങ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാതിക്ക് വേണ്ടിയിട്ട് നമ്മൾ അലിഭായ് സിനിമയിലെ ഈ പാട്ടും കേൾക്കുന്നുണ്ടായിരിക്കും. സോ രണ്ട് മലയാളം ട്രാക്കുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഈ നിനക്കിന്റെ മനസ്സിലെന്ന് പറയുന്നത്. എനിക്കൊന്ന് ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്, പക്ഷേ ഒരു റൊമാൻറ്റിക് ട്രാക്ക് എന്നുള്ള രീതിയിൽ ഈ പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ഓൺ ഇൻസ്റ്റന്റ് പാട്ട് നിങ്ങളുടെ കൂടെ അഹലി എഫ് എം 90.4 സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹിരാണി. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. സ്റ്റേ ട്യൂൺഡ്.

വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. അഭിമന്യു എന്ന സിനിമയിൽ നിന്നാണ് പാട്ട് കേട്ട് കഴിഞ്ഞത്. നമ്മളെ അപർണയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന്. സോ അപർണ പാട്ട് കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ദി ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം ഇവിടെ തീർന്നു എന്ന് വളരെ വിഷമത്തോടുകൂടി ഞാൻ പറയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരാണ്. കുറച്ച് റിക്വസ്റ്റുകളും കൂടെ നമ്മൾ എടുക്കുകയാണ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ഞാൻ നോക്കട്ടെ. കുറച്ച് ഒന്ന് രണ്ട് മെസ്സേജ് ഞാൻ റാൻഡം ആയിട്ട് ഞാൻ ചൂസ് ചെയ്യണം. ആരോട് എനിക്ക് ഇഷ്ടം കൂടുതലൊന്നുമില്ല. എന്തായാലും മഹായ അഹലി എഫ് എം, ഞാൻ സുരേന്ദ്രൻ, ഗുണിശേരി വൈശാലി എന്ന ചിത്രത്തിലെ ഇന്ദു പുഷ്പം ചൂടി ചിത്ര ചേച്ചി ആലപിച്ച ഗാനം എഫ് എം ടീമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സുരേന്ദ്രൻ ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് എന്തായാലും കേൾക്കാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിജു ആണ്. ഹലോ, ഐ എം ഷിജു മൈത്രി ഫ്രം വടവന്നൂർ. ഡെഡിക്കേഷൻ മൈ ഫാമിലി മെമ്പേഴ്സ്, മൂവി നരസിംഹം, സോങ് പഴനിമല മുരുകനെ എന്ന് പറയുന്ന പാട്ട്. ഒരു പവർഫുൾ പാട്ടാണ്. സോ ഈ പാട്ട് നമ്മൾ എന്തായാലും ഷൈജു അല്ല ഷിജുവിന് വേണ്ടി, ഷിജു ആണോ ഷൈജു ആണോ എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഷിജുവിന് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് കേൾക്കും. അതുപോലെ തന്നെ അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കിന്നര ഗാനം മൂളിയെടുക്കും. ആ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. അരുണാണ് നമ്മുടെ അടുത്ത് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. സ്പീഡ് സിനിമയിൽ ഈ പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അരുണിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാട്ടും കേൾക്കുന്നതായിരിക്കും. സോ എനിക്കറിയാം കുറെ പേരുടെ കോൾസ് ഞാൻ എടുത്തിട്ടില്ല, കുറെ മെസ്സേജസ് ഞാൻ വായിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് റാൻഡം ചോയ്സ് ആണ്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും അങ്ങനെ സ്നേഹം കൂടുതലൊന്നും ഉണ്ടെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പം ഇനി ആർക്കെങ്കിലും പാട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ വിഷമിക്കേണ്ട. ഇനി അടുത്ത ദിവസം, അതായത് നാളെ വീണ്ടും 12 മണിയാകുമ്പോൾ നിങ്ങൾ വേഗം വേഗം മെസ്സേജസ് അയക്കുക. കൃത്യമായിട്ട് സമയമൊക്കെ നോക്കി നിങ്ങളുടെ റിക്വസ്റ്റുകൾ പ്ലേസ് ചെയ്യാൻ മറക്കണ്ട. അപ്പം എന്തായാലും ദേ ഈ പാട്ടുകളൊക്കെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഇത്രയും നേരം ഇൻസ്റ്റന്റ് പാട്ടിൽ, അതായത് 12 മണി മുതൽ 2 മണി വരെ ഇൻസ്റ്റന്റ് പാട്ടിൽ ഉണ്ടായിരുന്നത് ആർ ജി ഹീറയാണ്. അഹലി എഫ് എം 90.4 ഇനി വരും ദിവസങ്ങളിൽ ബാക്കി റിക്വസ്റ്റ് ഒക്കെ പരിഗണിക്കും എന്ന ഉറപ്പ് തന്നുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനൊരു ബൈ ബൈ പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസണിംഗ് ടു അഹലി എഫ് എം 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: തങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സംഗീതം എങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ വളരെ ആകസ്മികമായി സംഗീത ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ സംഗീതയാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. 10th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കീബോർഡ് വാങ്ങി തരാം എന്ന് പാരന്റ്സ് പറയാണ്. എന്നാൽ ആ കീബോർഡിനോടുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കുകയും ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ മുകളിൽ വാങ്ങിക്കുകയും സ്വന്തമായി പാട്ട് കമ്പോസ് ചെയ്യാൻ പഠിക്കുകയും ചെയ്ത ഒരു സെൽഫ് ടോട്ട് സംവിധായകൻ. SH കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. അന്ന് അവിടുത്തെ പ്രാർത്ഥനാ ഗീതം അദ്ദേഹമാണ് കമ്പോസ് ചെയ്തത്. ഇന്നും ആ സ്കൂളിൽ ഇപ്പോഴും +2 കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ കമ്പോസ് ചെയ്ത പാട്ട് തന്നെയാണ് അവിടുത്തെ പ്രയർ സോങ് ആയിട്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോളേജിലെത്തുന്നതും ഒരു റോക്ക് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും അങ്ങനെ ഒരു സംഗീത സംവിധായകന്റെ ജീവിതത്തിലേക്ക് സംഗീതം പല വഴികളിലൂടെ കടന്നു വന്ന ഒരു വലിയ ജീവിതകഥയാണ് ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഗീത യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആദ്യത്തെ ഗാനം ഏത് പ്ലേ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് ലയൺ എന്ന സിനിമയിൽ കൈതപ്പുറം വരികൾ എഴുതി ശ്വേതാ മോഹനും ഉദിത് നാരായണനും ചേർന്ന് പാടിയിട്ടുള്ള സുന്ദരി ഒന്ന് പറയൂ എന്ന ഗാനമാണ്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം RG ഹീര ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ക്രോണിക് ബാച്ചലർ എന്നൊരൊറ്റ സിനിമ മതി ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനെ ഓർക്കാൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 എന്നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ക്രോണിക് ബാച്ചലർ എന്ന സിനിമയിലെ ഓരോ പാട്ടും അതിന്റെ സൗണ്ടിങ്ങും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ ഉണർവ് ലഭിച്ച പോലുള്ളൊരു ഫീൽ ആയിരുന്നു അതിലെ ഓരോ പാട്ടുകളും നമുക്ക് സമ്മാനിച്ചത്. ചെന്നൈയിലെ മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊപ്പം അസിസ്റ്റ് ചെയ്യുകയും അതിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഫഷണലിസമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്രോണിക് ബാച്ചലർ എന്ന സിനിമയിലെ സ്വയംവര ചന്ദ്രിക എന്ന പാട്ടിലേക്ക് വരുമ്പോൾ ആക്ച്വലി അതൊരു താരാട്ടുപാട്ടായിട്ട് എപ്പോഴോ ദീപക് ദേവ് കമ്പോസ് ചെയ്ത് വെച്ചൊരു പാട്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ആ പാട്ട് നമുക്കൊരു പ്രണയഗാനമായി മാറ്റണം എന്ന് ഡയറക്ടർ ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് അതിന്റെ താളമൊക്കെ ഒന്ന് മാറ്റി മൊത്തത്തിൽ ആ പാട്ടൊന്ന് മാറിയെങ്കിലും ഒരു പ്രണയഗാനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ പാട്ടിലുണ്ട് എന്ന് തിരിച്ചറിയുകയും അവസാനം ആ പാട്ട് തന്നെ ഫിക്സ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു താരാട്ടുപാട്ടിൽ നിന്ന് ഒരു പ്രണയഗാനമായി മാറിയ സ്വയംവര ചന്ദ്രിക ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്. ആ സിനിമ ഷൂട്ട് ചെയ്യുകയും ആ ഷൂട്ടിംഗ് ഒക്കെ ആദ്യമായിട്ട് കാണാൻ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയതും മമ്മൂക്കയെ കണ്ടതൊക്കെ ദീപക് ദേവ് ഇന്നും ഒരു നല്ല ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. പി ജയചന്ദ്രനും സുജാത മോഹനും ചേർന്ന് പാടിയ പാട്ട്, കൈതപ്പുറം വരികൾ എഴുതി ദീപക് ദേവ് കമ്പോസ് ചെയ്ത് ക്രോണിക് ബാച്ചലർ എന്ന സിനിമയിലെ ഗാനം. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയ ഒരു ഡയറക്ടറാണ് സിദ്ദിഖ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ സംഗീത സംവിധായകർ എന്ന് പറഞ്ഞാൽ വളരെ സീനിയറായിട്ടുള്ള ആൾക്കാർ, നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് പൊതുവെ മലയാള സിനിമയിലൊക്കെ സംഗീത സംവിധായകരായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പ്രൊഫഷൻ തന്നെ വേണമോ, അല്ലെങ്കിൽ ഇതൊരു ചലഞ്ച് ആയിരിക്കുമോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ദീപക് ദേവ് എന്ന സംഗീത സംവിധായകൻ ചിന്തിച്ചിരുന്ന സമയത്ത് ഈ പരിപാടി തന്നെ തുടങ്ങിയാൽ മതി, ഇത് തന്നെ മതി എന്ന് പറഞ്ഞ് ഒരു കോൺഫിഡൻസ് കൊടുത്തത് സിദ്ദിഖ് എന്ന ഡയറക്ടറാണെന്ന് പല ഇന്റർവ്യൂവിലും അദ്ദേഹം പറഞ്ഞു. സോ അവിടെ നിന്നാണ് ചെന്നൈയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നതും അവിടെ നിന്നാണ് ഒരുപാട് എക്സ്പീരിയൻസുകൾ അദ്ദേഹത്തിന് കിട്ടുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഒന്നും അറിയാത്തൊരു പയ്യൻ വെറും 10,000 രൂപയും കൊണ്ട് അന്ന് കയ്യിലുള്ള കീബോർഡൊക്കെ കൊണ്ട് ഒരു വണ്ടിയിൽ എടുത്തിട്ടിട്ട് ഒരു ആഗ്രഹത്തിന്റെ പുറത്തങ്ങ് ഇറങ്ങാണ്. പക്ഷെ ആ 10,000 രൂപ ചെക്ക് പോസ്റ്റിൽ തിരിച്ച് പോലീസിന് കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ആഗ്രഹങ്ങളാണ് മനുഷ്യന്മാരെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെ. പ്രോഗ്രാമേഴ്സിനെ ഇഷ്ടമില്ലാതിരുന്ന ഒരു കാലഘട്ടം മലയാള സിനിമയിലുണ്ടായിരുന്നു. പക്ഷെ തന്റെ കഴിവിലും തന്റെ പാട്ടിലും തന്റെ ചുറ്റുമുള്ള ആളുകളിലുമൊക്കെ വിശ്വസിക്കുകയും ഒരു നല്ല പാട്ടുകാരനായി മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം നേടിയ ഒരു സംഗീത സംവിധായകൻ തന്നെയാണ് ദീപക് ദേവ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള, എന്നാൽ ഇത് ദീപക് ദേവ് ആണ് ചെയ്തത് എന്ന് പലർക്കും അറിയാത്തൊരു പാട്ടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഉറുമി എന്ന സിനിമയിലെ ഒരു മനോഹര ഗാനമാണ്. ഈ പാട്ടിലൂടെയാണ് യേശുദാസും ശ്വേത മോഹനും ഒരുമിച്ച് ഒരു ഡ്യുവറ്റ് സോങ് പാടുന്നത്. കൈതപ്പുറമാണ് വരികൾ എഴുതിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഗാനം പ്ലേ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ആർജി ഹീരയാണ് നിങ്ങളോടൊപ്പം. അഹല്യ FM 90.4 സ്റ്റേ ട്യൂൺഡ്.

ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജീനെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഒരു ഭംഗിയായ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ്. ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ഒരു മ്യൂസിക്കൽ ജേണിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പഞ്ചാബി സോങ്ങിന്റെ ടച്ച് നമുക്ക് കേൾക്കണമെങ്കിൽ ചിരി ചിരിയോ എന്ന ഗാനം കേട്ടാൽ മതിയാവും. ശബ ഓ ബല്ലേ ബല്ലേ ശബ ഹോ. ഈ ഒരു പോർഷൻ ഒരു ചെറിയൊരു സാമ്പിൾ പോർഷനാണ്. പണ്ട് നമ്മൾ പഞ്ചാബി ഗാനങ്ങളിലൊക്കെ കേട്ടിരുന്ന ഒരു സാധനം, പക്ഷെ അത് മലയാള സിനിമയിൽ മലയാള പാട്ടുകളിൽ അത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ വളരെ ധൈര്യപൂർവ്വം ഒരു റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് പ്ലേസിൽ ഇത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയും ആ പാട്ടിന് വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ അത് ഉപയോഗിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയായിരുന്നു ചിരി ചിരിയോ എന്ന ഗാനം. ഒരുപാട് പേര് പുച്ഛിച്ചെങ്കിലും മലയാളികൾ എന്നും നല്ല പാട്ടുകളെ നെഞ്ചോട് ചേർത്തിട്ടുള്ളവരാണ്. അങ്ങനെ ഒരു കല്യാണ പാട്ട് അല്ലെങ്കിൽ ഒരു ഒരു സെലിബ്രേഷൻ സോങ് എന്നൊക്കെ പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടി വന്നിരുന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുദാസും ഗംഗയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, കൈതപ്പുറം വരികൾ എഴുതി ദീപക് ദേവ് കമ്പോസ് ചെയ്ത ക്രോണിക് ബാച്ചിലർ.

നല്ല ആക്ടേഴ്സിനെ പാടിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്തൊരു സംഗീത സംവിധായകനാണ് ദീപക് ദേവ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. പൃഥ്വിരാജ് ആൻഡ് ദീപക് ദേവ്, ഈ ഒരു കോമ്പോയില് നമ്മൾ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കോമ്പോനൊരു നിമിത്തമായിട്ടാണ് എപ്പോഴും ദീപക് ദേവ് സംസാരിച്ച് കേട്ടിട്ടുള്ളത്. വളരെ പ്രൊഫഷണലിസം ഉള്ള ഒരു ആക്ടറാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആൻഡ് പൃഥ്വിരാജ് മാത്രമല്ല, പൃഥ്വിരാജിന്റെ ബ്രദറും നല്ലൊരു പാട്ടുകാരനാണ് ഇന്ദ്രജിത്. പൃഥ്വിരാജിന്റെ ആ ഒരു സിംഗിങ് സ്റ്റൈലിനെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പുതിയ മുഖം എന്ന് പറയുന്നത്. ആ സിനിമയിലെ ആ സിറ്റുവേഷന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട്, അത് പൃഥ്വിരാജിന്റെ സൗണ്ടിൽ കേട്ടപ്പോൾ അത് മലയാളികൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തല്ല, ഒരു നല്ല പാട്ടുകാരന് ഒരു ആപ്റ്റ് സിറ്റുവേഷനിൽ ഒരു നല്ല പാട്ട് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് ഈ പാട്ടിനെ പറ്റി അദ്ദേഹം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പുതിയ മുഖം എന്ന സിനിമയിൽ കൈതപ്പുറം വരികൾ എഴുതി ദീപക് ദേവ്, കമ്പോസ് ചെയ്ത് പൃഥ്വിരാജ് പാടിയ ഗാനം ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൻഡ്.

ദീപക് ദേവിന്റെ പല പാട്ടുകളും റീൽസിലും ഷോർട്സിലും ഒക്കെ നമ്മളിങ്ങനെ മാറി മാറി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് പിറക്കുകയും ആ പല പാട്ടുകളും കാലങ്ങൾക്ക് ശേഷം ആളുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിലും അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസ് നേരിട്ട ഒരു സിനിമയായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലെ പല പാട്ടുകൾ പലർക്കും ഇഷ്ടപ്പെട്ടു, പലരും വളരെ മോശമായ അതിനെപ്പറ്റി കമന്റ് ചെയ്യുകയുണ്ടായി. പൃഥ്വിരാജിന്റെ മകളെ വെച്ചൊരു പാട്ട് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ട് ദീപക് ദേവ് എന്ന സംഗീത സംവിധായകൻ എന്ന് ചോദിച്ചവരോട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ തന്നെ മറുപടി നൽകിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു വലിയ തീരുമാനമായിരുന്നു അലങ്കൃത പൃഥ്വിരാജിനെ കൊണ്ട് അതിലെ പാട്ട് പാടിപ്പിക്കുക എന്ന് പറയുന്നത്. ഒരു ക്വിക്ക് ലേണറായ അലങ്കൃതയെ വളരെ ഭംഗിയായി തന്നെ പ്രസന്റ് ചെയ്യാൻ ആ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചെയ്തൊരു പാട്ടായിരുന്നു എമ്പുരാൻ സിനിമയിലെ കാവലായി എന്ന് പറയുന്ന ഒരു ഗാനം. ഒരുപാട് പേർക്ക് മിക്സഡ് ഒപ്പീനിയൻ ഉള്ളൊരു പാട്ടാണ് കാവലായി എന്ന് പറയുന്നത്. ഈ പാട്ട് എന്തിനാണ് ആ സിനിമയിൽ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സാഡ് ട്രൂത്ത്. പക്ഷേ തീർച്ചയായിട്ടും ഒരു ഡെപ്ത് ഉള്ള ഒരു പാട്ടാണ്. സമയമെടുത്ത പാട്ട് കേൾക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഒരു ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. മുരളി ഗോപി വരികൾ എഴുതി, ജോബ് കുര്യൻ പാടി, എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദീപക് ദേവ് കമ്പോസ് ചെയ്ത കാവലായി എന്ന ഗാനം. ഓൺലി ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

വേൽമുരുക ഹരോഹര, ഈ ഒരു ഒറ്റ ഗാനം മതി ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ റേഞ്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ദിസ് ഇസ് ആർ ജി ഹീരാവത്തി. പക്ഷേ ഈ പാട്ട് സാധാരണ ഒരു ദീപക് ദേവ് സംഗീതത്തിൽ നിന്നും ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യമായി ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ അപ്രോച്ച് ചെയ്ത ഒരു പാട്ട് തന്നെയായിരുന്നു. പക്ഷേ നമ്മളുടെ ഒരു കോളേജ് ഫെസ്റ്റ് എടുത്താലോ അല്ലെങ്കിൽ ഒരു ഒരു ആഘോഷം എടുത്താലോ ഈ പാട്ട് മാറ്റിവെച്ചിട്ട് അത് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ആൻഡ് ഈ ഒരു പാട്ടിന്റെ റെക്കോർഡിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആ സമയത്ത് ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നാടൻ സിനിമയാണ്, ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഒരു കഥയാണ്, ഒരു നാടൻ സ്റ്റൈല് നമുക്ക് പിടിക്കണം. അതിന് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനായിട്ട് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു കൊടുത്തത് നരസിംഹം എന്ന സിനിമയിലെ താങ്കണക്കത്തില്ലെന്നില്ലം എന്ന് പറഞ്ഞ പാട്ടാണ്. ഈ പാട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുകയും ഒരുപാട് പേര് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പഞ്ചാബി ഒരു ഒരു സ്റ്റൈലാണ് ശരിക്കും അതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ആ ഒരു ഇൻസ്പിറേഷനിൽ ഒരു പാട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. 2-3 മണിക്കൂറിനുള്ളിൽ ഒരു എൻറ്റയർ സ്ട്രക്ചർ ഉണ്ടാക്കുകയും അത് ഇഷ്ടപ്പെടുകയും ഡയറക്ടറിനും പാട്ടുണ്ടാക്കാൻ പറഞ്ഞ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം അപ്പം തന്നെ ആന്റണി പെരുമ്പാവൂർ പറയും നമുക്കിത് ലാലേട്ടനെ കേൾപ്പിക്കണം, ലാൽ സറിനെ കേൾപ്പിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയും. അപ്പം ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, കാരണം മോഹൻലാലിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹം റിജക്റ്റ് ചെയ്താലോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ മോഹൻലാൽ അല്ലെങ്കിൽ നമ്മൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം ഇതുണ്ടാക്കാൻ പറഞ്ഞ ആൾക്കും ഇത് ഷൂട്ട് ചെയ്ത ആൾക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്നാണ് ആദ്യം അദ്ദേഹം ചോദിച്ചത്. എങ്കിൽ ഞാനിത് അഭിനയിക്കും, എനിക്കിത് കേൾക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഒരു ആക്ടറിന് വിചാരിച്ചാൽ വേണമെങ്കിൽ ആ പാട്ട് മാറ്റാമായിരുന്നു ആ സിനിമയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പറയാമായിരുന്നു. പക്ഷേ അതൊരു ഡയറക്ടറിന് വിട്ടുകൊടുക്കുകയും ഒരു സംഗീത സംവിധായകനിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു നമ്മുടെ സ്വന്തം ലാലേട്ടൻ എന്ന് പറയുന്നത്. സോ ഈ പാട്ട് അദ്ദേഹത്തിന് വളരെ സ്പെഷ്യലാണ്, നമുക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ തന്നെയാണ്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി MG ശ്രീകുമാർ പാടിയ പാട്ട്, ദീപക് ദേവിന്റെ സംഗീതത്തിൽ ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ വിത്ത് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

പാട്ടും ഓരോ നിമിത്തമാണ് അല്ലെങ്കിൽ ഓരോ ഭാഗ്യമാണ് ഓരോരുത്തരിലേക്ക് എത്തിച്ചേരുന്നതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനിലേക്ക് സോനാ സോനാ നീ ഒന്നാം നമ്പർ എന്ന പാട്ട് വന്നത് വളരെ രസമുള്ള ഒരു സ്റ്റോറിയിലൂടെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരാണ്. ശരിക്കും ഈ സിനിമ കമ്പോസ് ചെയ്തുകൊണ്ടിരുന്നത് ദേവാസാർ ആയിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ദീപക് ദേവ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ എത്തുകയായിരുന്നു. പക്ഷെ അദ്ദേഹം ഓൾറെഡി ഒരു പാട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു, ലൈക്ക് ഒരു രണ്ട് ലൈൻ ഓൾറെഡി ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു. അതാണ് സീത സീത നീ ഒന്നാം നമ്പർ എന്നായിരുന്നു ആ പാട്ട് ആക്ച്വലി. പക്ഷെ കലാഭവൻ മണി ചേട്ടൻ ആ സമയത്ത് ഈ പാട്ട് ഇങ്ങനെ തന്നെ വരണം, ഈ ട്യൂണിൽ തന്നെ വരണം എന്ന് വാശി പിടിക്കുകയും അങ്ങനെയാണ് ഈ ഒരു രീതിയിൽ സീത സീത നീ ഒന്നാം നമ്പർ എന്ന ഗാനം പാടുകയൊക്കെ ചെയ്തത്. റെക്കോർഡ് ചെയ്തതും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ശരിക്കും കൈതപ്പുറം അതിന്റെ വരികൾ എഴുതാൻ വന്ന സമയത്താണ് കൈതപ്പുറം തിരുമേനി പറയുന്നത് സീത സീത എന്ന് അവിടെ വെക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു പാട്ടായതുകൊണ്ട് സോന മോന അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് വെച്ച് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാമെന്ന് പറയുകയും അങ്ങനെയാണ് സോനാ സോനാ നീ ഒന്നാം നമ്പർ എന്ന പാട്ടുണ്ടാവുന്നത്. പക്ഷെ ഇത് റെക്കോർഡ് ചെയ്ത സമയത്ത് കലാഭവൻ മണിച്ചേട്ടൻ പാടിയിരിക്കുന്നത് സീത സീത നീ ഒന്നാം നമ്പർ തന്നെയായിരുന്നു. ഒരു ചെറിയ ഡിഫറൻസ് ഇന്ന ട്യൂൺ ഉണ്ടായിരുന്നു. പക്ഷേ പാടിയതിന് ശേഷം ദീപക് ദേവ് അത് മാറ്റുകയും സോനാ സോനാ നീ ഒന്നാം നമ്പർ എന്ന് തിരിച്ച് റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒരു ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിച്ച് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് അതൊക്കെ മാറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന സോനാ സോനാ എന്ന പാട്ടിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ഇൻട്രസ്റ്റിംഗ് കഥ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തൃശ്ശൂരുള്ള ചേതന സ്റ്റുഡിയോയിലാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെൻ ജോൺസൺ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി കലാഭവൻ മണിയും മാൽഗുഡി സുഭയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. ദീപക് ദേവിന്റെ മ്യൂസിക്കൽ ഓൺ അഹല്യ FM 90.4 വിത്ത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

എ ആർ റഹ്മാന്റെ കയ്യിലുണ്ടായിരുന്ന സെയിം കീബോർഡ് ദീപക് ദേവിന്റെ കയ്യിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എ ആർ റഹ്മാനും ദീപക് ദേവും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. എ ആർ റഹ്മാന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീബോർഡ് അദ്ദേഹം യു എസിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. പക്ഷെ അത് അതിലുണ്ടായിരുന്ന ഒരു പീസ് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദീപക് ദേവിന്റെ കീബോർഡിലേക്ക് അദ്ദേഹം എത്തുന്നതും. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക്, ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി അതൊന്ന് കടമെടുക്കുകയോ ഒക്കെ ചെയ്ത് ഒരു ഒരു പിന്നാമ്പുറ കഥ ശരിക്കും ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവുകയും അദ്ദേഹത്തിനോട് പല എക്സ്പീരിയൻസുകൾ ചോദിക്കുകയും പല ഡൗട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത ഒരു കഥയുണ്ട്. പക്ഷെ ഏതാണ് ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിത്താറാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഗിത്താറിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ മറ്റൊരു പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ് പറയാതെ അറിയാതെ. ഒരു വളരെ പെയിൻ ഉള്ള ഒരു പാട്ടാണ്. ഒരു സിറ്റുവേഷന് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഉദയനാണ് താരം എന്ന സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു ഗാനം. നമ്മൾ ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സ് അതിൽ കേട്ടിട്ടുണ്ടെങ്കിലും ആ സിനിമയുടെയും ആ ഒരു ഒരു ഡയറക്ടറിന്റെ ഒരു സംഘർഷത്തിലൂടെയും ഒരു ഫാമിലി ലൈഫിന്റെയും ഒരു പ്രണയത്തിന്റെയും ഒരു വിരഹത്തിന്റെയും ഒക്കെ എല്ലാ വേദനകളും സ്ട്രഗിളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം പറയാൻ. എന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണിത്. സോ തീർച്ചയായിട്ടും ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുദാസും ചിത്രയും ചേർന്ന് കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതത്തിൽ ഉദയനാണ് താരം എന്ന സിനിമയിലെ ഗാനം. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് സംഗീതം കടന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് പല രീതിയിൽ വന്ന് നമ്മുടെ മനുഷ്യ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്ന് സഞ്ചരിച്ചു പോകുന്നതിൻ്റെ ഒരു സുഖം അത് ഒരു സംഗീത സംവിധായകന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ഒരു സംഗീത യാത്രയായിരുന്നു ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരുപാട് മനോഹര ഗാനങ്ങളും കഥകളും ഇനിയുമുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കിന്നര ഗാനം എന്ന ഗാനമാണ്. സ്പീഡ് ട്രാക്ക് എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പാട്ട്, ഒരു റൊമാൻറ്റിക് സോങ് ആണ്. എനിക്ക് തോന്നുന്നു ഉദിത് നാരായണൻ പ്ലസ് സുജാത മോഹൻ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്ക്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു മലയാളം അറിയാത്ത ഒരാളായിട്ട് കൂടി ഉദിത് നാരായണന്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാനും ഇത് മിമിക് ചെയ്യാനും ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട്. സോ പാട്ടുകളിലൂടെയും റീൽസിലൂടെയും ഒക്കെ നമ്മൾ പിന്നെയും പിന്നെയും കേൾക്കുന്ന ഈ പാട്ടിനെ ഇതിനൊക്കെ ഒരു റിഫ്രഷിംഗ് ഫീൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ദീപക് ദേവിന്റെ പല പാട്ടുകളെയും മാറ്റി നിർത്തുന്നത്. സോ വീണ്ടും വീണ്ടും ആ ഒരു റിഫ്രഷിംഗ് മൊമെന്റിലേക്ക് ഇനിയും നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇനിയും ഒരുപാട് പാട്ടുകൾ ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനിൽ നിന്നുണ്ടാകണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾക്ക് വേണ്ടി നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ഉദിത് നാരായണനും സുജാത മോഹനും ദീപക് ദേവിന്റെ മ്യൂസിക്കിൽ സ്പീഡ് ട്രാക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. ആൻഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, ബിയർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ

കല്യാണ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ പതുക്കെ പതുക്കെ തകർത്ത് കളയുന്ന ഒരു കാര്യമാണ്. അതെന്താന്ന് അറിയണ്ടേ? അതാണ് പഞ്ചസാര എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും ഓരോ ദിവസവും വിചാരിക്കും അധികം ഷുഗർ നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ടാക്കും. സോ എങ്ങനെയെങ്കിലും ഷുഗറിനെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും ലൈഫിൽ നിന്ന് എടുത്തൊന്ന് മാറ്റണം. ഡേ ടു ഡേ ലൈഫിൽ ഷുഗർ കട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഓരോ ദിവസവും നമ്മളിൽ പലരും ഓരോരോ തീരുമാനങ്ങൾ എടുക്കും. എന്നാൽ അത് പലർക്കും ഷുഗർ കട്ട് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. രാവിലെ ഷുഗർ കട്ടെന്ന് തീരുമാനിച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു ഷുഗറിന്റെ ഒരു കണ്ടന്റ് അറ്റ്ലീസ്റ്റ് ചെറിയൊരു ടോഫിയോ അല്ലെങ്കിൽ ഒരു കപ്പ് ടീയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഇന്ന് ഇനിയിപ്പോ ഷുഗർ കട്ട് വേണ്ട, നാളെ മുതൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഓരോ ദിവസവും നീട്ടി നീട്ടി വെക്കുന്ന ഒരു പ്രോബ്ലം ആണത്, ശരിയല്ലേ? ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു റെഡ്യൂസ് ഷുഗർ ഈസിലി ഫ്രം യുവർ ഡേ ടു ഡേ ലൈഫ്. ഇതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ചു കേൾക്കണം. വൈ? ബിക്കോസ് ഇത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ മാറ്റിവെക്കേണ്ട ഒന്നാണ്. അമിതമായാൽ അമൃതം വിഷമെന്നല്ലേ. സോ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാം ചെറിയൊരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ. ഒരു കപ്പ് ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളെ കാണുമ്പോഴോ നമുക്കുണ്ടാകുന്ന ആ ഒരു കൊതി, ഈ ഷുഗർ ക്രേവിംഗ് കൺട്രോൾ ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണ്, ശരിയല്ലേ? എന്നാൽ ഈ മധുരം പെട്ടെന്ന് ഒഴിവാക്കുന്നത് പലപ്പോഴും ആളുകൾക്ക് വലിയ നിരാശ ഉണ്ടാക്കാറുണ്ട്. പഞ്ചസാര അമിതമായി കഴിക്കുന്നത് കേവലം തടി കൂട്ടുകയോ അല്ലെങ്കിൽ പ്രമേഹം വരുത്തുകയോ മാത്രമല്ല ചെയ്യുന്നത്, അത് കരളിന്റെ ആരോഗ്യം തകരാറിലാക്കാനും ചർമ്മത്തിന് വേഗത്തിൽ തന്നെ ചുളിവുകൾ വരാനും അമിത ക്ഷീണം ഉണ്ടാവാനും കാരണമാവുന്നുണ്ട്. ഈ ഒരു കാര്യം ആർക്കെങ്കിലും അറിയായിരുന്നോ? ഇപ്പറിഞ്ഞില്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നോർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. മധുരം പെട്ടെന്ന് നിർത്തി കഷ്ടപ്പെടുന്നതിന് പകരം വളരെ ലളിതമായി ഘട്ടം ഘട്ടമായി, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോവാ ഒരു ചെറിയ പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ എഫ്എം 90.4 നമ്മൾ ആക്ച്വലി കരുതുന്നത് എന്താന്ന് വെച്ചാ, ഈ ചായയിലും പായസത്തിലും ഇടുന്ന പഞ്ചസാര മാത്രമാണ് നമ്മൾ കഴിക്കുന്നത് എന്നൊക്കെ. എന്നാൽ നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുന്ന പല പാക്കറ്റ് ഭക്ഷണങ്ങളിലും ഈ പഞ്ചസാര ഒളിഞ്ഞു കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ആ ലേബൽസ് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഈ കടകളിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് സാധനങ്ങളിലെ ലേബൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫ്രക്ടോസ്, സൂക്രോസ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, ഡെക്സ്ട്രോസ്, മാൽട്ടോസ്, അഗേവ് നെക്ടർ എന്നീ പേരുകളിൽ ഒളിച്ചിരിക്കുന്നത് പഞ്ചസാര തന്നെയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ പാക്കറ്റ് പാനീയങ്ങൾ ഒഴിവാക്കണം. പാക്കറ്റിൽ വരുന്ന ഫ്രൂട്ട് ജ്യൂസുകൾ, കാർബോഹൈഡ്രേറ്റ് കൂൾ ഡ്രിങ്ക്സുകൾ, എനർജി ഡ്രിങ്ക്സുകൾ എന്നിവയിലൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലും വലിയ അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യമെന്ന് കരുതുന്ന സാധനങ്ങൾ, ഫ്ലേവേർഡ് തൈര്, അതായത് ഫ്ലേവേർഡ് യോഗർട്ട്, ബ്രേക്ക്ഫാസ്റ്റ് സിറൽസുകൾ, ടൊമാറ്റോ സോസ് എന്നിവയിലും വലിയ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഷോപ്പിംഗ് നടത്തുമ്പോൾ പാക്കറ്റുകൾക്ക് പകരം കൂടുതൽ നാടൻ ഭക്ഷണങ്ങളും പച്ചക്കറികളും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി പഞ്ചസാര കൊതി, അതായത് ഷുഗർ ക്രേവിങ്സ് വരുമ്പോൾ എന്തൊക്കെ കഴിക്കണമെന്ന് ഈ ഞാൻ പറഞ്ഞുതരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. മധുരം ഒഴിവാക്കാൻ തോന്നുന്ന സമയത്ത് പഞ്ചസാരയ്ക്ക് പകരം പ്രകൃതിദത്തവും ആരോഗ്യകരവുമായ ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിച്ചോളൂ. അതായത് ഫ്രൂട്ട്സ്, ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്. മധുരം കഴിക്കാൻ കടുത്ത കൊതി തോന്നുമ്പോൾ ആപ്പിൾ, ഡേറ്റ്സ്, മാതളം, ഓറഞ്ച് അല്ലെങ്കിൽ വാഴപ്പഴം എന്നിവയൊക്കെ കഴിച്ചോളാം. ഇവയിൽ ഫൈബർ ഉണ്ട്, അതുപോലെ തന്നെ രക്തത്തിൽ പഞ്ചാരയുടെ അളവ് പെട്ടെന്ന് ഉയരത്തുമില്ല. ഈന്തപ്പഴവും ഡ്രൈ ഫ്രൂട്ട്സും ചായക്കൊപ്പമോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ബിസ്ക്കറ്റിന് പകരം അല്പം ബദാം, വാൽനട്ട്, ഈന്തപ്പഴം അല്ലെങ്കിൽ ഉണക്ക മുന്തിരി കഴിക്കുക. പിന്നെ ചോക്ലേറ്റ് പ്രേമികൾക്ക് സാധാരണ മിൽക്ക് ചോക്ലേറ്റിന് പകരം 70%, അതിൽ കൂടുതലോ അല്ലെങ്കിൽ കൊക്കോ കൂടുതലായി അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റോ കഴിക്കുക. ഇത് മധുരത്തോടുള്ള ആസക്തി കുറയ്ക്കാനും ആന്റി ഓക്സിഡന്റുകൾ നൽകാനും സഹായിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമുണ്ട്, ഈ ചായയിലും കാപ്പിയിലുമുള്ള പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. ചായയിലെ പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ ദിവസേന അതിന്റെ അളവ് പകുതി പകുതിയായിട്ട് കുറച്ചു കുറച്ച് കൊണ്ടുവരിക. ഇനി നമ്മുടെ ഭക്ഷണക്രമത്തില് മാറ്റം വരുത്തി പഞ്ചസാരയുടെ ആസക്തി എങ്ങനെ കുറയ്ക്കാം എന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ഒരു പാട്ടിന് ശേഷം.

അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ FM 90.4 ഈ വിശപ്പും ക്ഷീണവും ഉള്ളപ്പോഴാണ് സാധാരണയായിട്ട് നമുക്ക് മധുരം കഴിക്കാൻ തോന്നുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ കുറച്ച് ടിപ്സുകളുണ്ട്. അതെന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഒന്നാമത്തേതായി, പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഭക്ഷണം കഴിക്കുക. രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തില് പ്രോട്ടീനും ഫൈബറും, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മുട്ട, ചെറുപയർ, കടല, ഓട്സ് ധാരാളം ഉൾപ്പെടുത്തുക. ഇത് വയറെപ്പോഴും നിറഞ്ഞൊരു അനുഭവം നൽകുകയും അതുകൊണ്ട് നമ്മൾ ഫൈബർ കണ്ടനുള്ള ഭക്ഷണം തിരഞ്ഞെടുത്തോളാം. രണ്ടാമതായി, ധാരാളം വെള്ളം കുടിക്കണം. ചില സമയങ്ങളിൽ ദാഹം അനുഭവപ്പെടുമ്പോൾ ശരീരം അത് വിശപ്പാണെന്ന് തെറ്റിദ്ധരിക്കുകയും മധുരം ആവശ്യപ്പെടുകയും ചെയ്യും. അത്തരം സമയങ്ങളിൽ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചാൽ നല്ല കൺട്രോൾ കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യം, നല്ല ഉറക്കമാണ്. നല്ല ഉറക്കം ശരിക്കും പറഞ്ഞാൽ അത് അത്യന്താപേക്ഷിതമാണ്. രാത്രിയിൽ കൃത്യമായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഗ്രെല്ലിൻ എന്ന വിശപ്പ് കൂട്ടുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അടുത്ത ദിവസം മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുമാറാകുകയും ചെയ്യും. അതുകൊണ്ട് ദിവസവും 7 to 8 hours സ്ലീപ്പ് മസ്റ്റ് ആൻഡ് ഷുഡ് ആണ്. നമുക്കെപ്പോഴും അനാവശ്യമായി എപ്പോഴും ഇങ്ങനെ ഷുഗർ കഴിക്കാനുള്ള ടെൻഡൻസി വരും. അത് മാറ്റാനുള്ളൊരു പ്രിക്വേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും.
1: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
2: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. മധുരം ഒഴിവാക്കുന്നത് ഒരു മാനസിക പോരാട്ടം കൂടിയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് ലളിതമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു മനഃശാസ്ത്രപരമായ ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ചു കേൾക്കണം. വീട്ടില് മധുര പലഹാരങ്ങൾ വാങ്ങി വെക്കാതിരിക്കുക. കണ്ണിന് മുന്നിൽ മധുരമില്ലാതിരുന്ന അത് കഴിക്കാനുള്ള സാധ്യത അപ് ടു 80% വരെ കുറയും. രണ്ടാമത്തായിട്ട്, ഭക്ഷണം കഴിഞ്ഞ് ഉടൻ തന്നെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുക. പേസ്റ്റിന്റെ മിന്റ് രുചി വായിലുള്ളപ്പോ വീണ്ടും മധുരം കഴിക്കാൻ തോന്നത്തേയില്ല. മൂന്നാമത്തെ കാര്യം, മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആയിരിക്കുക. ബോറടിക്കുമ്പോഴോ അല്ലെങ്കിൽ TV കാണുമ്പോഴോ സ്നാക്സുകൾ കഴിക്കാതിരിക്കുക. വിശക്കുമ്പോ മാത്രം ഭക്ഷണം കഴിച്ചു പഠിക്കുക. നാലാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ക്രമേണ മാറ്റുക. ഒറ്റ ദിവസം കൊണ്ട് മധുരം പൂർണ്ണമായും നിർത്തിയാൽ തലവേദനയും അസ്വസ്ഥതയും ഒക്കെ വരാം. അതുകൊണ്ട് ആഴ്ച തോറും അളവ് കുറച്ചു കുറച്ച് കൊണ്ടുവന്ന് മാറ്റിയെടുക്കാനേ പറ്റത്തുള്ളൂ. സോ ആ ഒരു മെത്തേഡ് എപ്പോഴും ഫോളോ ചെയ്യുക. പഞ്ചസാര കുറയ്ക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് പുതിയ ഊർജവും നല്ല ഉറക്കവും തിളക്കമുള്ള സ്കിന്നും നൽകും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. നമസ്കാരം, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക് ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് എന്നത്തെയും പോലെ കൂടിയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്ല. നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകുന്നറിയോ? നമ്മൾ സാധാരണയായിട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ റാങ്ക് വാങ്ങുന്ന കുട്ടികളെ കാണുന്ന സമയത്ത് പറയാറുണ്ടല്ലേ, അവന് ഭയങ്കര ബുദ്ധിയാണ് അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കാറുണ്ട്, അവനൊക്കെ ഉറപ്പായിട്ടും ജീവിതത്തിൽ വലിയ വലിയ നിലകളിൽ എത്താൻ പോകുന്ന ആൾക്കാരാണ് അല്ലെ. എന്നാലുണ്ടല്ലോ, വലിയ ക്ലാസ് റൂം ടോപ്പർമാര് പലരും യഥാർത്ഥ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുന്നിൽ ഇങ്ങനെ പതറിപ്പോകുന്നതും, ശരാശരി പഠന നിലവാരമുള്ളവർ വലിയ വലിയ കമ്പനികളുടെയൊക്കെ ലീഡേഴ്സ് ആയിട്ട് മാറുന്നതും നമ്മൾ കാണാറുണ്ട്. അതും ഒരു റിയാലിറ്റിയാണ് അല്ലെ. എന്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ജീവിത വിജയത്തിന് നമ്മുടെ IQ അഥവാ ഇന്റലിജൻസ് കോണ്ടന്റ് വെറും 20% മാത്രമേ സഹായിക്കൂ എന്നാണ് പറയാറ്. ബാക്കി 80% തീരുമാനിക്കുന്നത് നമ്മുടെ EQ അതായത് ഇമോഷണൽ കോണ്ടന്റ് എന്ന് പറയുന്ന സംഭവമാണ് അഥവാ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അതായത് സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ ബഹുമാനിക്കാനും പ്രതിസന്ധികളിൽ തളരാതിരിക്കാനുമുള്ളൊരു കഴിവ്. അപ്പോൾ ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാൻ പോകുന്നൊരു കാര്യം എന്താ, നമ്മുടെ മനസ്സിനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ ശക്തമാക്കാൻ സഹായിക്കുന്ന ചില ഇമോഷണൽ ഹാക്കുകളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഒരു മനോഹരമായ പാട്ട് വരുന്നുണ്ട്. 360 ഡിഗ്രിയിൽ നമുക്ക് ആ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒന്നാമത്തെ ആ ഒരു സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെയുണ്ട് സെൽഫ് അവയർനെസ് അഥവാ സ്വയം തിരിച്ചറിയൽ, അതാണ് ഒന്നാമത്തെ ആ ഒരു സ്റ്റെപ്പ്. നമ്മളിൽ പലർക്കും പെട്ടെന്ന് മൂഡ് ഓഫ് ആവാറുണ്ടല്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് കടുത്ത ദേഷ്യം വരാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ കൃത്യമായ ഉത്തരമൊന്നും ഉണ്ടാവാറില്ല. ഇതിനെ മറികടക്കാൻ വേണ്ടി മനഃശാസ്ത്രം ഉപയോഗിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണിത്. നെയിം ഇറ്റ് ടു ടെയിം ഇറ്റ്. എന്താ സംഭവം? അതായത് നിങ്ങൾക്ക് നെഗറ്റീവായ ഒരു വികാരം തോന്നുമ്പോൾ അതിനെ ഒളിച്ചു വെക്കാതെ അത് എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിനോട് പറയുക. എനിക്കിപ്പോൾ ദേഷ്യമാണ് വരുന്നത്, എനിക്കിപ്പോൾ പരാജയ ഭീതി തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അസൂയ തോന്നുന്നുണ്ട്. ഇങ്ങനെ ആ വികാരത്തിന് കൃത്യമായ ഒരു പേര് നൽകുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിലെ ആ ഒരു ഇമോഷണൽ ഭാഗമായിട്ടുള്ള അമിഗ്ഡലയുടെ ആ ഒരു പ്രവർത്തനം കുറയുകയും യുക്തിപൂർവ്വം ചിന്തിക്കുന്ന ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണ്ടല്ലോ, ആ ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണരുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം എന്ത് വേണം? അവയെ തിരിച്ചറിയണം അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ദേഷ്യത്തെ പൂട്ടാനുള്ള ഒരു 90 സെക്കൻഡ് ശാസ്ത്രീയ വിദ്യയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 ഡിഗ്രി. ഹലോ, 360 ഡിഗ്രി ആണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. അപ്പോ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്നറിയാം? ആരെങ്കിലും നമ്മളോട് ഒരു മോശം കാര്യം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലെ? ആ ദേഷ്യത്തിൽ നമ്മൾ തിരിച്ചു പറയുന്ന വാക്കുകൾ കാരണം എന്താണ് ആ ബന്ധങ്ങൾ തകർന്നു പോവാറുണ്ട്. എന്നാൽ പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജിൽ ബോൾട്ടി ടെയ്ലർ കണ്ടെത്തിയ ഒരു അത്ഭുത സത്യമുണ്ട്. അതെന്താണെന്നറിയോ? അതാണ് ഈ 90-second റൂള്. നമുക്ക് ദേഷ്യമോ സങ്കടമോ ഉണ്ടാക്കുന്ന ഒരനുഭവം ഉണ്ടാവുന്ന സമയത്ത് അതിനോട് പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചില കെമിക്കലുകൾ ഒഴുകിയെത്താറുണ്ട്. ഈ കെമിക്കലുകൾ നമ്മുടെ രക്തത്തിൽ വന്ന് അത് പൂർണ്ണമായും ഇല്ലാതാകാൻ വേണ്ടി കൃത്യം 90-second, അതായത് 1.5 minute മാത്രമേ എടുക്കൂ. അതായത് ശാസ്ത്രീയമായി ഒരു ദേഷ്യത്തിന്റെ പരമാവധി ആയുസ് വെറും

ഇതിന്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ മാത്രമാണ്. ഇതിപ്പോ മാറും, ഒന്ന് മാറി നിൽക്കുക, അപ്പൊ വലിയൊരു അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ആ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നോക്കുന്ന ഒരു വിദ്യ. അതെങ്ങനെയാണെന്ന് കേട്ടാലോ, യെസ്, നമുക്ക് കേൾക്കാം 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റീരിയോ വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

360 ഡിഗ്രി. ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഉയർന്ന ഇക്യു ഉള്ള ആളുകളുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണിത്, സോഷ്യൽ അവയർനെസ്. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവരുടെ ശരീരഭാഷയിൽ നിന്നും മുഖഭാവത്തിൽ നിന്നും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. പലരും ഓഫീസിലോ വീട്ടിലുള്ള മറ്റുള്ളവരുടെ മൂഡൊന്നും ശ്രദ്ധിക്കാറില്ലാലേ. ഇപ്പോ ബോസ് കടുത്ത സ്ട്രെസ്സിലിരിക്കുമ്പോൾ ചെന്ന് ശമ്പളം കൂട്ടാൻ ചോദിക്കും, അല്ലെങ്കിൽ പങ്കാളി ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വഴക്കിടുക എന്നിവയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ലോ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ലക്ഷണങ്ങളാണ്. ഇതിനൊരു സ്മാർട്ട് ഹാക്ക് ഉണ്ട്. അതായത് നിങ്ങൾ ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുന്നതിന് മുൻപായിട്ട് ഒരു 5 സെക്കൻഡ് മറ്റേയാളുടെ മുഖത്തേക്കും കണ്ണുകളിലേക്കും നോക്കുക. അവർ സംസാരിക്കുന്ന ടോൺ ശ്രദ്ധിക്കുക. അവർ സമാധാനത്തിലാണോ അതോ അസ്വസ്ഥനാണോ എന്ന് വിലയിരുത്തുക. അതിനനുസരിച്ച് മാത്രം നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും എന്ത് ചെയ്യുക, ക്രമീകരിക്കുക. ഈ ഒരു ഒറ്റ ശീലം നിങ്ങളെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാക്കി മാറ്റും കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം. ഓർത്തു വെച്ചാൽ മാത്രം പോരെ, പ്രാവർത്തികമാക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? വിമർശനങ്ങളെ നേരിടാനുള്ള ഒരു കിടലൻ ഫിൽട്ടർ വിദ്യയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേൾക്കാം നമുക്ക് 360.

0: 360 degree.
1: യെസ്, 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചാണല്ലേ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി അടുത്തൊരു കാര്യം പറയട്ടെ, ഈ ഓഫീസിലോ കോളേജിലോ ഒക്കെ വെച്ച് ആരെങ്കിലും നമ്മുടെ ജോലിയെ വിമർശിച്ചാൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോവാറുണ്ടല്ലേ. അയാൾക്ക് എന്നെ ഇഷ്ടമല്ല, ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ചിന്തിച്ച് നമ്മളിങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുന്നുള്ളതാണ്. ഇവിടെയാണ് ഉയർന്ന ഇക്യു ഉള്ളവർ ഉപയോഗിക്കുന്ന ഒരു ഹാക്കാണ് ഫിൽട്ടർ ടെക്നിക്. അതായത് ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമ്പോൾ അതിനെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് നേരെ നടത്തുന്ന ഒരു ആക്രമണമായിട്ട്, അതായത് പേഴ്സണൽ അറ്റാക്കായിട്ട് കാണരുത്. പകരം ആ വിമർശനത്തെ ഒരു ഫിൽട്ടറിലൂടെ കടത്തിവിടുക, എന്നിട്ട് സ്വയം ചോദിക്കുക, എന്ത് അവർ പറഞ്ഞതിൽ എനിക്ക് തിരുത്താനായിട്ട് പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ സ്വീകരിക്കുക. അപ്പൊ നിങ്ങളുടെ ജോലി മെച്ചപ്പെടുത്തുക. ബാക്കി വരുന്ന നെഗറ്റീവ് കമന്റുകളെയും പരിഹാസങ്ങളെയും അപ്പോൾ തന്നെ നമുക്ക് കളയാം, അല്ലെ? ചവിട്ടൂട്ടയിലേക്ക് വലിച്ചെറിയാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരുടെ വാക്കുകളല്ല, നിങ്ങൾ തന്നെയാണ്. ആ കാര്യം മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്താ പറയാനുള്ളതെന്നറിയാം? ജീവിതത്തിലെ തകർച്ചകളിൽ നിന്ന് എങ്ങനെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാം? കേൾക്കാം നമുക്ക് 360 ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ് കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രി ആണ്. ഇറ്റ്സ് മീ ആർജെ, ഐ ലവ് വിത്ത് യു. അപ്പൊ ഗായ്സ്, നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോണ്ടേ? അതെ. ഈ ഒരു ജീവിതത്തിൽ പ്രതിസന്ധികളും പരാജയങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതിനെങ്ങനെ നേരിടും എന്നതിലാണ് നമ്മുടെ മാനസിക കരുത്തിരിക്കുന്നത് അല്ലേ. മെന്റൽ റിസാലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. പലരും ചെറിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ തന്നെ എന്റെ ജീവിതം തീർന്നു, ഇനി ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നുണ്ട്. ഇവിടെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് അല്ലേ. പരാജയങ്ങൾ അവസാനമായി കാണാതെ അതൊരു പഠന പ്രക്രിയയായിട്ട് കാണുക. ഇതിനൊരു മാന്ത്രിക വാക്കുണ്ട് കേട്ടോ, യെറ്റ് അഥവാ ഇതുവരെ. അതായത് എനിക്ക് ഈ ജോലി ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യാം, എനിക്ക് ഈ ജോലി ചെയ്യാൻ ഇതുവരെ അറിയില്ല. അതായത് പഠിച്ചെടുക്കാമെന്ന് നമ്മൾ പറയാണ്, ആ ഒരു മാറ്റത്തിലേക്കാണ്. എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നതിന് പകരം എനിക്ക് ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞില്ല, യെറ്റ് അല്ലേ, ആ രീതിയിലേക്ക് തിരുത്തുക എന്നതാണ്. ഈ ഒരൊറ്റ വാക്ക് നിങ്ങളുടെ തലച്ചോറിന്റെ പ്രതീക്ഷയെ മുന്നോട്ട് പോകാനുള്ള എനർജിയൊക്കെ തരും കേട്ടോ. വീഴുന്നതല്ല പരാജയം, വീണെടുത്ത് കിടക്കുന്നതാണ് പരാജയം.

0: 360 degree.
1: Welcome back to 360 degree tips and tricks ആയിട്ട് കൂടിയുണ്ട്. It's me RJ Aya. അപ്പോൾ 360 ഡിഗ്രിയിൽ നമ്മുടെ ചർച്ച അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവാണ് കേട്ടോ. അതായത് നമ്മൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ ആങ്സൈറ്റിയിലോ ഇരിക്കുമ്പോൾ പെട്ടെന്ന് റിലാക്സ് ആകാൻ സഹായിക്കുന്ന ഒരു 3 സ്റ്റെപ്പ് സൈക്കോളജിക്കൽ വിദ്യയുണ്ട്. അതാണ് ഇത് SBR മെത്തേഡ്. സ്റ്റോപ്പ്, ബ്രീത്ത്, റിഫ്ലക്റ്റ്. സ്റ്റോപ്പ്, എസ്, അതായത് അമിതമായ ദേഷ്യമോ ഭയമോ തോന്നുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് നിർത്തുക. സംസാരം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക. അതാണ് എസ് ഫോർ സ്റ്റോപ്പ്. ഇനി ബി ഫോർ ബ്രീത്ത്, ശ്വസിക്കുക. അപ്പോ കണ്ണുകൾ അടച്ച് 4 തവണ ആഴത്തിൽ ശ്വാസം എടുക്കുക. ഡീപ് ബ്രീതിങ്, വയറ് നിറയുന്ന രീതിയിൽ ശ്വാസം എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക. ഇത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കുറയ്ക്കുകയും ശരീരത്തെ ശാന്തമാക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തേതാണ് ആർ ഫോർ റിഫ്ലക്റ്റ്. അതായത് ഇപ്പോൾ സ്വയം ചോദിക്കുക, ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ദേഷ്യം അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇത് കാര്യങ്ങളെ കൂടുതൽ മോശമാക്കുമോ? ഈ കാര്യം സ്വയം ചോദിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വെറും 1 മിനിറ്റ് മതിയില്ലേ? പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു തെറ്റായ തീരുമാനത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുമെന്നൊരു കാര്യമാണ്.

0: 360 degree.
1: യെസ്, അങ്ങനെ സമയം പോയതറിഞ്ഞോ? ഇല്ല അല്ലേ. 360 degree ഇന്നത്തെ ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് റിസൈലൻസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ പൂർണ്ണമാവാൻ പോവാണ്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ഇല്ലയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇന്നെന്തൊക്കെ പറഞ്ഞു? വികാരങ്ങളെ തിരിച്ചറിയുന്ന നെയിം ഇറ്റ് ടു ടൈം ഇറ്റ് രീതി, അതുപോലെ ദേഷ്യത്തെ പൂട്ടുന്ന 90 second rule, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന സോഷ്യൽ അവേർനെസ്, വിമർശനങ്ങളെ തടയുന്ന ഫിൽറ്റർ ടെക്നിക്, പരാജയങ്ങളെ മാറ്റുന്ന യെറ്റ് വിദ്യ, പെട്ടെന്ന് ശാന്തനാകാനുള്ള SBR മെത്തേഡ്, അങ്ങനെ വികാരങ്ങളെ മെരുക്കാനുള്ള എല്ലാ 360 degree വശങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ അടിമകളാകണം അല്ലെ, അല്ലാതെ നിങ്ങൾ വികാരങ്ങളുടെ അടിമകളാവാൻ പാടില്ല. അപ്പൊ എന്നാലും ഇന്നത്തെ 360 degree സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും 360 degree മറ്റൊരു വിഷയവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയൊക്കെയും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447217111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടുതലും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ஏ சண்டி குதிரை வாண்டி எதிரே.

സൗകര്യങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203. ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.

0: ആൻഡ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: சல்லடையில சலிச்சா ஒருத்த மிஞ்ச மாட்டான். இந்த தைரியம் இல்லாத ஜனங்களை வச்சுக்கிட்டு இவனால என்ன பண்ண முடியும்?
2: ஆமா சார், நீங்க சொன்ன மாதிரி எங்களுக்கு தைரியம் இருந்ததில்ல, நம்பிக்கை இருந்ததில்ல, சக்தியே இருந்ததில்ல. சாவு எங்க மேல குடியாட்டம் போட்டுச்சு. அப்ப குறுக்க நின்றுட்டு இருந்த ஒருத்தன் அந்த மாரியாத்தா முன்னாடி அவன் செத்த அன்னைக்கு ரொம்ப வருஷத்துக்கு அப்புறம் சாவு மேல நாங்க குறியாட்ட போட்டோம். அவன் கத்தி வீசின வேகத்துல ஒரு புயலே உருவாகிச்சு சார். அந்த புயல் நகாத்தில் இருக்கிற ஒவ்வொருத்தருக்கும் உசுர குணத்துக்கு உங்களுக்கு
3: പ്രധാന വാർത്തകൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി എം ലിജു. ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി

0: വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റിൻഡീസ് ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. വാർത്തകൾ വിശദമായി. സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് ആസൂത്രണത്തിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 10 വർഷത്തേക്കുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ അതോറിറ്റി തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ സംരംഭ വളർച്ചാ ഫണ്ട് രൂപീകരിക്കാനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി.
1: कई देश ऐसे हैं जिसमें एमएसएमई बहुत स्ट्रांग है. उन एग्जाम्पल्स को स्टडी करने के बाद में एमएसएमई मंत्रालय और वित्त मंत्रालय के सहयोग से यह आज फैसला लिया गया. इसमें 10,000 करोड़ रुपीज का एमएसएमई ग्रोथ फंड क्रिएट किया जाएगा. ये ग्रोथ फंड एमएसएमई और फाइनेंस मिनिस्ट्री के सहयोग से चलेगा.
0: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പനാമ പതാക വഹിച്ച വാണിജ്യ കപ്പലിനു നേരെ ഒമാൻ തീരത്തുണ്ടായ വ്യോമ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലേക്ക് പോകുകയായിരുന്ന കപ്പലിൽ 17 ഇന്ത്യക്കാരുൾപ്പെടെ 19 ജീവനക്കാരാണുള്ളത്. ഇതിൽ 12 പേർക്ക് പരിക്കേറ്റതായും ഒമാൻ അധികൃതരുടെ സഹായത്തോടെ ഇവർക്ക് ചികിത്സ ഉറപ്പുവരുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മാർവാനിയസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചായിരുന്നു ഡ്രഗ് ഫ്രീ ക്യാമ്പസ് പ്രഖ്യാപനം. കഴിഞ്ഞ സീസണിൽ കരാറിലേർപ്പെട്ടതും നിശ്ചിത സമയത്തിനകം നെല്ല് കുത്തൽ പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ മില്ലുകളുമായി കരാറിൽ ഏർപ്പെടാൻ സപ്ലൈകോയ്ക്ക് നിബന്ധനകളോടെ അനുമതി നൽകിയതായി മന്ത്രി അനൂപ് ജേക്കബ്. കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരിച്ച ബന്ധപ്പെട്ട ഓരോ മില്ലിലും ലഭ്യമായ നെല്ലിന്റെ സ്റ്റോക്ക് കരാറിൽ ഏർപ്പെടും മുൻപ് സപ്ലൈകോ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വിലയിരുത്തും. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന പുതിയ കൺവീനിയൻസ് സ്റ്റോർ സപ്ലൈകോ ഗോ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ നാളെ കൊച്ചി വൈറ്റില മൊബിലിറ്റി ഹബിൽ പ്രവർത്തനമാരംഭിക്കും. മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, പാനീയങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഐസ്ക്രീം, വ്യക്തിഗത ഉപയോഗത്തിനുള്ള അവശ്യ വസ്തുക്കൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാണ് സപ്ലൈകോ ഗോ സ്റ്റോറിൽ ലഭ്യമാവുക. രാവിലെ 7 മുതൽ വൈകിട്ട് 9 വരെയാണ് പ്രവർത്തനം. സർക്കാർ പ്രഖ്യാപിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന സ്റ്റോർ ദീർഘദൂര യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും. വൈറ്റില മൊബിലിറ്റി ഹബ്ബിലെ ബസ് ബേയുടെ സമീപം ഏകദേശം 200 ചതുരശ്ര അടി സ്ഥലത്താണ് സപ്ലൈകോ ഗോ സജ്ജീകരിച്ചിരിക്കുന്നത്.
0: ഗണിതശേഷിയിലും ഭാഷാവിജ്ഞാനത്തിലും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പിന്തുണ ഉറപ്പുവരുത്തുന്ന റിവൈവ് പദ്ധതി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭാഷാ ഗണിതശേഷികൾ മെച്ചപ്പെടാതെ ഒരു കുട്ടിയെയും ഇനി 7ാം ക്ലാസിലേക്ക് ജയിപ്പിച്ചുവിടില്ലെന്നും പദ്ധതിയുടെ സംസ്ഥാനതല സാക്ഷാത്കാര പ്രഖ്യാപനം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് HSSൽ നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന് ദക്ഷിണ ധ്രുവത്തിൽ ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മിച്ചതും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതും പരിഗണിച്ചാണ് പുരസ്കാരം. യുപിഐ സേവനങ്ങൾ രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ആകാശവാണി അവതരിപ്പിക്കുന്ന ജൻ സേവാ സേ ദേശ് സേവ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുരക്ഷിതവും ലളിതവുമായ പണമിടപാട് സൌകര്യം എല്ലാവർക്കും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് 2016 ഓഗസ്റ്റിൽ യുപിഐ സേവനം രാജ്യത്ത് നടപ്പാക്കിയത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. 2025 കണക്കുകൾ പ്രകാരം ആഗോളതലത്തിലെ റിയൽ ടൈം പേയ്മെന്റുകളുടെ 49% യുപിഐ വഴിയാണ് നടക്കുന്നത്. നിലവിൽ 11 രാജ്യങ്ങളിൽ യുപിഐ സേവനം ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തിന്റെ ഭാഗമായി ബിജെപി സംഘടിപ്പിക്കുന്ന സേവാജ്യോതി യാത്ര കോട്ടയം പൊൻകുന്നം കെഎസ്ആർടിസി ജംഗ്ഷനിൽ നാളെ നടക്കും. യാത്രയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്യും. കാപ്പ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കിയത്. കെഎസ്ആർടിസി വിജയകരമായി നടത്തിവരുന്ന ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നു. മന്ത്രി സി പി ജോൺ നാളെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് കാർഗോ ടെർമിനലിൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നാളെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: മ്യൂസിക്കൽ എക്കോളജി വാട്ടർ എന്ന ആശയത്തെ ആധാരമാക്കിയാണ് സംഗീതോത്സവം വിഭാവനം ചെയ്തിരിക്കുന്നത്. അഷ്ടമുടിക്കായലിന്റെ സവിശേഷമായ പ്രകൃതി പശ്ചാത്തലവും കൊല്ലത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വിവിധ സംഗീത പാരമ്പര്യങ്ങളുമായി കൂട്ടിയിണക്കി വ്യത്യസ്തമായ സാംസ്കാരിക അനുഭവം ഒരുക്കുകയാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഗീത പാരമ്പര്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംഗീത സംഘങ്ങളും ഫെസ്റ്റിവലിൽ അണിനിരക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 വരെ സംഗീതവുമായി ബന്ധപ്പെട്ട സിനിമകളുടെ പ്രദർശനവും നടക്കും.
0: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാകുന്നു. തുലാമാസ പൂജ മുതൽ ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 റൂമുകൾ ബുക്ക് ചെയ്യാനാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും പെരുമ്പാവൂരിനടുത്തുള്ള ഗവൺമെന്റ് VHSS ഓടക്കാലിയിലെ സ്കൂളിന്റെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം തകർന്നു വീണു. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളെല്ലാം മടങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിൽ രാത്രി 7 കളി ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 685 പോയിന്റും നിഫ്റ്റി 220 പോയിന്റും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്കുനീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി M. Liju. ഭൌതികശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാമേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A. പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഇത് നമ്മ നേരം with RJ Hira on Ahalya FM. വടക്കം, വെൽക്കം. ഇത് അഹലി എഫ് എം 90.4. ഇത് നമ്മ നേരം ആൻഡ് ദിസ് ഇസ് ആർ ജെ ഹീറ വിത്ത് യു. നമ്മ ലൈഫിൽ ரொம்ப സിംപിളா இருக்கிற சில விஷயங்கள் நம்ம ஆக்சுவலி நோட்டீஸ் பண்ணவே மாட்டோம். மார்னிங் எழுந்து விண்டோ ஓபன் பண்ணும்போது வர காத்து, ஒரு பேர்ட் சவுண்டு, மழை வந்த மண்ணோட ஸ்மெல்லு, மரத்தோட லீவ்ஸ் மூவ் ஆகுற சீன், இதெல்லாம் நம்மளுக்கு ரொம்ப நார்மலா தெரியும்ல. ஆனா ஒரு செகண்ட் யோசிச்சு பாருங்க, நம்ம டெய்லி லைஃப்ல எக்ஸ்பீரியன்ஸ் பண்ற இந்த சின்ன சின்ன விஷயங்கள் கூட ஒரு பிரிவிலேஜ் தானே. பார்க்க முடியறது, கேட்க முடியறது, நடக்க முடியறது, நேச்சருக்குள்ள போய் ஒரு மார்னிங் ஸ்பெண்ட் பண்ண முடியறது. ஸோ இன்னைக்கு ஃபர்ஸ்ட் கொஞ்சம் கிராட்டிடியூடுக்கு டைம் கொடுப்போம். நம்ம லைஃப்ல இருக்கிற பேசிக் திங்ஸை டேக்கர் ஃபார் கிராண்டட் பண்ணாம ஐ ஹாவ் திஸ், ஐ கேன் எக்ஸ்பீரியன்ஸ் திஸ்னு ஒரு நிமிஷம் அப்ரிஷியேட் பண்ணுவோம். அந்த தாட்ல தான் நாம இன்னைக்கு பேச போறோம். ஒரு பியூட்டிஃபுல் சென்னை ஸ்டோரிக்கு கனெக்ட் ஆக போகுது. ஸோ இது அஹலி எஃப்எம் 90.4 அண்ட் திஸ் இஸ் ஆர்ஜி ஹீரா வித் யூ. பாட்டுக்கு அப்புறம் வி வில் பி ரைட். கிராட்டிடியூடோட வாழுங்க, லைஃபே சூப்பரா பாருங்க. இது அஹலி எஃப்எம் 90.4 அண்ட் திஸ் இஸ் ஆர்ஜி ஹீரா வித் யூ. ஸ்டே டியூன்ட்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇപ്പൊ നമ്മ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനുക്ക് വന്നിരിക്കോം. ആക്സസിബിൾ ഫോറസ്റ്റ്നാ എന്നാ? ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. വീൽ ചെയർ റാംപ് ഇരുന്നാ മറ്റും താ ആക്സസിബിളാ? ഇല്ല. ആക്സസിബിലിറ്റിനാ ഡിഫറെന്റ് പീപ്പിൾ ഡിഫറെന്റ് വേസിൽ നേച്ചറെ എക്സ്പീരിയൻസ് പണ്ട് മുടിയരുത്. ഡെഫ് വിസിറ്റേഴ്സ്ക്ക് സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ, വിഷ്വൽ ഇൻഫർമേഷൻ, ക്ലിയർ സൈനേജ്, എമർജൻസി ഇൻസ്ട്രക്ഷൻസ് വിഷ്വൽ ഫോർമാറ്റിൽ ഇരിക്കരുത്. വീൽ ചെയർ യൂസേഴ്സ്ക്ക് ആക്സസിബിൾ പാർട്സ്, ഡിഫറെന്റ് സെൻസറി നീഡ്സ് ഇരിക്കുന്ന പീപ്പിൾക്ക് സ്യൂട്ടബിൾ സ്പേസസ്. സോ ചെന്നൈ കോർപ്പറേഷനോടെ ഇൻക്ലൂസീവ് ഡിസൈൻ ഗൈഡൻസ് ഇറ്റ്സെൽഫ് പാർക്കിൽ കണ്ടിന്യൂസ് അൺഒബ്സ്ട്രക്റ്റഡ് പാത്ത് വേസ് വിസിബിലിറ്റി ആൻഡ് ആക്സസിബിൾ ഇൻഫ്രാസ്ട്രക്ചർ മാതിരി ഫീച്ചേഴ്സ് എംഫസൈസ് പണിത്. സോ ആക്സസിബിലിറ്റിനാ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എല്ലാം കിടയാതെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പീരിയൻസ്. ഒരു ഫോറസ്റ്റ് ഇരുക്ക് അത് എക്സ്പീരിയൻസ് പണ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഇരിക്കണം. സോ ഉങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെയും ഡെഫ് പീപ്പിൾ ഇരുന്നാ അവങ്ങൾക്കും ഇന്ന മാതിരി ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കറതുക്കാന വായ്പകളെ പറ്റി നിങ്ങളും യോസിച്ചുക്കോങ്ക. ഇപ്പൊ അടുത്ത പാട്ട് കാണാൻ ടൈം. ഇതാ അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജെ ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. സോ ഡെഫ് പീപ്പിൾ ഒരു ഫോറസ്റ്റ് പോയി എന്നാ പണ പോറാങ്ക, അതുതാ മുതൽ കേൾവി. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഈസ് ആർ ജി ഹീര വിത്ത് യു. നാം ഒരു ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് പണുമ്പോൾ ബേർഡ് സൗണ്ട് കേട്ടത്, ലീവ്സ് റസിൽ ആകുതു, ഇൻസെക്ട് സൗണ്ട്സ് അപ്പിയെല്ലാം സൊല്ലുവല്ല. ആ ഡെഫ് പേഴ്സണുക്ക് ഫോറസ്റ്റ് എക്സ്പീരിയൻസ് അതോടെ മുടിഞ്ചിരുന്നില്ല. വിഷ്വല ഒബ്സർവ് പണലാം, ബട്ടർഫ്ലൈയോട മൂവ്മെന്റ്സ് ഫോളോ പണലാം, ലീവ്സോട ടെക്സ്ചർ പാക്കലാം, ലൈറ്റ് ആൻഡ് ഷേഡോവ നോട്ടീസ് പണലാം, ഇൻസെക്ട്സ ഫോട്ടോഗ്രാഫിയില ക്യാപ്ചർ പണലാം, ആൻഡ് സൈൻ ലാംഗ്വേജില ഗൈഡ് എക്സ്പ്ലെയിൻ പണത് അണ്ടർസ്റ്റാൻഡ് പണലാം. ആക്ച്വലി ഇന്ന് നന്മംഗലം വാക്ല ഓർഗനൈസേഴ്സ് കൊഞ്ചം പേസ് സ്ലോ പണിരുന്നാങ്ക, സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷനുക്ക് അഡീഷണൽ ടൈം കൊടുക്ക വേണ്ടിയത്. സോ അതുവോ ഒരു ബ്യൂട്ടിഫുൾ ലെസൺ. സംടൈംസ് ആക്സസിബിലിറ്റി മീൻസ് ദ വേൾഡ് സ്ലോവിംഗ് ഡൗൺ എ ലിറ്റിൽ, സോ എവറി വൺ കെൻ കീപ്പ് അപ്പ്. സോ നമ്മ യൂഷ്വലി ഫാസ്റ്റാ മുടിക്കണോന്ന് തിങ്ക് പണോ, ആ കൊഞ്ചം സ്ലോ പണ മേ ബി നമ്മ സറൗണ്ടിങ്സ് ഇന്നും നല്ല നോട്ടീസ് പണ മുടിയും. നമ്മൾക്കും ഇന്ന മാതിരി മറക്ക മുടിയാത എക്സ്പീരിയൻസസ് വേണുമെന്നാ കൊഞ്ചം ലൈഫില് സ്ലോ ഡൗൺ പണ കത്തുക്കോങ്ക. ഇപ്പോ സ്ലോവാ, അടുത്ത പാട്ടുക്ക് പോവും. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. സോ ഇന്നിക്ക് നമ്മളോട് ഇന്ന് ഷോ മുടിയും പോലെ ഒരു സിമ്പിൾ തോട്ടൊക്കെ എടുത്തിട്ട് പോകാം. നമ്മൾ ഒരു പാർക്കിൽ പോകുമ്പോൾ, ഒരു ഫോറസ്റ്റൊക്കെ പോകുമ്പോൾ, ഒരു ബീച്ചൊക്കെ പോകുമ്പോൾ നാ ഇങ്ക എൻജോയ് പണ മുടിയുമാന്ന് തന്നെ യോസിപ്പോം. ആനാ കൊഞ്ചം പെർസ്പെക്ടീവ് ചേഞ്ച് പണലാം. എല്ലാരും ഇങ്ക എൻജോയ് പണ മുടിയുമാ? അതുതാണ് ആക്സസിബിലിറ്റി. ഒരു റാമ്പ് ആഡ് പണത് മട്ടും ഇല്ല, ഒരു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രെറ്റർ അറേഞ്ച് പണത് മട്ടും ഇല്ല, ഒരു വിഷ്വൽ സൈൻ ബോർഡ് വെക്കുന്നത് മട്ടും ഇല്ല, ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും ഓപ്പൺ പണത്. നമ്മ ലൈഫിൽ ഇരിക്കുന്ന ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്, ഒരു സൺറൈസ് ആയിരിക്കട്ടും, ഒരു ഫോറസ്റ്റ് വാക്ക്, ഒരു ബട്ടർഫ്ലൈ, ഒരു ക്വയറ്റ് മോർണിംഗ്, ഇതെല്ലാം ചില പേർക്ക് മട്ടും റിസർവ്ഡാ ഇരിക്കൂടാതില്ല. ബിക്കോസ് നേച്ചർ ഡസന്റ് ചൂസ് ഹൂ ഡിസേർവ്സ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. Accessibility is simply making sure everyone gets the chance. So inniki konja gratitude oda irupom, nama life la irukkira experiences appreciate pannuvom, and possible a irundha namakku mattum illama vera yaarukkum andha experience kedaikira maadhiri oru space create pannuvom. So ivlo neru unga kooda irundhad RJ Heera in the beautiful thought oda konja calm a konja grateful a nama next show la meet pannalam. Adu varaikkum bye bye, take care and love you all. Idu Ahliya FM 90.4, idu nama neram. Bye bye, take care and love you all. Okay.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി കെ തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ വി കെ ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ എ പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

മനോഹരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്തായത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻപേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
3: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി കെ തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ എ പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ,

0: പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ട്യൂൺ ഇൻ ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: സ്റ്റോറി ഓഫ് ലൈഫ്.
6: Lighten your life. Lighten.
7: നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിലെ നമ്മൾ എന്തിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ നിരന്തരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരാണല്ലേ. ശരിക്കും നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടമാണ്. പലരും പല സ്പീഡിൽ ഓടുന്നു എന്ന് മാത്രം. ഇനിയൊരു നല്ല ജോലി കിട്ടണം, സ്വന്തമായിട്ടൊരു വീട് വെക്കണം, കരിയറിൽ വലിയൊരു പൊസിഷനിലെത്തണം, അങ്ങനെ ഫ്യൂച്ചറിൽ എന്തൊക്കെയോ നേടിയിട്ട് വേണം സന്തോഷിക്കാൻ അല്ലെങ്കിൽ സന്തോഷമായി ജീവിക്കാൻ എന്നൊരു മട്ടിലാണ് നമ്മളിൽ പലരുടെയും ഇന്നത്തെ യാത്ര. ശരിയല്ലേ? നമ്മളെപ്പോഴും ഭാവിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ഈ വലിയ ലക്ഷ്യങ്ങൾക്ക് പുറകെയുള്ള ഓട്ടത്തിനിടയിൽ, അനാവശ്യമായ ധൃതിയിൽ നമ്മൾ മറന്നു പോകുന്ന വലിയൊരു റിയാലിറ്റിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച എത്രയോ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ കാര്യങ്ങളിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കും ബൈക്ക് വാങ്ങിക്കണമെന്നുള്ളത്. ഇപ്പം സ്വന്തമായിട്ട് ബൈക്ക് ഉണ്ടാകും. കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ആഗ്രഹിക്കും ഈ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ചിലപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അന്ന് നമ്മൾ ആഗ്രഹിച്ച ആ നല്ല ജോലിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സമാധാനമുള്ള ഒരു അന്തരീക്ഷമോ ഒക്കെ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള തിരക്കിൽ ആ സന്തോഷം അനുഭവിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്താറില്ല, സ്വയം സമയം കണ്ടെത്താറില്ല. ശരിയല്ലേ? ഒരു കാര്യം പറഞ്ഞുതരട്ടെ, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം തേടിപ്പിടിച്ചോടുന്ന ഈ വലിയ തിരക്കിൽ നമ്മളത് ഇതിനകം തന്നെ വളരെ ഭംഗിയായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വലിയ സത്യം പലപ്പോഴും തിരിച്ചറിയാറില്ല. ശരിയല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, സമാധാനമുള്ളൊരു ലൈഫ് നമുക്ക് ഇപ്പം ഉണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ ഭാവിയിലേക്കുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഈ സമാധാനമുള്ള ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഈ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, പ്രിയപ്പെട്ടവരൊന്നും കൂടെ ഇല്ലാത്ത ഒരു ലൈഫ് ചിലപ്പോൾ എവിടെയോ ഉണ്ടാകും അല്ലേ, നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു മൊമെന്റിൽ നമുക്കെല്ലാം ഉണ്ട്. എന്നിട്ടും നമ്മൾ അതിൽ ജീവിക്കാതെ, ആ ഒരു മൊമെന്റിൽ ജീവിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമല്ലേ? എത്ര ആർദ്രമായിട്ടുള്ളൊരു കാര്യമാണത്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ എവിടെയോ കാത്തിരിക്കുന്ന ഒരു ലക്ഷ്യസ്ഥാനം മാത്രമല്ല, മറിച്ച് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ നിമിഷങ്ങളും ഈ യാത്രയും ഒക്കെ തന്നെയാണ് ലൈഫ്. അടുത്ത വലിയ സ്വപ്നത്തിന് പുറകെ ഓടുമ്പോഴും കൈവശമുള്ള മനോഹരമായ ഇന്നത്തെ ദിവസത്തിന് നന്ദിയുള്ളവരായിരിക്കാനായിട്ട് നമ്മൾ ശീലിക്കണം. നമ്മുടെ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഭാവിയിലെ സന്തോഷത്തിനായിട്ട് ഇന്നത്തെ സമാധാനം കളഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ജീവിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ നേട്ടങ്ങളെപ്പോഴും നിങ്ങളുടെ ഹൃദയത്തോടുകൂടി ചേർത്ത് പിടിക്കുക. നമ്മുടെ ഫാമിലിയോടൊപ്പമുള്ള നിമിഷങ്ങൾ, ഇപ്പം നമ്മൾ ഫാമിലിയോടൊപ്പം ഉണ്ടാകും, ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ നമുക്ക്

നിൽക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ വിദേശത്തൊക്കെ പോകേണ്ടി വരും അല്ലേ. ഇപ്പോൾ നമ്മുടെ മക്കളുടെ, കുഞ്ഞു മക്കളുടെ കളിച്ചിരുന്ന തമാശകളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ അവർ വളരും, അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവർ പല സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിലല്ലേ നമ്മൾ ജീവിക്കേണ്ടത്, ആ ഒരു മൊമെൻറ്റല്ലേ എൻജോയ് ചെയ്യേണ്ടത് അല്ലേ. ആ ഒരു മൊമെൻറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല, മനസ്സിലായോ? ആ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പിന്നീട് വരില്ലണോ? ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്, ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ഈ നിമിഷത്തിൽ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നാളെ എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ശാന്തമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അനാവശ്യമായ നെട്ടോട്ടങ്ങൾ അല്പമൊന്ന് നിർത്തിവെച്ച് ചുറ്റുമൊക്കെ ഒന്ന് കണ്ണോടിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച പലതും ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വലിയൊരു ഇന്നർ പീസ് തരും. ഈ ഓട്ടത്തിൻ്റെ ഇടയിലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രകാശം ഒരിക്കലും അനുഭവിച്ചറിയാനായിട്ട് മറക്കരുത്. അത് അനുഭവിച്ചറിയാനായിട്ട് നിങ്ങൾ പഠിക്കണം, മനസ്സിലായോ? അപ്പം അനാവശ്യമായ ധൃതിയും ടെൻഷൻസ് ഒന്നും വേണ്ട, അതൊക്കെ ഒന്ന് മാറ്റിവെക്കാം. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു മൊമെൻറ്റിനെ പൂർണ്ണമായ സന്തോഷത്തോടു കൂടി ഫീൽ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. നാളെ എന്തെങ്കിലും സംഭവിക്കട്ടെ, പക്ഷേ നാളെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ ഇന്നലെ സമാധാനമായിട്ട് ജീവിച്ചു എന്നത് ഒരു ആശ്വാസം തന്നെയാണ്.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമുക്കെല്ലാവർക്കും ജോലി തിരക്കുണ്ടാവും, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ തടസ്സമൊന്നുമില്ലാതെ മുന്നോട്ട് പായുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ, അല്ലേ? നമുക്ക് ജോലിപരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ബിസി ആയിരിക്കും. ഫാമിലിയിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും. അതാണ് ലൈഫ്, അല്ലേ? അതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോക്കിനിടയിൽ നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ ചെറിയ ചില അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ അനുഭവപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യാറുള്ളത്? ഓ, അതൊന്നും സാരമില്ല, ഇത് കുറച്ച് കഴിയുമ്പോൾ താനേ അങ്ങ് മാറും. ഇതിനൊക്കെ സമയം കണ്ടെത്താനായിട്ട് എനിക്കെവിടെയാണ് നേരമെന്ന് പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ് നമ്മൾ വീണ്ടും പഴയ ഓട്ടത്തിലേക്ക് തന്നെ മടങ്ങും. ശരീരത്തിലെ ചെറിയൊരു വേദനയോ മനസ്സിലെ കൊച്ചു കൊച്ചു പിരിമുറുക്കങ്ങളോ ബന്ധങ്ങളിലെ ചെറിയ ചെറിയ സ്വരച്ചേർച്ചയില്ലായ്മകളോ ഒക്കെ നമ്മൾ തികഞ്ഞ അനാസ്ഥയോടുകൂടി കണ്ടില്ല എന്ന് നടിക്കും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരോട്, ഇങ്ങനെ ചെയ്യുന്നവരോട് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിലെ ദിവസേനയുള്ള ചെറിയ ചെറിയ വേദനകളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെയും സഹിക്കാതെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഭാവിയിൽ നമ്മൾ ആർക്കും താങ്ങാൻ കഴിയാത്തത്ര വലിയൊരു വലിയ വേദനയായിട്ട് നമ്മുടെ മുന്നിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. ചെറിയൊരു ചോർച്ച കണ്ടപ്പോൾ അടയ്ക്കാതിരുന്ന മേൽക്കൂരയാണ് പിന്നീട് മഴയിൽ പൂർണ്ണമായിട്ട് തകർന്നു വീഴുന്നത്, ശരിയല്ലേ? ചെറിയൊരു ചോർച്ച ഉണ്ടായിരുന്നുള്ളൂ, അതപ്പം തന്നെ അടച്ചാൽ മതിയായിരുന്നു, പക്ഷെ അത് ശ്രദ്ധിച്ചില്ല, അത് വിട്ടുകളഞ്ഞു. ഓ, ചെറിയ ചോർച്ചയല്ലേ എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞു. ഇപ്പോഴോ ആ മേൽക്കൂര മൊത്തം വീണു. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. വിരൽത്തുമ്പിലെ ചെറിയ തടസ്സങ്ങൾ സമയത്തിന് പരിഹരിച്ചില്ല എങ്കിൽ നാളെ അത് കരിയറിനെയും ജീവിതത്തെയും തന്നെ നിശ്ചലമാക്കുന്ന വലിയൊരു രോഗമായിട്ടോ മാനസിക തകർച്ചയായിട്ടോ രൂപപ്പെടും. ചെറിയ സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും അപ്പം തന്നെ അഭിമുഖീകരിക്കാനായിട്ട് പഠിക്കുക. നിങ്ങളുടെ ശരീരത്തോടും മനസ്സിനോടും അല്പം കരുണ കാണിക്കുക. എനിക്ക് സമയം കിട്ടുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഓരോ കുഞ്ഞു പ്രശ്നവും നാളെ നിങ്ങളുടെ ആന്തരിക സമാധാനത്തെയാണ് പൂർണ്ണമായിട്ട് തകർത്തെറിയുന്നത്. സോ, ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ, അതിപ്പോൾ വ്യക്തിബന്ധങ്ങൾക്കിടയിലാണെങ്കിലും എന്താണെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വരുമ്പോൾ അതൊരിക്കലും കണ്ടില്ല എന്ന് നടിക്കരുത്. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ചെറിയ ചില പരാതികളൊക്കെ ആയിട്ട് നിങ്ങൾക്കരികിലേക്ക് വരും. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന അബദ്ധങ്ങളോ ചിലപ്പോൾ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കുന്നതൊക്കെ, അങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളും ആയിട്ട് നിങ്ങളുടെ കുഞ്ഞുമക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, പാർട്ട്ണറായിരിക്കാം, അച്ഛനും അമ്മയും ആയിരിക്കാം നിങ്ങളുടെ അരികിലേക്ക് വരും. അപ്പോൾ നിസ്സാരമായിട്ട് അത് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നോക്കാം, ഇതൊക്കെ വലിയ കാര്യമാണോ, അതിലും വലിയ കാര്യങ്ങൾ കിടക്കുന്നു, ഇതൊക്കെ ഒരു കാര്യമാണോ എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ അന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ, മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നാളെ അത് വലിയ പ്രശ്നമായിട്ട്, ഒരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രശ്നമായിട്ടത് വരും. സോ, ചെറിയ ചെറിയ വേദനകൾ നമ്മൾ സഹിക്കാനായിട്ട് പഠിക്കണം. ചെറിയ ചെറിയ വേദനകൾ ഇല്ലാതാക്കാനായിട്ട് ആ മുറിവ് ഉണക്കാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ അത് വലിയ മുറിവായിട്ട് വരും. അത് നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിലാണെങ്കിലും കുഞ്ഞ സങ്കടങ്ങളെയും വേദനകളെയും കൃത്യസമയത്ത് അഭിമുഖീകരിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനായിട്ടും സമയം കണ്ടെത്തുക. ഒരു സെൽഫ് കെയർ എടുക്കുന്നത് അത് വേണം, സെൽഫ് കെയർ വേണം, സ്വയം ഒരു കരുതൽ വേണം. മറിച്ച് സെൽഫ് കെയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ഭാവി ജീവിതത്തിലുണ്ടാവുന്ന പല ദുരന്തങ്ങളും ഒഴിവാക്കാനായിട്ട് പറ്റും. അനാവശ്യമായിട്ടുള്ള അവഗണനകളൊക്കെ മാറ്റിവെക്കുക. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ചുറ്റുമുള്ളവരെയും കൃത്യമായി ശ്രദ്ധിച്ച് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ എത്രയോ മനുഷ്യന്മാരുമായിട്ട് ഇടപഴകാറുണ്ട്. രാവിലത്തെ ഓട്ടത്തിനിടയിൽ കണ്ടുമുട്ടുന്നവര്, തൊഴിലിടങ്ങളിലെ സഹപ്രവർത്തകര്, നമ്മളുമായിട്ട് സൗഹൃദം പങ്കിടുന്നവര്, കുടുംബാംഗങ്ങൾ, അങ്ങനെ നമ്മുടെ ഒരു സർക്കിളിൽ ഒരുപാട് ആളുകളുണ്ട്. അവരുമായിട്ട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവരിൽ ആരൊക്കെയാണ് നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്, ആരൊക്കെയാണ് എൻ്റെ നന്മ ആഗ്രഹിക്കുന്നത്. നമ്മൾ നേരെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളോട് പുഞ്ചിരിച്ച വർത്തമാനം പറയാനായിട്ട് ആർക്കും സാധിക്കും. നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ കഴിവുകളെ പുകഴ്ത്താനും, നീ സൂപ്പറാടാ എന്ന് പറയാനും, നീ ചെയ്തതാണ് ശരി എന്നൊക്കെ പറയാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. അത് പറയാനായിട്ട് പ്രയാസമൊന്നുമില്ല. അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് മുഖസ്തുതി എന്നൊക്കെ വിളിക്കുന്നത്. എന്നാൽ ഈ മുഖസ്തുതികളിൽ വീണുപോയി ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് എന്ന് കരുതിക്കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിശ്വസ്തതയും സ്നേഹവും അറിയുന്നത് നമ്മൾ അവരുടെ മുന്നിൽ ഉള്ളപ്പോഴല്ല, മറിച്ച് നമ്മൾ അവിടെ ഇല്ലാത്ത നിമിഷങ്ങളിലാണ്. ഒരു വലിയ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒരു ചർച്ചയ്ക്കിടയിൽ നിങ്ങൾ അവിടെ ഇല്ലാത്തൊരു സമയത്ത് ആരോ ഒരാൾ നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയൊരു വീഴ്ചയെ എടുത്തു കാട്ടി നിങ്ങളെ ആളുകളുടെ മുന്നിൽ മോശക്കാരനാക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് നിങ്ങളുടെ അഭാവത്തിൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഇല്ല, അവൻ അങ്ങനെയുള്ള ആളല്ല, എനിക്ക് അവനെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് നിങ്ങൾക്കായിട്ട് ശബ്ദമുയർത്തുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനത്തെ അവരുടെ വാഗ്വാദങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത്. അവിടെയാണ് ഒരു ബന്ധത്തിൻ്റെ വലിയ അതിജീവനം കിടക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, ആരാണോ നിങ്ങളുടെ അഭാവത്തിൽ, നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളുടെ പേരിനെയും ആത്മാഭിമാനത്തെയും കാത്തു സൂക്ഷിക്കുന്നത്, അവരാണ് എപ്പോഴും നിങ്ങളുടെ യഥാർത്ഥ നന്മ ആഗ്രഹിക്കുന്നത്. സാധാരണയായിട്ട് ആളുകൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ സാന്നിധ്യത്തിലെ നല്ല വാക്കുകളെയാണ്. പക്ഷെ യഥാർത്ഥ സൗഹൃദം എന്നത് നമ്മളില്ലാത്തപ്പോഴും നമുക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. അതൊരു തരത്തിലുള്ള നെഞ്ചിടിപ്പാണ്. എൻ്റെ സുഹൃത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ പങ്കാളിയെക്കുറിച്ച് മറ്റൊരാൾ തെറ്റായൊരു വാക്ക് പറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തും സോഷ്യൽ മീഡിയ ലോകത്തും ആളുകൾ പെട്ടെന്ന് മാറും അല്ലേ. ഒരാളുടെ വീഴ്ച കാണുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്താനും അത് ചർച്ചയാക്കാനും വലിയൊരു വിഭാഗം ആളുകൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾ പോപ്പുലർ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പം നിൽക്കുകയും നിങ്ങൾക്ക് ചെറിയൊരു വീഴ്ചയോ പരാജയമോ സംഭവിക്കുമ്പോൾ പതുക്കെ വഴുതി മാറി പോവുകയും ചെയ്യുന്ന ഫെയർ വെതർ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ കൊണ്ട് ഇന്നത്തെ സമൂഹം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. അത്തരം വ്യാജമായ സൗഹൃദങ്ങളുടെയും ബന്ധങ്ങളുടെയും നടുവിലാണ് നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളെ ബഹുമാനിക്കുന്ന അത്തരം അപൂർവ മനുഷ്യരിങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അവരൊരു പക്ഷെ നിങ്ങളുടെ മുന്നിൽ വെച്ച് വലിയ വലിയ പുകഴ്ത്തലുകൾ നടത്തിയെന്ന് വരില്ല. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ നിങ്ങളുടെ മുഖത്ത് നോക്കി തിരുത്താനും അവർ മടിക്കില്ല. എന്നാൽ മറ്റൊരാളുടെ മുന്നിൽ അവർ നിങ്ങളെ ഒറ്റുകൊടുക്കില്ല. നിങ്ങളുടെ പേരിന് യാതൊരുവിധ അല്ലെങ്കിൽ ചെറിയൊരു കളങ്കം പോലും വരാനായിട്ട് അവർ സമ്മതിക്കുകയില്ല. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും അത്തരം മനുഷ്യരെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. 1000 വ്യാജ സുഹൃത്തുക്കൾ ചുറ്റുമുള്ളതിനേക്കാൾ എത്രയോ മനോഹരമാണ് നമ്മളില്ലാത്തപ്പോഴും നമുക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരൊറ്റ നല്ല സുഹൃത്ത് കൂടെയുള്ളത്. അത്തരം ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പാദ്യം എന്ന് പറയുന്നത്. നാളെ നമ്മളൊരു പ്രതിസന്ധിയിലാവുമ്പോൾ ലോകം മുഴുവൻ നമുക്കെതിരെ തിരിയുമ്പോൾ നമ്മളെ വിശ്വസിച്ച് ചേർത്ത് പിടിക്കാനായിട്ട് ഇത്തരക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ മധുരം സംസാരിക്കുന്നവരെയല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ ബഹുമാനം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യരെയാണ്.

സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: സ്ഥലം പാക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണമൊരു തടസ്സമല്ല. ബുക്കിംഗിനായി വിളിക്കൂ 8078010203. ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
1: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്ത ഉണരുകയായി ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സ് തിരഞ്ഞെടുക്കുന്നു. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി കെ തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ വി കെ ശ്രീകണ്ഠൻ എം പി, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, ടി ആർ അജയൻ, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ എം എൽ എ, ശ്രീ എ പ്രഭാകരൻ എം എൽ എ, ടി എം ശശി എം എൽ എ തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സംഗീതം എങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ വളരെ ആകസ്മികമായി സംഗീത ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ സംഗീതയാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കീബോർഡ് വാങ്ങി തരാം എന്ന് പാരന്റ്സ് പറയാണ്. എന്നാൽ ആ കീബോർഡിനോടുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കുകയും ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ മുകളിൽ വാങ്ങിക്കുകയും സ്വന്തമായി പാട്ട് കമ്പോസ് ചെയ്യാൻ പഠിക്കുകയും ചെയ്ത ഒരു സെൽഫ് ടോട്ട് സംവിധായകൻ. SH കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. അന്ന് അവിടുത്തെ പ്രാർത്ഥനാ ഗീതം അദ്ദേഹമാണ് കമ്പോസ് ചെയ്തത്. ഇന്നും ആ സ്കൂളിൽ ഇപ്പോഴും പ്ലസ് ടു കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ കമ്പോസ് ചെയ്ത പാട്ട് തന്നെയാണ് അവിടുത്തെ പ്രയർ സോങ് ആയിട്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോളേജിലെത്തുന്നതും ഒരു റോക്ക് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും, അങ്ങനെ ഒരു സംഗീത സംവിധായകന്റെ ജീവിതത്തിലേക്ക് സംഗീതം പല വഴികളിലൂടെ കടന്നു വന്ന ഒരു വലിയ ജീവിതകഥയാണ് ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഗീത യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആദ്യത്തെ ഗാനം ഏത് പ്ലേ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് ലയൺ എന്ന സിനിമയിൽ കൈതപ്പുറം വരികൾ എഴുതി ശ്വേത മോഹനും ഉദിത് നാരായണനും ചേർന്ന് പാടിയിട്ടുള്ള സുന്ദരി ഒന്ന് പറയൂ എന്ന ഗാനമാണ്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര, ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ക്രോണിക് ബാച്ചലർ എന്നൊരൊറ്റ സിനിമ മതി ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനെ ഓർക്കാൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആൻഡ് നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ക്രോണിക് ബാച്ചലർ എന്ന സിനിമയിലെ ഓരോ പാട്ടും അതിന്റെ സൗണ്ടിങ്ങും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ ഉണർവ് ലഭിച്ച പോലുള്ളൊരു ഫീൽ ആയിരുന്നു അതിലെ ഓരോ പാട്ടുകളും നമുക്ക് സമ്മാനിച്ചത്. ചെന്നൈയിലെ മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊപ്പം അസിസ്റ്റ് ചെയ്യുകയും അതിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഫഷണലിസമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്രോണിക് ബാച്ചലർ എന്ന സിനിമയിലെ സ്വയംവര ചന്ദ്രിക എന്ന പാട്ടിലേക്ക് വരുമ്പോൾ ആക്ച്വലി അതൊരു താരാട്ടുപാട്ടായിട്ട് എപ്പോഴോ ദീപക് ദേവ് കമ്പോസ് ചെയ്തു വെച്ചൊരു പാട്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ആ പാട്ട് നമുക്കൊരു പ്രണയഗാനമായി മാറ്റണം എന്ന് ഡയറക്ടർ ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് അതിന്റെ താളമൊക്കെ ഒന്ന് മാറ്റി മൊത്തത്തിൽ ആ പാട്ടൊന്ന് മാറിയെങ്കിലും ഒരു പ്രണയഗാനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ പാട്ടിലുണ്ട് എന്ന് തിരിച്ചറിയുകയും അവസാനം ആ പാട്ട് തന്നെ ഫിക്സ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു താരാട്ടുപാട്ടിൽ നിന്ന് ഒരു പ്രണയഗാനമായി മാറിയ സ്വയംവര ചന്ദ്രിക ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്. ആ സിനിമ ഷൂട്ട് ചെയ്യുകയും ആ ഷൂട്ടിംഗ് ഒക്കെ ആദ്യമായിട്ട് കാണാൻ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയതും മമ്മൂക്കയെ കണ്ടതൊക്കെ ദീപക് ദേവ് ഇന്നും ഒരു നല്ല ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. പി ജയചന്ദ്രനും സുജാത മോഹനും ചേർന്ന് പാടിയ പാട്ട്, കൈതപ്പുറം വരികൾ എഴുതി ദീപക് ദേവ് കമ്പോസ് ചെയ്ത് ക്രോണിക് ബാച്ചലർ എന്ന സിനിമയിലെ ഗാനം. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയ ഒരു ഡയറക്ടറാണ് സിദ്ദിഖ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ സംഗീത സംവിധായകർ എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് പൊതുവെ മലയാള സിനിമയിലൊക്കെ സംഗീത സംവിധായകരായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പ്രൊഫഷൻ തന്നെ വേണമോ, അല്ലെങ്കിൽ ഇതൊരു ചലഞ്ച് ആയിരിക്കുമോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ദീപക് ദേവ് എന്ന സംഗീത സംവിധായകൻ ചിന്തിച്ചിരുന്ന സമയത്ത് ഈ പരിപാടി തന്നെ തുടങ്ങിയാൽ മതി, ഇത് തന്നെ മതി എന്ന് പറഞ്ഞ് ഒരു കോൺഫിഡൻസ് കൊടുത്തത് സിദ്ദിഖ് എന്ന ഡയറക്ടറാണെന്ന് പല ഇന്റർവ്യൂവിലും അദ്ദേഹം പറഞ്ഞു. സോ അവിടെ നിന്നാണ് ചെന്നൈയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നതും അവിടെ നിന്നാണ് ഒരുപാട് എക്സ്പീരിയൻസുകൾ അദ്ദേഹത്തിന് കിട്ടുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഒന്നും അറിയാത്തൊരു പയ്യൻ വെറും 10,000 രൂപയും കൊണ്ട് അന്ന് കയ്യിലുള്ള കീബോർഡും ഒക്കെ കൊണ്ട് ഒരു വണ്ടിയിൽ എടുത്തിട്ട് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങ് ഇറങ്ങാണ്. പക്ഷേ ആ 10,000 രൂപ ചെക്ക് പോസ്റ്റിൽ തിരിച്ച് പോലീസിന് കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ആഗ്രഹങ്ങളാണ് മനുഷ്യന്മാരെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലേ. പ്രോഗ്രാമേഴ്സിനെ ഇഷ്ടമില്ലാതിരുന്ന ഒരു കാലഘട്ടം മലയാള സിനിമയിലുണ്ടായിരുന്നു. പക്ഷെ തൻ്റെ കഴിവിലും തൻ്റെ പാട്ടിലും തൻ്റെ ചുറ്റുമുള്ള ആളുകളിലുമൊക്കെ വിശ്വസിക്കുകയും ഒരു നല്ല പാട്ടുകാരനായി മലയാള സിനിമയിൽ തൻ്റെതായ ഒരു ഇടം നേടിയ ഒരു സംഗീത സംവിധായകൻ തന്നെയാണ് ദീപക് ദേവ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള, എന്നാൽ ഇത് ദീപക് ദേവ് ആണ് ചെയ്തത് എന്ന് പലർക്കും അറിയാത്തൊരു പാട്ടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഉറുമി എന്ന സിനിമയിലെ ഒരു മനോഹര ഗാനമാണ്. ഈ പാട്ടിലൂടെയാണ് യേശുദാസും ശ്വേത മോഹനും ഒരുമിച്ച് ഒരു ഡ്യുവറ്റ് സോങ് പാടുന്നത്. കൈതപ്പുറമാണ് വരികൾ എഴുതിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഗാനം പ്ലേ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ആർജി ഹീരയാണ് നിങ്ങളോടൊപ്പം. അഹല്യ FM 90.4 സ്റ്റേ ട്യൂൺഡ്.

ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജീനെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഒരു ഭംഗിയായ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ഒരു മ്യൂസിക്കൽ ജേണിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പഞ്ചാബി സോങ്ങിന്റെ ടച്ച് നമുക്ക് കേൾക്കണമെങ്കിൽ ചിരി ചിരിയോ എന്ന ഗാനം കേട്ടാൽ മതിയാവും. ശബ ഓ ബല്ലേ ബല്ലേ ശബ ഹോ ഹോ. ഈ ഒരു പോർഷൻ ഒരു ചെറിയൊരു സാമ്പിൾ പോർഷനാണ്. പണ്ട് നമ്മൾ പഞ്ചാബി ഗാനങ്ങളിലൊക്കെ കേട്ടിരുന്ന ഒരു സാധനം. പക്ഷെ അത് മലയാള സിനിമയിൽ മലയാള പാട്ടുകളിൽ അത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ വളരെ ധൈര്യപൂർവ്വം ഒരു റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് പ്ലേസിൽ ഇത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയും ആ പാട്ടിന് വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ അത് ഉപയോഗിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയായിരുന്നു ചിരി ചിരിയോ എന്ന ഗാനം. ഒരുപാട് പേര് പുച്ഛിച്ചെങ്കിലും മലയാളികൾ എന്നും നല്ല പാട്ടുകളെ നെഞ്ചോട് ചേർത്തിട്ടുള്ളവരാണ്. അങ്ങനെ ഒരു കല്യാണ പാട്ട് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ സോങ് എന്നൊക്കെ പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടി വന്നിരുന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുദാസും ഗംഗയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. കൈതപ്പുറം വരികൾ എഴുതി ദീപക് ദേവ് കമ്പോസ് ചെയ്ത ക്രോണിക് ബാച്ചലർ സിനിമയിലെ ഗാനം. ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

നല്ല ആക്ടേഴ്സിനെ പാടിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്തൊരു സംഗീത സംവിധായകനാണ് ദീപക് ദേവ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. പൃഥ്വിരാജ് ആൻഡ് ദീപക് ദേവ്, ഈ ഒരു കോമ്പോയില് നമ്മൾ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കോമ്പോനൊരു നിമിത്തമായിട്ടാണ് എപ്പോഴും ദീപക് ദേവ് സംസാരിച്ച് കേട്ടിട്ടുള്ളത്. വളരെ പ്രൊഫഷണലിസം ഉള്ള ഒരു ആക്ടറാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആൻഡ് പൃഥ്വിരാജ് മാത്രമല്ല, പൃഥ്വിരാജിന്റെ ബ്രദറും നല്ലൊരു പാട്ടുകാരനാണ് ഇന്ദ്രജിത്. പൃഥ്വിരാജിന്റെ ആ ഒരു സിംഗിങ് സ്റ്റൈലിനെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പുതിയ മുഖം എന്ന് പറയുന്നത്. ആ സിനിമയിലെ ആ സിറ്റുവേഷന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട്, അത് പൃഥ്വിരാജിന്റെ സൗണ്ടിൽ കേട്ടപ്പോൾ അത് മലയാളികൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തല്ല, ഒരു നല്ല പാട്ടുകാരന് ഒരു ആപ്റ്റ് സിറ്റുവേഷനിൽ ഒരു നല്ല പാട്ട് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് ഈ പാട്ടിനെ പറ്റി അദ്ദേഹം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പുതിയ മുഖം എന്ന സിനിമയിൽ കൈതപ്പുറം വരികൾ എഴുതി ദീപക് ദേവ്, കമ്പോസ് ചെയ്ത് പൃഥ്വിരാജ് പാടിയ ഗാനം ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ദീപക് ദേവിന്റെ പല പാട്ടുകളും റീൽസിലും ഷോർട്സിലും ഒക്കെ നമ്മളിങ്ങനെ മാറി മാറി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് പിറക്കുകയും ആ പല പാട്ടുകളും കാലങ്ങൾക്ക് ശേഷം ആളുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിലും അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസ് നേരിട്ട ഒരു സിനിമയായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലെ പല പാട്ടുകൾ പലർക്കും ഇഷ്ടപ്പെട്ടു, പലരും വളരെ മോശമായി അതിനെപ്പറ്റി കമന്റ് ചെയ്യുകയുണ്ടായി. പൃഥ്വിരാജിന്റെ മകളെ വെച്ചൊരു പാട്ട് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ട് ദീപക് ദേവ് എന്ന സംഗീത സംവിധായകൻ എന്ന് ചോദിച്ചവരോട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ തന്നെ മറുപടി നൽകിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു വലിയ തീരുമാനമായിരുന്നു അലങ്കൃത പൃഥ്വിരാജിനെ കൊണ്ട് അതിലെ പാട്ട് പാടിപ്പിക്കുക എന്ന് പറയുന്നത്. ഒരു ക്വിക്ക് ലേണറായ അലങ്കൃതയെ വളരെ ഭംഗിയായി തന്നെ പ്രസന്റ് ചെയ്യാൻ ആ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചെയ്തൊരു പാട്ടായിരുന്നു എമ്പുരാൻ സിനിമയിലെ കാവലായി എന്ന് പറയുന്ന ഒരു ഗാനം. ഒരുപാട് പേർക്ക് മിക്സഡ് ഒപ്പീനിയൻ ഉള്ളൊരു പാട്ടാണ് കാവലായി. ഈ പാട്ട് എന്തിനാണ് ആ സിനിമയിൽ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സാഡ് ട്രൂത്ത്. പക്ഷേ തീർച്ചയായിട്ടും ഒരു ഡെപ്ത് ഉള്ള ഒരു പാട്ടാണ്. സമയമെടുത്ത പാട്ട് കേൾക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഒരു ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. മുരളി ഗോപി വരികൾ എഴുതി, ജോബ് കുര്യൻ പാടി, എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദീപക് ദേവ് കമ്പോസ് ചെയ്ത കാവലായി എന്ന ഗാനം. ഓൺലി ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് RJ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

വേൽമുരുക ഹരോഹര, ഈ ഒരൊറ്റ ഗാനം മതി ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ റേഞ്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ദിസ് ഈസ് RJ ഹീരാവതി. പക്ഷെ ഈ പാട്ട് സാധാരണ ഒരു ദീപക് ദേവ് സംഗീതത്തിൽ നിന്നും ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യമായി ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ അപ്രോച്ച് ചെയ്ത ഒരു പാട്ട് തന്നെയായിരുന്നു. പക്ഷേ നമ്മളുടെ ഒരു കോളേജ് ഫെസ്റ്റ് എടുത്താലോ, അല്ലെങ്കിൽ ഒരു ഒരു ആഘോഷം എടുത്താലോ, ഈ പാട്ട് മാറ്റിവെച്ചിട്ട് അത് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ആൻഡ് ഈ ഒരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആ സമയത്ത് ആൻ്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നാടൻ സിനിമയാണ്, ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഒരു കഥയാണ്, ഒരു നാടൻ സ്റ്റൈൽ നമുക്ക് പിടിക്കണം. അതിന് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനായിട്ട് ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞു കൊടുത്തത് നരസിംഹം എന്ന സിനിമയിലെ താങ്കണക്കത്തില്ലെന്നില്ലം എന്ന് പറഞ്ഞ പാട്ടാണ്. ഈ പാട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുകയും ഒരുപാട് പേര് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പഞ്ചാബി ഒരു ഒരു സ്റ്റൈലാണ് ശരിക്കും അതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ആ ഒരു ഇൻസ്പിറേഷനിൽ ഒരു പാട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. 2-3 മണിക്കൂറിനുള്ളിൽ ഒരു എൻറ്റയർ സ്ട്രക്ചർ ഉണ്ടാക്കുകയും അത് ഇഷ്ടപ്പെടുകയും ഡയറക്ടറിനും പാട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അപ്പം തന്നെ ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത് നമുക്കിത് ലാലേട്ടനെ കേൾപ്പിക്കണം, ലാൽ സാറിനെ കേൾപ്പിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയും. അപ്പം ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, കാരണം മോഹൻലാലിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ അദ്ദേഹം റിജക്റ്റ് ചെയ്താലോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ മോഹൻലാൽ, അല്ലെങ്കിൽ നമ്മൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം, ഇതുണ്ടാക്കാൻ പറഞ്ഞ ആൾക്കും ഇത് ഷൂട്ട് ചെയ്ത ആൾക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്നാണ് ആദ്യം അദ്ദേഹം ചോദിച്ചത്. എങ്കിൽ ഞാനിത് അഭിനയിക്കും, എനിക്കിത് കേൾക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഒരു ആക്ടറിന് വിചാരിച്ചാൽ വേണമെങ്കിൽ ആ പാട്ട് മാറ്റാമായിരുന്നു ആ സിനിമയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പറയാമായിരുന്നു. പക്ഷേ അതൊരു ഡയറക്ടറിന് വിട്ടുകൊടുക്കുകയും ഒരു സംഗീത സംവിധായകനിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു നമ്മുടെ സ്വന്തം ലാലേട്ടൻ എന്ന് പറയുന്നത്. സോ ഈ പാട്ട് അദ്ദേഹത്തിന് വളരെ സ്പെഷ്യലാണ്, നമുക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ തന്നെയാണ്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി MG ശ്രീകുമാർ പാടിയ പാട്ട്, ദീപക് ദേവിന്റെ സംഗീതത്തിൽ ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ വിത്ത് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഓരോ പാട്ടും ഓരോ നിമിത്തമാണ് അല്ലെങ്കിൽ ഓരോ ഭാഗ്യമാണ് ഓരോരുത്തരിലേക്ക് എത്തിച്ചേരുന്നതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടിട്ടുണ്ട്. എന്നാൽ ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനിലേക്ക് സോനാ സോനാ നീ ഒന്നാം നമ്പർ എന്ന പാട്ട് വന്നത് വളരെ രസമുള്ള ഒരു സ്റ്റോറിയിലൂടെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരാണ്. ശരിക്കും ഈ സിനിമ കമ്പോസ് ചെയ്തുകൊണ്ടിരുന്നത് ദേവാസാർ ആയിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ദീപക് ദേവ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ എത്തുകയായിരുന്നു. പക്ഷെ അദ്ദേഹം ഓൾറെഡി ഒരു പാട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു, ലൈക്ക് ഒരു രണ്ട് ലൈൻ ഓൾറെഡി ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു. അതാണ് സീത സീത നീ ഒന്നാം നമ്പർ എന്നായിരുന്നു ആ പാട്ട് ആക്ച്വലി. പക്ഷെ കലാഭവൻ മണി ചേട്ടൻ ആ സമയത്ത് ഈ പാട്ട് ഇങ്ങനെ തന്നെ വരണം, ഈ ട്യൂണിൽ തന്നെ വരണം എന്ന് വാശി പിടിക്കുകയും അങ്ങനെയാണ് ഈ ഒരു രീതിയിൽ സീത സീത നീ ഒന്നാം നമ്പർ എന്ന ഗാനം പാടുകയൊക്കെ ചെയ്തത്. റെക്കോർഡ് ചെയ്തതും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ശരിക്കും കൈതപ്പുറം അതിന്റെ വരികൾ എഴുതാൻ വന്ന സമയത്താണ് കൈതപ്പുറം തിരുമേനി പറയുന്നത് സീത സീത എന്ന് അവിടെ വെക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു പാട്ടായതുകൊണ്ട് സോന മോന അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് വെച്ച് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാമെന്ന് പറയുകയും അങ്ങനെയാണ് സോന സോന നീ ഒന്നാം നമ്പർ എന്ന പാട്ടുണ്ടാവുന്നത്. പക്ഷെ ഇത് റെക്കോർഡ് ചെയ്ത സമയത്ത് കലാഭവൻ മണിച്ചേട്ടൻ പാടിയിരിക്കുന്നത് സീത സീത നീ ഒന്നാം നമ്പർ തന്നെയായിരുന്നു. ഒരു ചെറിയ ഡിഫറൻസ് ഇന്ന ട്യൂൺ ഉണ്ടായിരുന്നു. പക്ഷെ പാടിയതിന് ശേഷം ദീപക് ദേവ് അത് മാറ്റുകയും സോന സോന നീ ഒന്നാം നമ്പർ എന്ന് തിരിച്ച് റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒരു ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിച്ച് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് അതൊക്കെ മാറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന സോന സോന എന്ന പാട്ടിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ഇൻട്രസ്റ്റിംഗ് കഥ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തൃശ്ശൂരുള്ള ചേതന സ്റ്റുഡിയോയിലാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെൻ ജോൺസൺ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി കലാഭവൻ മണിയും മാൽഗുഡി സുഭയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. ദീപക് ദേവിൻ്റെ മ്യൂസിക്കൽ on Ahalya FM 90.4 with RJ Hira. Stay tuned. Shake it up.

കീബോർഡ് ദീപക് ദേവിന്റെ കയ്യിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എ ആർ റഹ്മാനും ദീപക് ദേവും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. എ ആർ റഹ്മാന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീബോർഡ് അദ്ദേഹം യു എസിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. പക്ഷെ അതിലുണ്ടായിരുന്ന ഒരു പീസ് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദീപക് ദേവിന്റെ കീബോർഡിലേക്ക് അദ്ദേഹം എത്തുന്നതും. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക്, ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി അതൊന്ന് കടമെടുക്കുകയോ ഒക്കെ ചെയ്ത് ഒരു ഒരു പിന്നാമ്പുറ കഥ ശരിക്കും ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവുകയും അദ്ദേഹത്തിനോട് പല എക്സ്പീരിയൻസുകൾ ചോദിക്കുകയും പല ഡൗട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത ഒരു കഥയുണ്ട്. പക്ഷെ ഏതാണ് ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിത്താറാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഗിത്താറിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ മറ്റൊരു പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ് പറയാതെ അറിയാതെ. ഒരു വളരെ പെയിനുള്ള ഒരു പാട്ടാണ്, ഒരു സിറ്റുവേഷന് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു പാട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഉദയനാണ് താരം എന്ന സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു ഗാനം. നമ്മൾ ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സ് അതിൽ കേട്ടിട്ടുണ്ടെങ്കിലും ആ സിനിമയുടെയും ആ ഒരു ഒരു ഡയറക്ടറിൻ്റെ ഒരു സംഘർഷത്തിലൂടെയും ഒരു ഫാമിലി ലൈഫിൻ്റെയും ഒരു പ്രണയത്തിൻ്റെയും ഒരു വിരഹത്തിൻ്റെയും ഒക്കെ എല്ലാ വേദനകളും സ്ട്രഗിളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പാട്ട് എന്ന് വേണം പറയാൻ. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണിത്. സോ തീർച്ചയായിട്ടും ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുദാസും ചിത്രയും ചേർന്ന് കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതത്തിൽ ഉദയനാണ് താരം എന്ന സിനിമയിലെ ഗാനം. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് സംഗീതം കടന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് പല രീതിയിൽ വന്ന് നമ്മുടെ മനുഷ്യ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്ന് സഞ്ചരിച്ചു പോകുന്നതിൻ്റെ ഒരു സുഖം അത് ഒരു സംഗീത സംവിധായകന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ദീപക് ദേവ് എന്ന സംഗീത സംവിധായകന്റെ ഒരു സംഗീത യാത്രയായിരുന്നു ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരുപാട് മനോഹര ഗാനങ്ങളും കഥകളും ഇനിയുമുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കിന്നര ഗാനം എന്ന ഗാനമാണ്. സ്പീഡ് ട്രാക്ക് എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പാട്ട്, ഒരു റൊമാൻറ്റിക് സോങ് ആണ്. എനിക്ക് തോന്നുന്നു ഉദിത് നാരായണൻ പ്ലസ് സുജാത മോഹൻ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്ക്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു മലയാളം അറിയാത്തൊരാളായിട്ട് കൂടി ഉദിത് നാരായണന്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാനും ഇത് മിമിക് ചെയ്യാനും ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട്. സോ പാട്ടുകളിലൂടെയും റീൽസിലൂടെയും ഒക്കെ നമ്മൾ പിന്നെയും പിന്നെയും കേൾക്കുന്ന ഈ പാട്ടിനെ ഇതിനൊക്കെ ഒരു റിഫ്രഷിംഗ് ഫീൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ദീപക് ദേവിന്റെ പല പാട്ടുകളെയും മാറ്റി നിർത്തുന്നത്. സോ വീണ്ടും വീണ്ടും ആ ഒരു റിഫ്രഷിംഗ് മൊമെന്റിലേക്ക് ഇനിയും നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇനിയും ഒരുപാട് പാട്ടുകൾ ദീപക് ദേവ് എന്ന സംഗീത സംവിധായകനിൽ നിന്നുണ്ടാകണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾക്ക് വേണ്ടി നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ഉദിത് നാരായണനും സുജാത മോഹനും ദീപക് ദേവിന്റെ മ്യൂസിക്കിൽ സ്പീഡ് ട്രാക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. ആൻഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻപേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
0: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാമേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് KPremkumar MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
4: FM 90.4. It's Rhythm of Palakkad.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

അഹല്യ FM ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.